0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖെയർ. ഹോം 92.2 FM സ്റ്റേഷനിലെ ആദ്യത്തെ ഷോ വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഈസ് ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഇതാ ഇവിടെ ആരംഭിക്കാം. ഏത് കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്നത്? ഏത് കാര്യത്തിലും മൂല്യം അർത്ഥവത്താകുന്നത് എപ്പോഴാണെന്നോ? ഒന്ന്, നമുക്കത് നേടിയെടുക്കുന്നതിന് മുമ്പ്. മറ്റൊന്ന്, അത് നഷ്ടപ്പെടുന്ന സമയത്ത്. അതിനിടയിലുള്ള ആ ഒരു ടൈമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ അതിൻ്റെ വാല്യൂ പറ്റി ആലോചിക്കാറില്ല. സ്നേഹമായാലും റിലേഷൻഷിപ്പ് ആയാലും എനിത്തിങ് ഈസ് വാല്യുബിൾ ഓൺലി ഇൻ ടു സിറ്റുവേഷൻസ്. ആ രണ്ട് സിറ്റുവേഷൻസാണ് ബിഫോർ ഗെറ്റിംഗ് ഇറ്റ് ആൻഡ് ആഫ്റ്റർ ലൂസിങ് ഇറ്റ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എപ്പോൾ കയ്യിലിരിക്കുന്നതിന് വിലയില്ലാതെ മതിപ്പില്ലാതെ പോകുന്ന അവസരങ്ങൾ ലൈഫിലുണ്ടാകാം. പക്ഷേ അതിൻ്റെ മൂല്യം തിരിച്ചറിയുന്നത് ഒന്ന് നേടിയെടുക്കാനുള്ള ഒരു ആവേശം, ഒരു ആക്രാന്തം, അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറാണ് പതിവ്. അതുപോലെ കയ്യിന്ന് പോയാലോ, അയ്യോ ഞാൻ കൊണ്ട് കളഞ്ഞെന്നുള്ളൊരു വിഷമവും നമ്മളെ പിടികൂടാറുണ്ട്. അപ്പോൾ ആ മൂല്യം അത് തിളക്കമേറിയതാകണമെങ്കിൽ നാം അത് സ്വായത്തമാക്കുന്ന സമയം തന്നെ, ബന്ധമായാലും സ്നേഹമായാലും അച്ചീവ്മെന്റ്സ് ആയാലും കരിയർ ആയാലും ജോബ് ആയാലും ഏത് സമയത്തായാലും, ഈവൻ എന്ത് ഫോർ ദാറ്റ് മാറ്റർ കല്യാണം അല്ലേ, കല്യാണത്തിൽ, വിവാഹത്തിൽ ഏറ്റവും അധികം ഉപദേശിക്കാൻ പറ്റുന്ന ഒരു പിന്നെ ഒരു കോട്ടും കൂടിയാണിത്. എനിത്തിങ് ഈസ് വാല്യുബിൾ ഓൺലി ഇൻ ടു സിറ്റുവേഷൻസ്, ബിഫോർ ഗെറ്റിംഗ് ഇറ്റ് ആൻഡ് ആഫ്റ്റർ ലൂസിങ് ഇറ്റ്. ഇൻ ബിറ്റ്വീൻ വി ഡു വാട്ട് വി ഡു നോട്ട് റിയലൈസ് ഇറ്റ്സ് വാല്യൂ. പലപ്പോഴും അങ്ങനെ സംഭവിക്കും. ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ തന്നു എന്നേ ഉള്ളൂ. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ആരാണ് ഏറ്റവും സന്തോഷവാൻ? ആരാണ് ഏറ്റവും ധീരതയുള്ളയാൾ? ആരാണ് ഏറ്റവും ക്ഷമാശീലമുള്ളയാൾ? അല്ല, ഇനി ഇതെല്ലാ ഇമോഷൻസും എല്ലാ വികാരങ്ങളും ഒരാളിൽ കാണാൻ പറ്റുമോ? സംശയമാണ്. എല്ലാം തികഞ്ഞൊരാൾ ഇന്ന് വരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. സ്വന്തം കണ്ണാടിയിൽ നോക്കിയാൽ പോലും തന്നെ കുറ്റങ്ങളേറെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു കുറ്റവുമില്ല, ബാക്കി എല്ലാവരിലാണ് കുറ്റം എന്ന് വിചാരിച്ചിട്ട് കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കി നോക്കൂ, നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ ഉണ്ടാവുക. മനുഷ്യ സഹജമാണത്. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം. അല്ല, ചിലപ്പോൾ വീണുപോയെന്ന് വരാം. ജീവിതത്തിൽ ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്ത ചില ചാപ്റ്റേഴ്സ് നമുക്കെല്ലാം ഉണ്ടായെന്ന് വരാം. പക്ഷേ നാം ഒരു ഡെഫിനിഷൻ കൊടുക്കുക. നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ ഒരു നിർവചനം സങ്കല്പിച്ചു നോക്കുക. നിങ്ങളുടെ കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ തെറ്റുകൾക്ക് ശേഷം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, അതാണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഓരോ വീഴ്ചയും അല്ലെങ്കിൽ ഓരോ ഒരു ഡൗൺഫോൾ വന്നു പോയാൽ തന്നെ എല്ലാം ടേക്ക് ഇറ്റ് ആസ് എ ലെസൺ, അതൊരു പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം ക്ഷമിക്കാൻ പഠിക്കുക. ആ ഒരു ഡയറക്ഷൻ മാറ്റി ചിന്തിക്കുക. പക്ഷേ നമ്മുടെ ജേർണി, നമ്മുടെ യാത്ര, മുന്നോട്ടുള്ള ആ പ്രയാണം, അതിന് ഒരിക്കലും തടയിടേണ്ടി വരരുത്. ഒരു തെറ്റ് നിങ്ങളുടെ കഴിവുകളെ ഇല്ലാതാക്കാൻ പോകുന്നില്ല. മേ ബി ഒരു തിരിച്ചടി ഉണ്ടായേക്കാം. അത് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നതുമായിരിക്കില്ല. പക്ഷേ നമ്മുടെ അടുത്ത തീരുമാനം, വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് തിങ് ഹാപ്പനിങ് ടു മീ, അതിലാണ് ആ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. നമ്മൾ ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ആരാണ് ധീരൻ, ശക്തൻ, സന്തോഷവാൻ, ഇതെല്ലാം തന്നെ. ആദ്യം ക്ഷമ ചോദിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ ധീരൻ എന്ന് പറയുന്നത്. ആദ്യം ക്ഷമിക്കുന്നവനാണ് ഏറ്റവും ശക്തനായി തീരുന്നത്. എന്നാൽ ആദ്യം എല്ലാ തെറ്റുകളും മറന്ന് പുതിയ വഴികൾ തേടിപ്പോകാൻ പ്രാപ്തിയുള്ള മനസ്സുള്ളവനാണ് ഏറ്റവും സന്തോഷവാൻ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. When the past comes knocking at your door, don't answer it. It has nothing new to tell you. So, adil murige pidichirikkade munnottulla yatra, munnottulla prayanam, vechchagal munnottu thanne aa oru pratijnayode ningade prayanangal munnottu kondu povuga.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ലിസ്ണർ, ഹോം 92.2 FM-ന്റെ ഒരു ലിസ്ണർ, അദ്ദേഹത്തിന്റെ കൊച്ചു മകൾ പാടിയ ഞങ്ങളുടെ ഒരു ജിംഗിളിന്റെ പോർഷൻ സ്റ്റേഷനിലേക്ക് അയച്ചു തന്നു. ഞങ്ങൾ RJ-സിനും ഫുൾ ടീമിനും അത് കണ്ടപ്പോ തന്നെ എത്ര സന്തോഷമായിരുന്നു. ഹോം ഇസ് എ ഫീലിംഗ് എന്ന് പാടുന്ന ഒരു കൊച്ചു കുട്ടിയുടെ ഒരു വീഡിയോ, ഷോർട്ട് വീഡിയോ, ഞങ്ങളത് ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു, പലരും കണ്ടിട്ടുണ്ടാകും. ഹോം ഇസ് എ ഫീലിംഗ് എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ എത്രയോ പേർ റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അയക്കാറുണ്ടെന്നോ. ആ ഒരു ഒരു കംഫർട്ട് സോണാണ് ഹോം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കമ്മിങ് ഹോം, ബാക്ക് ഹോം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആശ്വാസം. രാവിലെ ഓടി തളർന്ന് കിതച്ച് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴുള്ള ഒരു ആശ്വാസമാണ്, ആ ഒരു കംഫർട്ട് സോൺ. അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ കർമ്മനിരതനാകാനുള്ള നമ്മുടെ ഒരു അഭിവാഞ്ചയുണ്ട്, അതിന് ഒരിക്കലും ഇത് ഈ ഒരു കംഫർട്ട് സോൺ തടയാകരുത്. നമ്മളെപ്പോഴും വീടിന് വെളിയിൽ തന്നെ രാവിലെ 7 to 7 PM ജോലി ചെയ്ത് തളർന്ന് യാത്ര ചെയ്ത് അധ്വാനിച്ച് വിജയം മുന്നേറുക. ഇറ്റ് മേ ബി സ്ലോ പ്രോസസ് ബട്ട് സ്റ്റിൽ അന്നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചാൽ നിങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു വിജയത്തിന്റെ പ്രതീകമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന സന്തോഷം ഏറ്റവും മൂല്യവത്താണ്. അവിടെ മാത്രമേ നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടിയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്താണ് ഇതിൽ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: നിങ്ങൾ എത്ര നേരം വീട്ടിലിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാം. നിങ്ങൾ ഒരു വിന്നറാണോ ലൂസറാണോ? വീട് എന്തിനാണെന്നറിയോ? ഉറങ്ങുന്നതിന്. 7 മണിക്കൂർ മാത്രം കിടന്ന് ഉറങ്ങുന്നതിന്. അതിനുശേഷം നിങ്ങൾ വീടിന് വെളിയിൽ തന്നെ ഉണ്ടാവണം, ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലാതെ വീട്ടിലൊരു വലിയ TV വാങ്ങി വെച്ച് അത് എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നാല് നിങ്ങളെ ജീവിതത്തെ തന്നെ ഒരു സിനിമ പോലെ എല്ലാരും നോക്കിക്കാണും ദയനീയമായിട്ട്. നമ്മുടെ വീട് ഒരു കംഫർട്ട് സോൺ ആണ്, അതിന്റെ ഉള്ളിൽ വീണാലുണ്ടല്ലോ ഒരുപാട് കഷ്ടമാണ്. യൂസ് യുവർ ഹോം ഓൺലി ടു സ്ലീപ്, വേക്കപ്പ് ആൻഡ് ബി ലൈക്ക് എ വാരിയർ. ഒരു യോദ്ധാവിനെ പോലെ മുന്നേറണം. വെളിയിൽ നിങ്ങൾ വിജയിച്ചാൽ മാത്രമേ വീട്ടില് നിങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ടാവുള്ളൂ. ഐ റിപ്പീറ്റ്, നിങ്ങൾ വീട്ടിലെ ഒരാളായിരിക്കണമെങ്കിൽ നിങ്ങൾ വെളിയിൽ ഒറ്റയ്ക്കായിരിക്കും. നിങ്ങൾ എന്ന് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങുന്നു അന്ന് നിങ്ങളുടെ വിജയം തുടങ്ങിക്കഴിഞ്ഞു. സോ സ്റ്റേ ഔട്ട്.
1: അധ്വാനിച്ച് ജീവിക്കുക, അത് പുരാണ കാലം മുതൽക്ക് തന്നെ മനുഷ്യ ജന്മത്തിന്റെ ഒരു അവകാശം പോലെ എടുക്കുക. മടിയനാകാതിരിക്കുക, അലസനാകാതിരിക്കുക. കംഫർട്ട് സോണിൽ നിന്ന് എന്ന് നിങ്ങൾ പുറത്തു വരുന്നുവോ അന്ന് നിങ്ങൾ വിജയത്തിന്റെ ആദ്യ ചുവട് വെക്കും. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or...

0: കനത്ത മഴ, കേരളത്തിൽ റെഡ് അലർട്ട്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ അതിശക്ത മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച്, യെല്ലോ മുന്നറിയിപ്പുകൾ നിലനിൽക്കുകയാണ്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി മഴയെ കാര്യമായി സ്വാധീനിക്കുന്നു. പസഫിക് സമുദ്രത്തിലെ ഡോൾഫിൻ ചുഴലിക്കാറ്റും മഴയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട പുത്തൻതുറ സ്വദേശി ഗൗതം കൃഷ്ണനായി വിദഗ്ധ സംഘം തെരച്ചിൽ നടത്തുന്നു. ഗൗതത്തെ കടലിൽ കാണാതായിട്ട് ഇന്ന് 8 ദിവസമാണ്. യുവാവിന്റെ അമ്മ രേഷ്മയുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് തെരച്ചിൽ ഊർജിതമാക്കുന്നത്. ഗൗതത്തിന്റെ പിതാവും മുത്തശ്ശനും നേരത്തെ അപകടത്തിൽ മരിച്ചിരുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം. ഡൽഹിയിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കും. അയോധ്യ വിഷയത്തിലും ചർച്ച ആവശ്യപ്പെടും. അമിത്ഷാ സഭയിൽ എത്തുമോ എന്നതിലാണ് ആകാംക്ഷ. FCRA ബില്ലിലെ ചർച്ചയിൽ പങ്കെടുക്കണമെന്നും ബഹളത്തിനിടെ പാസാക്കാൻ അനുവദിക്കരുതെന്നും കോൺഗ്രസിനോട് സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടു. ബില്ല് കൊണ്ടുവന്നാൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥന. സഭയിൽ ഹാജരാകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണമെന്ന പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് ഇന്നലെ രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചിരുന്നു. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷം നടത്തിവരുന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാജ്യസഭാ ചെയർമാൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജ്യസഭാ ചെയർമാന്റെ നിർദ്ദേശത്തെ പ്രതിപക്ഷം അംഗീകരിച്ചു. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾക്ക് സ്ഥാനമുണ്ടെന്ന് RSS മേധാവി മോഹൻ ഭഗവത്. ജൻസികളിൽ വിശ്വസിക്കാൻ താൽപര്യം. മോഹൻ ഭഗവത് ജൻസി സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പണ്ട് മുതിർന്നവരെ പൂർണ്ണമായി അനുസരിക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. അവർ ചോദ്യങ്ങൾ ചോദിക്കും, പ്രതിഷേധിക്കാം, ചില മര്യാദകൾ പാലിക്കണമെന്നും മോഹൻ ഭഗവത്. ജൻസികൾ രാജ്യദ്രോഹികളല്ല, നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവർ കൂടുതൽ സത്യസന്ധരാണ്. സമരക്കാർക്കെതിരായ പോലീസ് നടപടിയെക്കുറിച്ച് തനിക്ക് വ്യക്തമായി അറിയില്ല. എന്നാലും ജൻസികൾ വിശ്വസിക്കാനാണ് താൽപര്യമെന്ന് RSS മേധാവി മോഹൻ ഭഗവത്. ശബരിമലയിലെ നെയ്ക്രമക്കേടിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കവേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ഇന്ന്. വിജിലൻസ് സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ യോഗത്തിൽ സമർപ്പിച്ചേക്കും. ഭക്തർ അഭിഷേകത്തിനായി സമർപ്പിക്കുന്ന നെയ്യുടെ അളവിലും വിതരണത്തിലും വൻ ക്രമക്കേട് നടന്നെന്നാണ് പ്രാഥമിക നിഗമനം. ക്രമക്കേടിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കേണ്ട അച്ചടക്ക നടപടികൾ യോഗത്തിൽ ചർച്ചയാകും. ഉമീദ് പോർട്ടലിൽ വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ 6 മാസത്തെ അധിക സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വഖഫ് ബോർഡ് സുപ്രീംകോടതിയെ സമീപിച്ചു. 6 മാസത്തെ സമയം അനുവദിക്കണമെന്ന ആവശ്യം കേരള ഹൈക്കോടതി തള്ളിയതിനെതിരെയാണ് പുതിയ ഹർജി സമർപ്പിച്ചത്. ഉമീദ് പോർട്ടലിലെ വിവിധ സാങ്കേതിക തകരാറുകൾ കാരണം നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നാണ് ഹർജിയിലെ പ്രധാനവാദം. കേരളത്തിൽ 40,000-ലധികം വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഇതിനകം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും 25,000-ത്തോളം സ്വത്തുക്കളുടെ വിവരങ്ങൾ പരിശോധിച്ച് അംഗീകരിക്കാനുള്ള നടപടികൾ ബാക്കിയുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരള വഖഫ് ബോർഡിനുവേണ്ടി സ്റ്റാൻഡിംഗ് കൌൺസിൽ KR സുഭാഷ് ചന്ദ്രനാണ് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുവരും ടെലിഫോൺ സംഭാഷണമാണ് നടത്തിയത്. പശ്ചിമേഷ്യയിലെ സമീപകാല സാഹചര്യങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവും നരേന്ദ്രമോദിയും വിലയിരുത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും നടന്നു. ഇറാൻ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ട്രംപ് പറയുന്നു. അതിനിടെ ഹോർമുസ് ജലപാത സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ആവർത്തിച്ച ഇറാൻ. ഇറാൻ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യമനിൽ വെടിനിർത്തൽ ലംഘിച്ച ഹൂതികളുടെ ആക്രമണം, 30 പേർ കൊല്ലപ്പെട്ടു. മാരിബ് ഹദ്രമൌട്ട് ഗവർണറേറ്റുകളിലെ യമൻ എമർജൻസി ഫോഴ്സ് ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 2022 ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇത്. ആക്രമണത്തെ ആരോഗ്യമന്ത്രി ഖാസിം ബഹിബാഹ് ശക്തമായി അപലപിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വഞ്ചനാപരമായ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലെ മറ്റു വാർത്തയിലേക്ക്. ദുബായിലെ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള പ്രവാസി തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളും ബോധവൽക്കരണ പരിപാടികളും ഇനി കൂടുതൽ ഡിജിറ്റലാക്കും. തൊഴിലാളികൾക്കുള്ള സേവനങ്ങൾ വെർച്വൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കാനായി UAE ആസ്ഥാനമായുള്ള അഡ്വാൻറ്റേജ് ടെക്നോളജിയുമായി ദുബായ് GDRFA ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വിശദവാർത്ത 8 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning station clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 51%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes with Akshay on Home 92.2 FM.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. And it's the weekend. August 7, വെള്ളിയാഴ്ചയിലാണ് ഇത് നിൽക്കുന്ന സമയം. 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
2: യെസ് വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ ദിവസമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയും ഇന്ത്യൻ സാഹിത്യത്തെ ആഗോളതലത്തിൽ എത്തിച്ച വ്യക്തിയും ദേശീയ ഗാനത്തിന്റെ ഉപജ്ഞാതാവുമായിട്ടുള്ള വിശ്വകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ വിയോഗത്തിന് 85 വർഷം തികഞ്ഞിരിക്കുകയാണ്. കവി, തത്വചിന്തകൻ, കഥാകൃത്ത്, നോവലിസ്റ്റ്, വിദ്യാഭ്യാസ പണ്ഡിതൻ, ചിത്രകാരൻ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വ്യക്തി. 1913 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ അദ്ദേഹം നൊബേൽ നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ കൂടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. 8 വയസ്സിലാണ് അദ്ദേഹം ആദ്യ കവിത രചിച്ചത് എന്നാണ് പറയുന്നത്. 1861 മെയ് 7 ദേവേന്ദ്രനാഥ ടാഗോറിന്റെയും ശാരദാദേവിയുടെയും മകനായിട്ട് കൊൽക്കത്തയിലാണ് അദ്ദേഹം ജനിച്ചത്. 8 വയസ്സ് മുതൽ കവിത എഴുതി തുടങ്ങിയ വ്യക്തിയാണ്. രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വാക്കാണ് ശാന്തിനികേതൻ, അല്ലേ? വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം ആഗ്രഹിച്ച ടാഗോർ 1901 ശാന്തിനികേതൻ എന്ന വിദ്യാലയം തുടങ്ങിയത്. 21 ഈ വിദ്യാലയം വിശ്വഭാരതി സർവകലാശാലയായിട്ട് വികസിപ്പിച്ചു. അവിടെ അദ്ദേഹം ഇന്ത്യൻ പാശ്ചാത്യ പാരമ്പര്യങ്ങളിൽ ഏറ്റവും മികച്ചത് വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. 1902 ഇടയിൽ അവിടെ വെച്ചായിരുന്നു ടാഗോറിന്റെ ഭാര്യയും രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർ മരിച്ചതൊക്കെ ഈ ശാന്തിനികേതനിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ ശാന്തിനികേതനും രവീന്ദ്രനാഥ ടാഗോറും അദ്ദേഹത്തിന്റെ വിയോഗത്തിന് 85 വർഷം തികഞ്ഞ വാർത്ത ഇന്ന് നമ്മുടെ എല്ലാ പത്രങ്ങളും വലിയ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം നൊബേൽ സമ്മാനം നേടിയ, സാഹിത്യത്തിന് നേടിയ ആദ്യത്തെ ഏഷ്യൻ വംശജം കൂടിയായിരുന്നു അദ്ദേഹം.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അദ്ദേഹത്തിന് വലിയ ആയിട്ടുള്ള ഒരു പങ്കാളിത്തം തന്നെ ഉണ്ട് രവീന്ദ്രനാഥ ടാഗോർ എന്ന് നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിക്കുന്നതാണ്. പക്ഷേ മിനിപത്മി ഇപ്പൊ പറഞ്ഞപ്പോൾ തന്നെ അത് ഈ എപ്പോഴോ പഠിച്ച കാര്യമാണ്. അത് നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ഫീഡായി കിടക്കുന്ന കുറെ കാര്യങ്ങളാണ് ഈ വ്യക്തിത്വങ്ങളും അവരുടെ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ.
2: യെസ്, ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത, ഇന്ന് കൈത്തറി ദിവസമാണ്, ദേശീയ കൈത്തറി ദിവസം. കൈത്തറി, അതെ അതെ, കൈത്തറി പിന്നെ വസ്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം കൂടുതലായിട്ട്. അപ്പൊ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് ലേറ്റ് ആയിട്ടാണ് എനിക്ക്. പ്രധാനമന്ത്രി കൂടുതൽ ജെൻസികളുടെ കൂടെ വരുന്നു. ആ ഒരു ടേം, അവരുപയോഗിക്കുന്ന വാക്കുകൾ, പുതിയ കാലത്തിന്റെ രീതികളൊക്കെ പ്രധാനമന്ത്രി. അതുപോലെ മോഹൻ ഭഗവത്, ആർ എസ് എസിന്റെ അധ്യക്ഷൻ, കഴിഞ്ഞ ദിവസം ജെൻസികളൊന്നും രാജ്യദ്രോഹികളല്ല, അവർ കുട്ടികളാണ്, അവരെ നമ്മൾ കേൾക്കണം. അവര് സത്യസന്ധരാണ്, അവര് നല്ല ആൾക്കാരാണ്. അവർ ചെയ്യുന്ന സമരമുറകളോടോ മറ്റോ നമുക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം, ആശയ കുഴപ്പമുണ്ടാകാം. പക്ഷേ എങ്കിലും അവരെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നു, ആർ എസ് എസ് അധ്യക്ഷൻ. ഇപ്പൊ ഇതാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓരോ ദിവസവും ലേറ്റ് നൈറ്റ് ആയിട്ട്, അതായത് ജെൻസികളൊന്നും രാത്രി ഉറങ്ങാത്ത ആൾക്കാരെന്നൊക്കെ അല്ലേ പൊതുവെ പറയാം. അപ്പൊ അവർക്ക് വേണ്ടി ഒരു ലേറ്റ് നൈറ്റ് വീഡിയോ ആയിട്ട് അദ്ദേഹം വന്നിരിക്കുകയാണ്. കൈത്തറി അദ്ദേഹം പറയുന്നത് വീണ്ടും ഇൻസ്റ്റഗ്രാം വീഡിയോയുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി മോദി പുതിയ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ചിട്ടാണ് അദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കുന്നത് പോലെ നിങ്ങൾ ദയവേത് അതേ ആവേശത്തോടെ ദേശീയ കൈത്തറി ദിനവും ആഘോഷിക്കണമെന്നാണ് വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ച. വലിയ കാര്യമാട്ടോ അത്. കാരണം കൈത്തറി വ്യവസായം വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ആഴ്ചയിലിടുന്ന ഒരു ഡ്രസ്സെങ്കിലും കൈത്തറിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു വലിയ വ്യവസായത്തെ രക്ഷിക്കാം. അപ്പൊ അദ്ദേഹം തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ GRW എന്ന് ചെയ്യാനുള്ള ഹാഷ്ടാഗോടുകൂടിയിട്ട് ദേശീയ കൈത്തറി ദിനമായിട്ടുള്ള ഇന്ന് കൈത്തറി വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വീഡിയോകൾ പങ്കുവയ്ക്കണമെന്ന ആഹ്വാനവുമായിട്ട് ശരിക്കും അത് പുതിയ കാലത്തിന്റെ മാറ്റത്തിലേക്ക് നമ്മൾ ഉൾക്കൊണ്ടിട്ട് വരുന്നത്. അതിന് വേണ്ടിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നെ മുൻകൈ എടുത്തിട്ട് ആ കുട്ടികളുടെ മൈൻഡോടുകൂടി അവരെ ചേർത്ത് പിടിക്കുന്നൊക്കെ നല്ല കാര്യം തന്നെയാണ്. കൈത്തറി ഉൽപ്പന്നങ്ങൾ വെറും ഫാഷനല്ല, രാജ്യത്തിന്റെ നേതൃത്വ തൊഴിലാളികൾക്കുള്ള പിന്തുണയും വോക്കൽ ഫോർ ലോക്കൽ മനോഭാവം പ്രോത്സാഹിപ്പിക്കാനുള്ള മാർഗമാണെന്നുമാണ് പ്രധാനമന്ത്രി ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നരേന്ദ്രമോദി, നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റാ പേജിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം എന്തുകൊണ്ട് ഈ കൈത്തറി ഉൽപ്പന്നങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്.
1: ഇത് വളരെ ഇതൊരു പ്രൊജക്റ്റാക്കി മാറ്റുക. നമ്മുടെ നാട്ടിലെ എത്രയോ സെലിബ്രിറ്റീസ് ഉണ്ട്, അവർക്കൊക്കെ തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ, ഒരു ക്യാമ്പയിന്റെ ഭാഗമാക്കുക. ഓട്ടോമാറ്റിക്കലി താഴെയുള്ള അവരെ ഫോളോ ചെയ്യുന്ന ഫാൻസും എല്ലാവരും തന്നെ അത് യൂസ് ചെയ്യാൻ, കാരണം അത്രയും നമ്മുടെ കുറെ ട്രഡീഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അത് പ്രിസർവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെഷ്യലി നമ്മുടെ നാട്ടിലെ ഹാൻഡ്ലൂംസ് എന്ന് പറയുമ്പോൾ എത്രയോ വർഷം മുന്നേ തുടങ്ങിയേക്കുന്ന സംഭവങ്ങളാണ്.
2: നമ്മുടെ നാട്ടിലെ ഖാദിയുടെ കാര്യങ്ങളിലൊക്കെ എപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാർ പല രീതിയിൽ അതിന്റെ കളർ മാറ്റിയിട്ടും അതിനെങ്ങനെ ഫാഷനബിൾ ആയിട്ട് യൂത്തിനും കൂടിയിട്ട് ട്രെൻഡിങ് ആയിട്ട് ഉപയോഗിക്കാമെന്ന രീതിയിലൊക്കെ മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഈ പഴയ വസ്ത്രങ്ങളെ സ്റ്റൈൽ ഫീൽ ചെയ്തിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അതും നല്ല കാര്യമാണ്. അപ്പൊ ഇത് പരമ്പരാഗത വസ്ത്രമല്ലേ, കൈത്തറിയല്ലേ, നെയ്ത്തിന്റെ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അത് ഏറ്റവും നമ്മുടെ ശരീരത്തിനും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അധികം ചേർന്ന ഡ്രസ്സ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്.
1: തീർച്ചയായിട്ടും ആണ്, അതും കൂടെ നമ്മുടെ ഓർക്കണം. നമ്മൾ പലപ്പോഴും ഓർക്കാറില്ലാത്തൊരു സംഭവമാണ് മിനി പത്മ ഇപ്പം ഓർമ്മിപ്പിച്ചപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നത്.
2: ഇനി മഴ വാർത്തയിലേക്ക് പോവാണെങ്കിൽ ഇന്നും 8 ജില്ലകളിലൊക്കെ റെഡ് അലർട്ട് ആണ്. അതായത് അതിശക്ത മഴ പെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു 8 ദിവസമായിട്ട് ഗൗതം കൃഷ്ണൻ പറഞ്ഞൊരു കുട്ടിയെ കാണാനില്ല. മത്സ്യബന്ധനത്തിന് അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും ഒക്കെ കൂടെ പോയതാണ്. അവരുടെയൊക്കെ ബോഡി കിട്ടിയിട്ട് ഈ കുട്ടി 8 ദിവസമായിട്ട് എവിടെയെന്നറിയില്ല. ഒരമ്മ ഒരു മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷന് മുന്നിലും അധികാരികളുടെ മുന്നിലൊക്കെ പോയിട്ടിരുന്നിട്ട് കരയുന്ന ഒരു ദൃശ്യങ്ങൾ. പക്ഷെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവർ ആ 8-ാമത്തെ ദിവസവും മകനെ കാണാതായിട്ട് ആ മകനെ കണ്ടെത്തിയേ പറ്റൂ എന്ന ഒരു അമ്മയുടെ ഒരു നിശ്ചയദാർഢ്യത്തിൽ അവരവിടെ ഇരിക്കുന്നുണ്ട്. അതിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവരെ ഫോണിൽ വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. എങ്ങനെയാണ് ദുരന്തമുഖത്ത് അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചവരോട് എങ്ങനെ പെരുമാറണം എന്നത് സുരേഷ് ഗോപിയെ കണ്ട് പഠിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഉപയോഗിക്കുന്ന വാക്കുകൾ, ചേർത്ത് പിടിക്കലൊക്കെ ഈ സമയത്ത് അവർക്ക് ആവശ്യമാണ്. അവർ പ്രതിഷേധവും ദേഷ്യവുമായിട്ടിരിക്കുന്ന ഒരു അമ്മയും സ്ത്രീയായിട്ട് നിൽക്കുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, കോസ്റ്റ് ഗാർഡിനെ വിടണോ, ഇപ്പൊ ഞാൻ രാവിലെ തിരുവനന്തപുരത്തേക്ക് എത്തും, കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കും, പേടിക്കേണ്ട, ആളുകളെ കൂട്ടിയിട്ട് അവിടെ ഒരു പ്രതിഷേധത്തിന് ഒന്നും നിൽക്കേണ്ട, ഇത് ഞാൻ തരുന്ന വാക്കാണ് എന്ന് പറയുമ്പോൾ അവർക്കുള്ള ആ ഒരു ഓഷവും സങ്കടമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ വരും, അല്ലെങ്കിൽ എൻ്റെ മകൻ കടലിൽപ്പെട്ട മകൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചെത്തിക്കുമെന്നൊരു അമ്മയുടെ പ്രതീക്ഷയ്ക്ക് ഒപ്പം നിൽക്കാൻ ഒരു കേന്ദ്രമന്ത്രിക്ക്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ സുരേഷ് ഗോപി നിന്നു എന്ന് പറയുമ്പോൾ അറിയ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു ഓഷവും സങ്കടമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ വരും, അല്ലെങ്കിൽ എൻ്റെ മകൻ കടലിൽപ്പെട്ട മകൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചെത്തിക്കുമെന്നൊരു അമ്മയുടെ പ്രതീക്ഷയ്ക്ക് ഒപ്പം നിൽക്കാൻ ഒരു കേന്ദ്രമന്ത്രിക്ക്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ

0: മൃതദേഹത്തോട് കാണിച്ച ഒരു അനാദരവും കൂടിയുണ്ട്. എന്തായാലും കണ്ണൂർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മന്ത്രി, അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളിത് ചോദിച്ചിട്ടില്ലേ, ഫ്രീസർ വേണമെന്ന് ചോദിച്ചിട്ടില്ലേന്ന്. തൃശ്ശൂർ എത്തിയപ്പോഴത്തേനും ബോഡി വളരെ മോശം രീതിയായിട്ട് പിന്നെ ഫ്രീസറുള്ള ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടാണ് തിരുവനന്തപുരം വരെ എത്തിച്ചത് എന്ന് പറയുന്നത്. അതൊക്കെ ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ദുരന്തമുഖത്ത് വേറൊരാളെ രക്ഷിക്കാൻ പോയിട്ട് ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയുടെ ആ മൃതദേഹത്തോട് കാണിച്ച അനാദരവ് പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്ന പറയുമ്പോൾ സങ്കടം. എല്ലാ സങ്കട വാർത്തകളാണ് മഴയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്.
1: മഴയുമായിട്ട് വന്ന ചക്രവാത ചുഴി ആണെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 8 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ടും എനിക്കുന്ന പല സ്കൂളുകളും കാര്യങ്ങളും കുറച്ചുകൂടെ ഉരുളുപൊട്ടാനൊക്കെയുള്ള സാധ്യതകളുണ്ടെന്ന് പറയുന്നു. പക്ഷെ മഴ നാളത്തേക്ക് കുറയുമെന്ന് പറഞ്ഞു.
0: ഡോൾഫിൻ ചുഴലിക്കാറ്റുണ്ട്, അപ്പൊ അതിന്റെ ഒരു സ്വാധീനവും കൂടി ഈ വടക്കൻ ജില്ലകളിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വീക്കെൻഡോട് കൂടിയിട്ട് മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടാവുകയും ചെയ്യും. സാധാരണ രീതിയിലേക്ക് ഓണക്കാലത്തേക്ക് അടുക്കുമ്പോൾ മഴയൊക്കെ ഒന്ന് മാറി. കർക്കിടകത്തിന്റെ ഒരു കോളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടാതെ പെട്ടെന്നുള്ള ഒരു ദിവസം പെയ്യുന്ന അതിവ്യാപനമായിട്ടുള്ള മഴയും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്യപൂർവ പ്രതിഭാസം അത് നമ്മളെ കേരളം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, എൽനിനോ എല്ലാം ബാധിക്കുന്നു.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ തന്നെ അടിച്ചു പൊളിക്കലാണ്, കാരണം വിദ്യാഭ്യാസം അവധിയല്ലേ.
0: ഞാൻ എന്റെ സഹോദരന്റെ മകളുടെ ജെൻസിയാണ്, അവരൊക്കെ അയൽപ്പെടുന്ന ആൾക്കാരാണ്. ഇട്ടേക്കുന്ന പോസ്റ്റ് താങ്ക് യു കളക്ടർ ബ്രോ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒന്നുകൂടെ നോക്കി അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിൽ. അതിന്റെ താഴെ ഇട്ടേക്കുന്ന ബ്രോ
1: എന്താണെന്നറിയോ, ഇപ്പൊ പിള്ളേരുടെ മനസ്സിലെ ഈ കളക്ടർ എന്ന് പറഞ്ഞ ഏതാണെന്നറിയോ, നമ്മുടെ പുലുവാൽ കല്യാണത്തിന്റെ സലീം കുമാർ വരുത്തില്ലേ, കാശൊക്കെ കൊടുത്തിട്ട് സലീം കുമാറിന്റെ പടം ഇല്ല കടയുടെ പേടി.
0: എന്തായാലും പിള്ളേർക്ക് നമുക്കായാലും ഇതിന്റെ ഭീകരത കുഞ്ഞുങ്ങളാകുമ്പോ നമുക്ക് ഈ വെള്ളപ്പൊക്കം മഴയുന്നത് നമുക്ക് അവധി കിട്ടുന്ന അന്ന് കളക്ടർ നമുക്ക് ദൈവമാണ്.
1: നല്ല
0: രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ മഴക്കാലത്ത് അവരെ പിടിച്ച് വീട്ടിലിരുത്തണമെന്ന് നമ്മൾ ആരും പറയും. പക്ഷെ സുരക്ഷിതമായിട്ട് അവരെ ഇരുത്തുക, മഴ അവരെ ആസ്വദിക്കുക, മഴയെ കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്ന രീതിയിൽ അവരുടെ മനസ്സ് മാറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളത് ചെയ്യുമ്പോൾ കുട്ടികളും കൂടി പഠിക്കുന്നത്. എന്തായാലും 30 വർഷത്തിനിടെ മലയാളികൾ ഇല്ലാതാക്കിയത് ഏറ്റവും കുറഞ്ഞത് 32,900 കോടി ലിറ്റർ ജലം സംഭരിക്കാൻ ശേഷിയുള്ള നെൽപ്പാടങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാതായത് എന്നാണ് പറയുന്നത്. 30 വർഷത്തിനിടെ 32,900 കോടി ലിറ്റർ വെള്ളം, ഒന്ന് ആലോചിച്ചോക്കെ. അതിന്റെ മലനാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പെരുവെള്ളം തള്ളാനും കൊള്ളാനും ആകാതെ വീർപ്പുമുട്ടുമ്പോൾ കേരളം അറിയുകയാണ് പണ്ടത്തെ നമ്മുടെ നെൽപ്പാടങ്ങളുടെ ഒരു 10-30 വർഷം മുമ്പുള്ള നമ്മുടെ നെൽപ്പാടങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തുള്ളതെന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ പോകുന്ന വഴികളിൽ, നാടുകളിൽ, ഓരോ ജില്ലകൾ മാറുമ്പോഴൊക്കെ നമുക്ക് നെൽപ്പാടങ്ങളുടെ കാഴ്ചയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ആ കാഴ്ചയില്ല. അതിന് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. 94 ശേഷം മാത്രം കേരളത്തിൽ നികത്തപ്പെട്ടത് എത്രയാണെന്നറിയോ? 3.29 ലക്ഷം ഹെക്ടർ പാടമാണ് നെൽവയൽ. തണ്ണീർത്തട നിയമം നിലവിൽ വന്ന 2008 ശേഷം മാത്രം നികത്തിയത് ഇതിൽ 60,650 ഹെക്ടറും. 1 ഹെക്ടർ നെൽപ്പാടത്തിന് ശരാശരി 10 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് കണക്ക്. അവിടെയാണ് ഇത്രയും കോടി ഹെക്ടർ സ്ഥലത്ത് നമ്മുടെ കൃഷിയില്ലാതെ നികത്തി പോയിരിക്കുന്നത്. പിന്നെ നമ്മൾ ആരോടാണ് മറുപടി പറയാ, നമ്മൾ ആരോടാണ് ചോദിക്കുക എന്തുകൊണ്ട് ഈ വെള്ളം വരുന്നു, ഈ വന്ന വെള്ളം എന്തുകൊണ്ട് പോണില്ല?
1: തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ ആറന്മുളയിലുള്ളവർ പറയുന്നത് എയർപോർട്ടിനെതിരെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതിന്റെ ഒരു കാര്യം അതാണ്. കാരണം എനിക്കറിയാം ആ ഒരു പ്രദേശം എന്ന് പറയുന്നതും ഫുൾ കണ്ടമാണ്. പക്ഷേ ഈ നമുക്ക് ചില സാഹചര്യങ്ങൾ അവർ അവരുടെ സ്റ്റഡി നടത്തിയതിനെ തുടർന്ന് അവർ പറയുന്ന വാദങ്ങൾ വേറെയാണ്. പക്ഷെ കണ്ടങ്ങൾ എന്ന് പറയുന്നത് അത് ഇപ്പോഴും ഒരു ജല സംഭരിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു എന്താ നമ്മുടെ നാട്ടിന്റെ ഒരു റിസർവോയർ പോലെയാണ് ആപത്ത് കാലത്ത് കണ്ടങ്ങൾ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് പ്രിസർവ് തന്നെ ചെയ്യണം നമ്മൾ.
0: അതുപോലെ ഓടകൾ, അശാസ്ത്രീയമായിട്ടുള്ള ഓടകൾ ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ പെയ്യുന്നതാണ് ഇപ്പം നമ്മൾ നേരിടുന്ന, കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒറ്റയടിക്ക് ഈ വെള്ളം തടഞ്ഞു നിർത്താനും സ്വാംശീകരിക്കാനും കഴിയുന്ന മേഖലകൾ കുറഞ്ഞു വരുന്നു. ഓടകൾ ഈ കോൺക്രീറ്റ് ചെയ്യുന്നതോടെ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാതെ വരുന്നു എന്ന് പറയുന്ന മറ്റാരും അല്ല MV ശശിലാൽ. അദ്ദേഹം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടയർഡ് സ്പെഷ്യലിസ്റ്റ് ആണ്, ഹൈഡ്രോളജി ഭൂവിനിയോഗ വകുപ്പിന്റെ. അദ്ദേഹം പറഞ്ഞു എന്തിനാണ് എല്ലായിടത്തും ഈ സിമെന്റ് ഇട്ടിട്ട് അടയ്ക്കുന്നത്, വെള്ളത്തിനത് ഭൂമിയിലേക്ക് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഓടകളുടെ അശാസ്ത്രീയതയും പ്രശ്നമാണ്.
1: ഈ നമ്മുടെ നാട്ടിലെ ചെറിയ ചാലുകൾ ഉണ്ടല്ലോ, ചെറിയ ചാലുകൾ, അത് ഈ ഓടയിലോട്ട് കണക്ട് ചെയ്യുന്ന ചാലുകളുണ്ട്. ഇന്ന് ആ ചാലുകൾ ഇല്ല. കാരണം എന്താ, ഈ ചാലുകൾക്ക് അതിന്റെ സമയത്തിനനുസരിച്ചുള്ള മെയിന്റനൻസ് വേണം. അത് അതിന്റെ മണ്ണ് നികത്തി വാരി അത് മണ്ണൊക്കെ സെറ്റാക്കി മഴയ്ക്ക് മുന്നേ, നമ്മൾ എങ്ങനെയാണ് വീടിന്റെ ഒരു ഓടിട്ട വീടിന്റെ പാത്തി ചെറിയത് അതേപോലെ തന്നെ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് ഇന്ന് ആൾക്കാർക്ക് എവിടൊക്കെയാണ് പാത്തി അല്ല ഈ ചാലുകൾ എന്നുള്ളത് പോലും നമുക്ക് അറിയത്തില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു വലിയ വിഷയമാണ്. നമ്മള്
0: പക്ഷേ ഈ ഓടകൾ ആ ചാലുകളും പറയുമ്പോഴേ നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് ഈ വീടിന്റെ സൈഡ് കൂടി അല്ലെങ്കിൽ സ്കൂളിനോ ഇടവഴികളുടെ സൈഡ് കൂടി അതിങ്ങനെ ഒഴുകി ഒഴുകി ആ വെള്ളത്തിന്റെ ഒരു കുളിർമയും അതിന്റെ ഒരു കളറും അതിന്റെ സൈഡിലായിട്ട് ഈ പച്ച പുല്ലുകൾ നിറഞ്ഞിട്ട് അതിന്റെ അറ്റത്ത് ഈ മഴവെള്ളം തള്ളി നിന്നിട്ട് ഒരു നീണ്ടൊരു ഇത് കണ്ണിലൊക്കെ വെക്കില്ല നമ്മളിടയ്ക്ക്. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടിക്കാലത്ത് പലർക്കും ഓർമ്മയുണ്ടാവും. ഇപ്പോഴും

0: നാട്ടിൽ ആ മഞ്ഞുതുള്ളി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആ വെള്ളം ഇങ്ങനെ ഘനീഭവിച്ചിട്ട് ഒരു ഒരു അറ്റത്ത് ഇങ്ങനെ നിൽക്കും, അത് പൊട്ടിച്ചെടുത്തിട്ട് കണ്ണിലൊക്കെ ആക്കിയിട്ട് ആ തണുപ്പ് നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു.
1: ഇന്നൊന്നും ആരും ചെയ്യില്ല കേട്ടോ, ഇന്ന് ഞാൻ ഈയിടെ ഒരു വീഡിയോ സയന്റിഫിക് ആയിട്ട് പറയുന്നത് കേട്ടോ, അതിനകത്ത് ഞാനെത്ര മണ്ണ് ഇന്നിട്ടുണ്ടോ ബദാംക പൊട്ടിച്ചിട്ട്, എത്ര മണ്ണ്. അതൊക്കെ അന്നത്തെ കാലത്ത് നമ്മളിങ്ങനെ വന്ന്
0: സോയിൽ അത്ര പൊല്യൂട്ടഡ് ആയിരുന്നില്ല, അന്തരീക്ഷം അത്ര പൊല്യൂട്ടഡ് ആയിരുന്നില്ല, വരുന്ന നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളും പൊല്യൂട്ടഡ് ആയിരുന്നു, അതായത് ഈ മരത്തിൽ നിന്ന് വരുന്നതും പോലും ഇപ്പോ പൊല്യൂട്ടഡ് ആയിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് അത് ഓക്കെ ആയിരുന്നു, ഇന്നത്തെ കാലത്ത് ഒരു നൊസ്റ്റാൾജിക്ക് പുറത്തും കണ്ണിന്റെ ഉള്ളിലേക്ക് വേണ്ട, വേണമെങ്കിൽ നെറ്റിയിലൊന്നും ചെയ്ത് സംതൃപ്തി അടഞ്ഞോ എന്നാണ് പറയാനുള്ളത്.
1: അപ്പൊ എന്താണെങ്കിലും ഈ നമ്മുടെ നാട്ടിലെ കുറെ കാര്യങ്ങൾ പ്രിസർവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നല്ല, അതിലൊന്നാണ് തന്നെയാണ് ഈ കണ്ണുകൾ എന്ന് പറയുന്നത്.
0: ഇനി ട്രാഫിക് നിയമം ലെയിൻ പാലിക്കൽ എന്നതിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. രാവിലെ നമ്മുടെ ദുബായിലെ യു എയിലെ പല ഭാഗത്തു കൂടി നമ്മളെ ഓടിച്ചുകൊണ്ട് കേൾക്കുന്നവരും കൂടി ഒന്ന് പാലിക്കേണ്ട കാര്യങ്ങൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ, ട്രാഫിക് നിയമം ലെയിൻ പാലിക്കൽ ഡ്രൈവർമാർക്ക് മികച്ച പരിശീലനം ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നു. അദ്ദേഹത്തിന് ഇപ്പോഴാണ് അത് തോന്നിയത്, ചിലപ്പോൾ അദ്ദേഹത്തിന് കുറ്റം പറയുന്നില്ല, വർഷങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടാവും, പക്ഷേ അത്യന്താപേക്ഷിതമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അത്ര മോശമാണ് നമ്മുടെ റോഡിലെ റോഡ് സംസ്കാരം. റോഡ് അപകടങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു വർഷം 1.8 ലക്ഷം മരണങ്ങൾക്ക് വരെ കാരണമാകുന്നു. ഒരു വർഷത്തിൽ 1 ലക്ഷത്തിന് മേലെ ആൾക്കാർ റോഡ് അപകടത്തിൽ മരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ മിക്കതിനും കാരണം നമ്മുടെ റോഡ് മര്യാദ ഇല്ലായ്മ എന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാട്ടിൽ പോകുന്നവരൊക്കെ കുറെ കൂടി, രാജ്യസഭയിൽ സുധാമൂർത്തിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് സുധാമൂർത്തിയാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്, എത്രയാണ് മരണം, എങ്ങനെയാണ് റോഡ് സംസ്കാരം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ നിജസ്ഥിതിയൊക്കെ, കഴിഞ്ഞ ദിവസം ഇങ്ങനെ ജെ ബി മാത്രം ചോദിക്കുമ്പോഴാണ് നമുക്ക് പി എം ശ്രീയിലെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവിടെ എല്ലാം ഉണ്ട്, പക്ഷെ പൊതുജനങ്ങളായിട്ടുള്ള നമ്മൾ അറിയുന്നത് നമ്മുടെ എം പിമാരുടെ ചോദ്യങ്ങളിലൂടെയാണ് അറിയുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ റോഡ്, നമ്മുടെ കൾച്ചർ നമുക്ക് ഒരുപാട് തന്നെ മാറേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മൾ തമാശക്കാണെങ്കിൽ പറയും, നാട്ടിൽ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് വണ്ടി ലൈസൻസ് കിട്ടാൻ പാടാണെന്നുള്ളൊരു കാര്യം. അത് നമുക്ക് നിയമം നാട്ടിൽ പഠിക്കുന്നില്ല, നമ്മൾ ഓടിക്കാനേ പഠിക്കുന്നുള്ളൂ. നിയമം ഇവിടെ വന്നിട്ടാണ് പിന്നെ ഇവിടുത്തെ നിയമം അവിടെ നമ്മൾ ആരൊക്കെ പറഞ്ഞ നിയമം കൂടെ കുഴഞ്ഞു പോകുന്നു.
0: അതെ, തീർച്ചയായിട്ടും. എന്തായാലും പാർലമെന്റിനെ കുറിച്ചും കേന്ദ്രത്തിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെയെന്ന് ചോദിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കിയത്. അപ്പോൾ രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ അതേ ഒരു കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത ഒരു ദിവസം, ഭരണപക്ഷത്തെ ഒന്ന് പ്രതിരോധത്തിലാക്കിയ ഒരു നിലപാട് കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, കേന്ദ്രമന്ത്രി കിരൺ റിജിജു, അദ്ദേഹം പാർലമെന്ററി കാര്യമന്ത്രിയാണ്, അദ്ദേഹം ഇട്ടോട് പറഞ്ഞു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ഒന്ന് പറയൂ സഭയിൽ ഹാജരാകാനെന്ന്. അത് വലിയൊരു വാർത്തയാണ്. കാരണം അങ്ങനെ ഒരു ചെയർമാൻ പറയുകയും, കാരണം ഇത് എത്ര ദിവസമായിട്ട് സഭാ നടപടികൾ സ്തംഭിച്ചുകൊണ്ടിരിക്കുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് സഭയിൽ എത്തുന്നില്ല, പ്രതിപക്ഷം അത് ആവശ്യപ്പെടുന്നുണ്ട്, അപ്പോൾ എന്തായാലും വരണമെന്ന് രാജ്യസഭാ ചെയർമാൻ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിയോട് പറഞ്ഞിട്ട് അത് ആവശ്യപ്പെടുമ്പോൾ പ്രതിപക്ഷം അത് അംഗീകരിക്കുന്നുണ്ട്. ശരിയാണ്, രാജ്യസഭാ ചെയർമാൻ ഇതാ ഞങ്ങളുടെ ആവശ്യങ്ങൾ കേട്ടിരിക്കുന്നു. ശരിക്കും അപ്പോഴാണ് ഒരു ജനാധിപത്യ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയത്. രാജ്യസഭാ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ ആളോ ഒരു വക്താവോ ഒന്നുമല്ല, അദ്ദേഹം രണ്ട് പക്ഷവും കേട്ടിട്ട് ഒരു സ്പീക്കർ എന്ന നിലയിൽ എല്ലാവരെയും കൂടെ കൊണ്ടുപോകേണ്ട വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ പാർലമെന്റ് നിരന്തരം ബഹളമയമാകുമ്പോൾ അദ്ദേഹം എടുത്ത നിലപാടിനെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്.
1: തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിൽ മാന്യമായി പെരുമാറുവാൻ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി വരുന്നു എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷന്റെ ചുമതല എസ് ഐ മാർക്കായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്.
0: ശരിക്കും, മാന്യത പണ്ടൊക്കെ വളരെ മോശമായിരുന്നു എന്നെല്ലാവരും പറയാറുണ്ട്, പക്ഷെ കാലക്രമേണ പുതിയ തലമുറ വരുമ്പോഴും ഈ മാധ്യമങ്ങൾ കുറെ കൂടി അത് വാർത്തയാക്കുകയും ഇപ്പം എല്ലാവരും മൊബൈലും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ഓൺ ചെയ്തിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടാണ് പലരും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും കുറച്ച് മര്യാദ പഠിച്ചിട്ടുണ്ട്, ദൃശ്യങ്ങൾ എല്ലാവരും പേടിക്കുന്നത്. പക്ഷേ എന്ത് ദൃശ്യങ്ങൾ ഉണ്ടായാലും ഞാൻ ചെയ്യാനുള്ള ചെയ്യുന്നു പറയുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ മാന്യത പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും. പണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തമാശക്കാണ് ഇത് ജനമൈത്രി അല്ല അപ്പുറത്ത് പോകാം,
0: ജനമൈത്രിയിൽ എന്തോ നമുക്കൊരു തോന്നുന്നുണ്ട്, എനിക്കും തോന്നാറുണ്ട് കേട്ടോ, നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ ഇതിൽ കൊടുക്കണേ നമ്മൾ
1: ജനമൈത്രിയിലാണ്. നമ്മളെ പോലീസ് സ്റ്റേഷനെ ഗാന്ധിജിയുടെ ഫോട്ടോ
0: ആ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് മുന്നിലാണ് ചിലരെ കുഴിച്ചു നിർത്തിയിട്ടിരിക്കുന്നത്, നിലത്തെ എടുത്തിട്ട് ഉരുട്ടുമൊക്കെ ചെയ്യുന്നതും അതൊരു വാസ്തവമാണ്. എന്നാലും ഈ പോലീസ് സ്റ്റേഷനുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒന്ന് പാർലമെന്റിലേക്ക് പോവാണ്. പാർലമെന്റിൽ സർക്കാർ പ്രതിപക്ഷത്തെ സെൻസർ ചെയ്യുന്നു, മൈക്ക് ഓഫ് ചെയ്യുന്നു എന്ന് മേനക ഗുരുസ്വാമി എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഈ മൈക്ക് ഓഫ് ചെയ്യുന്നത്, അതൊരുമാതിരി സെൻസറിങ് അല്ലേ എന്നാണ്. പാർലമെന്റിൽ സർക്കാർ ഉള്ളടക്കം സെൻസർ ചെയ്യുന്നുവെന്നും പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്തുകയാണെന്നും പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാംഗവും മുതിർന്ന അഭിഭാഷകയുമായിട്ടുള്ള മേനക ഗുരുസ്വാമിയാണ്. അവർ പാർലമെന്റിന്റെ പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത്, ഭരണപക്ഷം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത വിഷയങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ പ്രതിപക്ഷ എം പിമാരുടെ മൈക്ക് ഓഫ് ചെയ്യണം, അതൊരു കണക്കിന് ഒരു സെൻസറിങ് തന്നെയാണ്. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കൽ, ഇതൊരു വലിയ വിഷയം. ജുഡീഷ്യൽ നിയമനങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം പുറത്ത് പുറത്തേക്ക് കേൾക്കുന്നില്ല. കാരണം മൈക്ക് ഓഫ് ചെയ്യാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഒരു നല്ല കാര്യം പിന്നെ പാർലമെന്റിൽ നടന്നതിന് നമ്മളും കൈയടിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിന് പറയാനുള്ള പറയുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല.
1: തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ മറ്റേ നമ്മുടെ വി ഡി സതീശന്റെ ഉദ്ഘാടനം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, കാപ്പിക്കടയല്ലാഫിയുടെ ആ ഒരു പദ്ധതിയെ കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി എന്തരമാണ് എല്ലാവരും ഇത് മനസ്സിലാക്കിയത്.
0: ശരിക്കും അതൊരു സ്റ്റാർട്ടപ്പ് ആണ്. നമുക്ക് പിന്നെ ഓൺലൈൻ ആയിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്ക് ചെറിയൊരു സഹായം, സാമ്പത്തിക സഹായമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു 400 crore വലിയ പ്രോജക്റ്റും നമ്മുടെ മലയാളികളെ ആഗോളതലത്തിൽ അടയാളപ്പെടുത്തിയ ഒരു സ്റ്റാർട്ടപ്പും കൂടിയാണ് ബൈ മിയ കോഫി അല്ലേ. നിങ്ങളും ആർക്കെങ്കിലും ഒക്കെ ബൈ മിയ കോഫി എന്ന് പറയുമ്പോൾ ആദ്യം അത് ചായയോ കാപ്പിയോ വാങ്ങിച്ചുകൊടുക്കാൻ നിൽക്കണ്ട, ഇങ്ങനൊരു സംഭവം കൂടിയുണ്ട്. ചിലപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ നിങ്ങളെ കൂട്ടുകാരെ ചതിക്കാനൊരു സാധ്യതയുണ്ട് വരുന്ന ദിവസങ്ങളിൽ. കുടിച്ച ചായയുടെ കാശ് ചോദിച്ചു മലപ്പുറത്ത് യുവാവ് തട്ടുകട അടിച്ചു തകർത്തു. കാപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചായയും കൂടി പറയാന്ന് പറഞ്ഞു. കുടിച്ച ചായയുടെ കാശിൽ
1: പ്രൈസ് ഇട്ടായിരുന്നോ അദ്ദേഹം?
0: അതെ, ഇല്ലെന്നാണ് തോന്നുന്നത്, ഇല്ലാന്നാണ് തോന്നുന്നത്. മരക്കാർക്കണ്ടി വീട്ടിൽ റബീഹാണ് അടിച്ചു തകർത്തത്. പിന്നീട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതേപോലെ കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റിലെ എമർജൻസി അത് കണ്ടില്ലേ, തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ സംഭവം എത്ര പേര് ജീവിതം
1: അപകടത്തിലാക്കിക്കൊണ്ടാണ്.
0: അപ്പൊ ഉറപ്പായിട്ടും മതി, ഇനി അദ്ദേഹത്തിന്റെ യാത്രകളും. കാരണം എമർജൻസി ഡോറൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അത് ഇപ്പൊ എന്ത് സംഭവിച്ചാലും മാനസികമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം അത് അഡ്രസ് ചെയ്യപ്പെടണം, അത് വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഒരാളുടെ ഒരു ചെറിയ ഇത് എത്ര പേരെ അപകടത്തിൽ പെടുത്തിയെന്ന് ആലോചിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് എനിക്കൊന്ന് ആജീവനാന്തായിട്ട് ഫ്ലൈറ്റില് വിലക്ക് വരാനാണ് വലിയ സാധ്യത
1: ഉണ്ടാവുക.
0: അതാണ് എമർജൻസി ചോദിച്ചു വാങ്ങിച്ചതാണ്. പക്ഷെ അതിന്റെ താഴെ വരുന്ന കമന്റ് കൗതുകം ലേശം കൂടുതലാ കുട്ടിക്ക്. അങ്ങനെ ഇതിന്റെയൊക്കെ വീഡിയോ വരുമ്പോൾ നമുക്ക് ഇതിനെ ഡയലി ഔട്ട് ചെയ്ത് നല്ല തമാശ മെസ്സേജുകൾ
1: വരുന്നത്.
0: വിമാന കമ്പനികളോട് പറയാനുള്ളത് അതാണ്, ആകാശത്തായാലും താഴെ ആയാലും നിങ്ങൾ AC ഇടണം, അത് കാര്യമായിട്ട് കൊടുക്കണം.
1: പഴയ നമ്മൾ പണ്ട് കുറെ തിയേറ്ററിൽ പോകുന്ന സമയത്ത് പടം തുടങ്ങി കഴിഞ്ഞ AC ഓഫ്
0: ആക്കും.
1: നമ്മുടെ ഈ ബിരുദത്തിന് പ്രവേശം നേടാൻ +2 നിർബന്ധമല്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത. അപ്പോൾ പോളിടെക്നിക്കോ ITയോ യോഗ്യതയുള്ളവർക്ക് 4 ബിരുദ കോഴ്സുകൾക്ക് പോകാം എന്നുള്ള ഒരു, അതെനിക്കൊന്നും വലിയൊരു കാര്യം
0: തന്നെയാണ്. ഡയറക്റ്റ് അങ്ങനെ ഒരു എൻട്രി കൊടുക്കുന്നത്
1: അല്ലേ, പ്രത്യേകിച്ച് ഇപ്പൊ എഞ്ചിനീയറിംഗിനൊക്കെ പോകുന്നവരാണെങ്കിൽ. ഇപ്പൊ ഞങ്ങളുടെ കോളേജ് സെക്കൻഡ് ഇയറിലാണ് ലാറ്ററൽ എൻട്രി നമുക്ക് വരുന്നത്. അവർക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊന്നും ഒരു +2 കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് കിട്ടത്തില്ല. കാരണം അവര് പ്രാക്ടിക്കൽ പഠിച്ചിട്ടാണ് ഇവർ തീരെ പഠിക്കാൻ എഞ്ചിനീയറിംഗിന് വരുന്നത്. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ കോഴ്സ് അങ്ങനെയാക്കിയാൽ കുറച്ചുകൂടെ നല്ല എക്വിപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വെൽ സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ ഒക്കെ തന്നെ നമുക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. സത്യം പറയുന്നത് നല്ലൊരു നിയമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
0: ശരിക്കും കൈയടിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. ഇനി നമ്മുടെ ഹെലികോപ്റ്റർ കഴിഞ്ഞ ദിവസം കുറെ വിവാദമായിരുന്നല്ലോ. അപ്പൊ കേരള സർക്കാർ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററിന്റെ വാടകയും ഉപയോഗവും സംബന്ധിച്ച വിശദാംശങ്ങൾ അതീവ രഹസ്യമാണെന്ന് വ്യക്തമാക്കിയിട്ട് കേരള പോലീസ് ഹെലികോപ്റ്ററിന്റെ വാടക കരാർ പകർപ്പ് കമ്പനിയുടെ വിശദാംശങ്ങൾ എന്നിവ ആവശ്യപ്പെട്ടിട്ട് വിവരാവകാശ അപേക്ഷയ്ക്ക് വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നാണ് സർക്കാർ പോലീസ്. അതൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ കൂടുതലായിട്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ എത്ര കാലം എങ്ങനെ ആര് അതൊക്കെ ഭയങ്കര രഹസ്യമാണെന്നാണ് പറയുന്നത്. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയാണ് July 31 വരെയുള്ള ഹെലികോപ്റ്റർ ഉപയോഗത്തിന്റെ വിശദാംശങ്ങൾ തേടിയിട്ട് വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത്. ഏത് കമ്പനിയിൽ നിന്നാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത്, എത്ര തുക ഇതുവരെ വാടക നൽകി, ഏതൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ 7 കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. എനിക്കൊന്ന് ഏതൊരു സാധാരണക്കാരനും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഹെലികോപ്റ്റർ വരുമ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന്. എന്നാൽ ഈ വിവരങ്ങൾ പോലീസ് ആസ്ഥാനത്തെ രഹസ്യ വിഭാഗവുമായി ബന്ധപ്പെട്ടതാണെന്നും വിവരാവകാശ നിയമപ്രകാരം ഇത് നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മറുപടി നൽകി. ഹെലികോപ്റ്റർ പ്രതിമാസം 85 lakh വാടക നൽകിയാണ് ഉപയോഗിക്കുന്നതെന്ന് വിവരങ്ങൾ മുൻപ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലൂടെ പുറത്തു വന്നിരുന്നു. സർക്കാർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിശ്ചിത തുക വാടകയായി നൽകണമെന്ന വിവരവും മുൻപത്തെ കരാർ വിവരങ്ങളും ഇത്തരത്തിൽ വിവരാവകാശത്തിലൂടെ നമുക്ക് ലഭിച്ചിരുന്നു. അതേ ലഭിക്കുള്ളൂ, അതിനപ്പുറത്തൊരു വിവരം നൽകാൻ പറ്റില്ല എന്നാണ് പോലീസും വിവരാവകാശ കമ്മീഷന്റെ ത്രൂ പറഞ്ഞിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ ഈ UPI പേയ്മെന്റ് ഇല്ലേ നാട്ടില്, അതിന് ഒരു മാറ്റങ്ങൾ വരാനായിട്ട് പോവാണ്. ചിലപ്പം നമുക്ക് ഫീസ് അതിന് എക്സ്ട്രാ കൂടുതലായിട്ട് കൂടുതൽ കൊടുക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ഏകദേശം നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ജൂലൈയിലെ മാത്രം കണക്ക് 2360 crore
0: ട്രാൻസാക്ഷൻ
1: ആണ് അതിൽ കൂടെ നടക്കുന്നത്. അല്ല, ഇത് മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ പോവാണെങ്കിൽ നമ്മുടെ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ടോട്ടലി ഫ്രീ ആണ്. നമ്മൾ ആദ്യം തൊട്ടേ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ എല്ലാവരും അത് യൂസ് ചെയ്തിട്ട് ഒരു ഘട്ടത്തിലെത്തിയിട്ട് ഫീസ് കൂടുതലാന്ന് പറഞ്ഞാൽ നമുക്കൊരു പക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് പണ്ട് ജിയോ വന്ന പോലെയായിരുന്നു, ആദ്യം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും, പിന്നെ 350 പിന്നെ അത് 500. അപ്പൊ ആ ഒരു തരത്തിലേക്ക് പോരുത്. ഇത് നമ്മുടെ ഒരു എന്താ പറയുന്നത്, പണം വിനിയോഗം ചെയ്യാനായിട്ട് ആയിട്ട് ഡിജിറ്റൽ ആക്കി, വളരെ നല്ലൊരു കാര്യം. പക്ഷെ അതിലേക്ക് ഫീസ് കൂടുതൽ, പിന്നെ അത് ബാക്ക് ടു നമ്മുടെ പഴയ ഓൾഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ.
0: യെസ്, അപ്പൊ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ജാഗ്രതപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വരുന്നത് അല്ലെ കേരളത്തിൽ നിന്ന്. മറ്റൊരു വാർത്ത എന്താണെന്നറിയോ, നമ്മളൊക്കെ സാധാരണഗതിയിൽ ഇപ്പൊ ഗൾഫിലോ വിദേശത്തോ ഒക്കെ താമസിക്കുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകും, നാട്ടിലേക്ക് പോയിട്ട് നമ്മുടെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ അമ്മമാര് അവര് പെരുമാറുന്ന ഒരു രീതികളുണ്ട് വീട്ടിൽ, അവരെടുത്ത് വെക്കുന്ന രീതികളൊക്കെ. നമ്മൾ പോയിട്ട് അമ്മയും അച്ഛനും ഏതെങ്കിലും ഒരു ദിവസം പുറത്തേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലീനിങ്ങും നമ്മുടെ ഒരു മൊത്തത്തിൽ ഒരു മാനേജ് ചെയ്യുന്ന സൂപ്പർവിഷൻ ഒക്കെ നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഒരു മകള് അമ്മ വീട്ടിലില്ലാത്ത സമയത്ത് പുറത്തേക്ക് പോയ സമയത്ത് വീട്ടിലുള്ള ആക്രികളൊക്കെ എടുത്തിട്ട് ഒരു ബൈക്ക് അടക്കം കൊടുത്തു. അപ്പോൾ അദ്ദേഹം അത് വാങ്ങിക്കൊണ്ടുപോയി. പക്ഷെ ഈ അമ്മ ഒരു ആക്രി പെട്ടിക്ക് പോലത്തെ ഒരു പെട്ടിയിൽ വെച്ചിരുന്നത് 11 പവന്റെ സ്വർണ്ണമായിരുന്നു. അത് അത് പോയപ്പോ ഉണ്ടല്ലോ, പിന്നെ 12 ദിവസത്തിന് ശേഷം ആ അമ്മ പെട്ടി തിരഞ്ഞപ്പോഴാണ് ആഭരണം അടങ്ങിയ പെട്ടി ആക്രിക്കാരൻ കൊണ്ടുപോയതായിരുന്നു. കോഴിക്കോടാട്ടെ ഈ സംഭവം, കഴിഞ്ഞ മാസം 25 സംഭവം. മലപ്പുറത്ത് നിന്ന് ആക്രി ശേഖരിക്കാൻ സ്ഥിരമായിട്ട് കോഴിക്കോട് വരുന്ന മലപ്പുറം മേൽമുറി സ്വദേശി യു കെ അനീസ് ചുങ്കത്തെ വീട്ടിലെത്തുകയായിരുന്നു. അമ്മ ഇല്ലാത്തതുകൊണ്ട് എല്ലാം എടുത്തിട്ട് മകള് കൊടുക്കുകയും ചെയ്തു. പിന്നെ അമ്മ വന്നപ്പോഴാണ് ഈ സ്വർണം കാണാതായത് അറിഞ്ഞത്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് അതിൽ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിരുന്നു. അതായത് ഈ ആക്രി എടുക്കാൻ വന്ന അനീസ് വിസിറ്റിംഗ് കാർഡ് എന്തെങ്കിലും ഇനിക്കുണ്ടെങ്കിൽ വിളിക്കണേ എന്നത് കൊടുത്തിരുന്നു. അത് അദ്ദേഹം ഈ പെൺകുട്ടി സൂക്ഷിച്ചു വെച്ചിരുന്നു. പിന്നെ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് അദ്ദേഹത്തിന് പോലീസ് വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ഇത് തുറന്നപ്പോൾ കണ്ടു. അപ്പൊ ഭാര്യ പറഞ്ഞു ഇത് സ്വർണ്ണമാണെന്ന്. പക്ഷെ എത്രയോ വീടുകളിൽ പോയിട്ട് ആക്രി എടുത്ത് വ്യക്തി ഇത് എവിടുന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ സൂക്ഷിച്ചു വരും, കാരണം ഇതിന്റെ ഉടമ എന്തായാലും വിളിക്കും. ഞാൻ ഒരുവിധം എല്ലാ സ്ഥലത്തും വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിട്ട് അദ്ദേഹം അത് പോലീസ് സ്റ്റേഷനിൽ പോവുകയും അത് അതിന്റെ ഉടമയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ, ഇപ്പോഴത്തെ സ്വർണത്തിന് 1 പവന് 1 ലക്ഷം വെച്ചിട്ട് 10-12 ലക്ഷത്തിന് മേലെ വില വരുന്ന ആ സ്വർണം കൊടുത്തു. അപ്പൊ നമ്മുടെ ഒരു മാതൃകയും അതുപോലെ നാട്ടിലേക്ക് പോകുമ്പോൾ അമ്മമാരുടെയോ അച്ഛന്മാരുടെയൊക്കെ ആമാടപ്പെട്ടികളോ അവരുടെ സ്വകാര്യ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ട് ദയവ് ചെയ്ത് വിൽക്കാൻ വേണ്ടി നിൽക്കരുത്. അവര് വല്ലാതെ രീതിയിൽ അമ്മമ്മയും അച്ഛനൊക്കെ കാണില്ല, പഴയ പെട്ടിയുടെ അടിയിലൊക്കെ കുറെ പൈസ പണ്ട് നോട്ട് നിരോധിച്ചപ്പോ എത്ര എത്ര പൈസയാണ് അങ്ങനെ കിട്ടിയതറിയോ, പെട്ടിയുടെ അടിയില്, അലമാരയുടെ അടിയിൽ, പേപ്പറിന്റെ അടിയിൽ, അങ്ങനെയൊക്കെയാണല്ലോ പണ്ട് വയ്ക്കുക. അങ്ങനെ കുറെ പോയിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്.
1: അതുപോലെ നമ്മുടെ നാട്ടില് ഈ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ആക്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം ആക്രി കച്ചവടമാണ്. അദ്ദേഹത്തിന് ഒരു വർഷങ്ങളായിട്ട് ഞാൻ കാണുന്ന ഒരുട്ടെ കോടീശ്വരനാണ്. അദ്ദേഹം ലാൻഡ് മേടിച്ചിട്ട് വണ്ടി എടുത്ത് സ്ക്രാപ്പ് ഇടുന്നതിന് അദ്ദേഹത്തിന് പോലും കണക്കയും കണക്കുമില്ല എത്ര വണ്ടികളാണ് അദ്ദേഹം മേടിച്ചിട്ടേക്കുന്നത്. ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരിക്കലും എനിക്ക് ഒരു കുട്ടിയുടെ അച്ഛൻ ഒരു കുട്ടിയുടെ ചോദിച്ചു അച്ഛൻ എന്താ ജോലിയും ചോദിച്ച സമയത്ത് ആക്രി കച്ചവടം. അപ്പൊ അത് കുട്ടീനെ കളിയാക്കി അതേടെ അത് വിറ്റിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് തന്റെ കുട്ടി പറഞ്ഞു.
0: ആക്രി കച്ചവടം ആക്രി വെറുക്കാൻ വരുന്നവരോട് ആക്രി എടുക്കാൻ വരുന്നവരൊക്കെ ഒരു മനോഭാവമുണ്ട്. പക്ഷെ അത് ശരിക്കും അവർ എത്ര വലിയ ധനവാന്മാരാക്കിയത് അവരുടെ ഒരു സ്വത്ത് കണ്ടുകഴിഞ്ഞാൽ
1: അവർ വരുന്നത് നടന്നോ അല്ല സൈക്കിളിലായിരിക്കും അപ്പുറത്തെ മെർസിഡീസ് പാർക്ക് ചെയ്തിട്ടായിരിക്കും.
0: അതേപോലെ ഡിവൈഎഫ്ഐക്കാരും അത് കണ്ടില്ല, ആക്രി പെറുക്കി വിറ്റിട്ടാണ് അവർ ഏറ്റവും വലിയ പൈസ ഉണ്ടാക്കിയിട്ട് സഹായത്തിന് വേണ്ടിട്ട് കൊടുത്തത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാക്കാവുന്നതാണ് ഈ സ്ക്രാപ്പ് എടുക്കുന്നത്.
1: ഇതുപോലെ തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കമ്പനികളിൽ മേടിക്കുന്ന കമ്പി വിറ്റ് ആക്രിക്ക് കൊടുത്ത് പൈസ
0: അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികം മാത്രല്ലേ, യാദൃശ്ചികം മാത്രം അല്ലേ, അങ്ങനെയല്ലേ പറയാ. ഇനി നമുക്കൊന്ന് ഗൾഫ് പേജിലേക്ക് പോയി കഴിഞ്ഞാല് ഗൾഫ് പേജില് ഷെയ്ഖ് സൈദിന്റെ സ്ഥാനാരോഹണത്തിന് 60 അനുസ്മരിച്ചിട്ട് യു എ ഭരണാധികാരികൾ. യു എയുടെ രാഷ്ട്രപിതാവ് അന്തരിച്ച ഹിസാനസ് ഷെയ്ഖ് സൈദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ അബുദാബി ഭരണാധികാരിയായി ചുമതലയേറ്റതിന്റെ 60 വാർഷികത്തിന്, അതായത് ആക്സഷൻ ഡേ, അദ്ദേഹത്തിന്റെ ചരിത്രപരമായ ദീർഘവീക്ഷണത്തെയും വികസന കാഴ്ചപ്പാടുകളെയും അനുസ്മരിച്ചിരിക്കുകയാണ് യു എയുടെ ഭരണാധികാരികൾ. തൊഴിലാളികൾക്ക് തണലൊരുക്കി ഷെയ്ഡ് ആൻഡ് റിവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പദ്ധതികൾ നമ്മുടെ യുഎയിൽ വരുന്നു. ബാഗിന്റെ ഫ്രെയിമിൽ ഉരുക്കി ഒളിപ്പിച്ച 1.5 കിലോയോളം സ്വർണം പിടികൂടി. ഇപ്പോഴും ആളുകൾ എങ്ങനെയാണ് സ്വർണ്ണക്കടത്തിന്റെ പുതിയ പുതിയ മാതൃകകൾ ഇത് ഇല്ലാതാക്കാനല്ല നോക്കുന്നത്, പുതിയ പുതിയ മാർഗങ്ങൾ എങ്ങനെ സ്വർണം കടത്താൻ ആലോചിക്കുന്നത്. അവരെ പിടിച്ചു ദുബായ് പോലീസ് എന്ന് പറയുന്ന വാർത്ത ഉൾപേജിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്.
1: തീർച്ചയായിട്ടും എന്തായാലും എനിക്ക് തോന്നുന്നു ദുബായിലെ പ്രധാന വാർത്തകളൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ആയിട്ടാണ്.
0: അബുദാബിയിൽ അഭിഭാഷകരുമായിട്ട് സംസാരിക്കാൻ ഇനി വീഡിയോ കോൾ എന്നൊരു സംവിധാനം അവിടുത്തെ ഒരു അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. തെരഞ്ഞെടുപ്പ് നടപടികൾ വീണ്ടും വിവാദത്തിൽ, റിട്ടേണിംഗ് ഓഫീസർ നോമിനേഷൻ തള്ളിയ 2 ഉൾപ്പെടുത്തി, സ്ഥാനാർത്ഥി പട്ടിക പരിഷ്കരിച്ചത് വിവാദത്തിന് തെരുവുകൊളുത്തി. നമുക്കറിയാം യുഎയിൽ ഏറ്റവും വലിയ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ അസോസിയേഷൻ ആണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. അതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദുബായിലെ തൊഴിലാളികളുടെ ക്ഷേമം ഇനി മുതൽ കൂടുതൽ ഡിജിറ്റൽ ആകാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ വ്യാജ പാർട്ട് ടൈം ജോലി ആരെങ്കിലും വാഗ്ദാനം ചെയ്യുന്നുണ്ടോ, സൂക്ഷിച്ചു വേണം അതിൽ ഇടപെടാനെന്ന് ദുബായ് പോലീസ് ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. ദുബായിൽ ബസ് ഓൺ ഡിമാൻഡ് സേവനം പുതിയ മേഖലയിലേക്ക് നീട്ടിയത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതിന് വലിയ ഡിമാൻഡ് കൂടുന്നു എന്ന വാർത്തയും ഉൾപേജിലുണ്ട്. അബുദാബിയിൽ കെട്ടിടങ്ങൾക്ക് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയെന്നതാണ് മറ്റൊരു വാർത്ത. കായിക പേജിൽ മത്സരത്തിനിടെ മിന്നലേറ്റു ഫുട്ബോൾ താരത്തിന് ദാരുണ അന്ത്യം എന്ന് പറഞ്ഞിട്ടൊരു സങ്കടപ്പെടുത്തുന്ന വാർത്ത വന്നിട്ടുണ്ട്. ബാങ്കോക്കിൽ നിന്നാണ് 12 കളിക്കാർക്കാണ് കേട്ടോ പരിക്കേറ്റത്. പക്ഷേ ഇത് ബാങ്കോക്കിലെ തായ്ലൻഡിൽ പ്രാദേശിക ഫുട്ബോൾ മത്സരത്തിനിടെ ഇടിമിന്നലേറ്റ് 24 വയസ്സുകാരനായ താരമാണ് ദാരുണ അന്ത്യം സംഭവിച്ചത്. ലങ്കയിൽ ദ്വീപിൽ സന്നാഹം. ഇന്ത്യ ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇലവനുമായുള്ള ത്രിദിന മത്സരത്തിന് ഇന്ന് തുടക്കമാകുമെന്നാണ് വാർത്ത. വീണ്ടും മെസ്സി ഡബിൾ മിയാമിക്ക് ജയം. മെസ്സി ഗോളടിച്ച വാർത്തകൾ എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നതാണ്. അതുകൊണ്ട്
1: ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രധാന വാർത്തകൾ. അവരിലേക്ക് തന്നെ പോകുന്ന സിറ്റ്ബാക്ക് എനർജി ഹോം 92.2 എഫ്എമ്മിൽ അക്ഷയും മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടത്. ബാക്കി ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ ഓരോ മണിക്കൂറും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പൊ എന്താണേലും എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് എന്നായിരുന്നു കൊള്ളുന്നു. എൻജോയ് ദ ബ്യൂട്ടിഫുൾ സോങ്.
2: Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
2: You are listening to Home 92.2 FM. Home is a feeling.
3: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
4: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: For details, call 050-426-0948.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
5: Sand dunes. Sand dunes.
1: Sand Dunes with Akshay on Home 92.2 FM.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രാഫിക് അപ്ഡേറ്റ് ആണ് തരാൻ പോകുന്നത്. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡ് ആക്ച്വലി നാദിൽ ഹമർ അൽവർക്ക വരെയുള്ള ലോങ് സ്ട്രെച്ചായിട്ടുള്ള ഒരു സ്ലോ മൂവിംഗ് ട്രാഫിക് തന്നെയാണ് കാണുന്നത്. നമ്മുടെ ഫെസ്റ്റിവൽ സിറ്റിൻ്റെ അവിടെ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലിത്തേ ടോൾ റോഡ് ആസ് യൂഷ്വൽ രാവിലത്തെ ആ ഒരു സ്ഥിതികൾ തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിൽ കാര്യങ്ങളൊന്നുമില്ല. ഷാർജയിൽ ഹോൾഡേ ആയതുകൊണ്ട് തന്നെ എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. കമ്മിങ് ടുവേഴ്സ് ദുബായ് അലയൻ റോഡ്, അൽ ഖെയ്ർ റോഡ്, ഷെയ്ഖ് സായ റോഡ്, ദുബായിലെ ഭാഗത്തുള്ള എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി നല്ല അടിപൊളിയായിട്ട് ഫ്രീ ആണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ലോങ് ഡ്രൈവൊക്കെ യാത്ര ചെയ്യാനുണ്ട്, സ്പെഷ്യലി അബുദാബി ഒക്കെ പോകാനുള്ളവരാണെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ കേൾക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിക്ക് ഒരു വിഷയമില്ല. ഇനി ഇവിടുന്ന് നേരെ ഉമൽക്കുവൻ റസൽ കൈമയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ എമിറേറ്റ്സ് റോഡ് എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ട്രാഫിക് അപ്ഡേറ്റ്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലെന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് അറിയാം നമ്മുടെ നമ്പർ വൺസ് അഗെയിൻ, ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് അപ്ഡേറ്റ് തരാനാണ്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
1: You are listening to Sand Dunes with Akshay and Vidya.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: എന്തമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
3: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.
4: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
5: ശ്രദ്ധിക്കണ്ട.
4: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ടാ,
7: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
4: അമ്പാനെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
5: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കനത്ത മഴ, കേരളത്തിൽ റെഡ് അലർട്ട്. FCRA ഭേദഗതി ബില്ലിൽ ഉറച്ച് കേന്ദ്രം. യമനിൽ ഹൂതി ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. 7 ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുന്നറിയിപ്പുള്ള ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കനത്ത മഴയുടെ സാഹചര്യത്തിൽ കേരളത്തിലെ 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്.

കൊല്ലം നീന്തകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ അപകടത്തിൽപ്പെട്ട പുത്തൻതുറ സ്വദേശി ഗൗതം കൃഷ്ണനായ വിദഗ്ധ സംഘം തെരച്ചിൽ നടത്തുന്നു. ഗൗതത്തെ കടലിൽ കാണാതായിട്ട് ഇന്ന് എട്ടാം ദിനമാണ്. യുവാവിന്റെ അമ്മ രേഷ്മയുടെ പ്രതിഷേധത്തിന് പിന്നാലെ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഗൗതത്തിന്റെ പിതാവും മുത്തശ്ശനും അപകടത്തിൽ നേരത്തെ മരിച്ചിരുന്നു. കണ്ണൂർ മീന്തുള്ളിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവുണ്ടായതിൽ പയ്യന്നൂർ തഹസിൽദാർക്കെതിരെ കുടുംബം. മൃതദേഹം തിരുവനന്തപുരത്തെത്തിക്കാൻ ഫ്രീസർ സംവിധാനമുള്ള ആംബുലൻസ് വേണമെന്ന ആവശ്യം തഹസിൽദാർ അവഗണിച്ചുവെന്നാണ് ആരോപണം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം. ഡൽഹിയിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്നത്. അയോധ്യ വിഷയത്തിലും ചർച്ച വേണം. അമിത്ഷാ സഭയിലെത്തുമോ എന്ന കാര്യത്തിലാണിപ്പോൾ ആകാംക്ഷ. എഫ് സി ആർ എ ബില്ലിലെ ചർച്ചയിൽ പങ്കെടുക്കണമെന്നും ബഹളത്തിനിടെ പാസാക്കാൻ അനുവദിക്കരുതെന്നും കോൺഗ്രസിനോടതിനിടെ സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിൽ കൊണ്ടുവന്നാൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥന. സഭയിൽ ഹാജരാകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണമെന്ന് നേരത്തെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചിരുന്നു. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷം നടത്തിവന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാജ്യസഭാ ചെയർമാൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജ്യസഭാ ചെയർമാന്റെ നിർദ്ദേശത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ എഫ് സി ആർ എ ഉടൻ പാസാക്കാൻ കേന്ദ്ര നീക്കം സജീവമായിരിക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ. ഒരാഴ്ചയ്ക്കിടെ രണ്ടു തവണ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രതിനിധികൾ ആഭ്യന്തരമന്ത്രിയെ കണ്ടെങ്കിലും ബിൽ പിൻവലിക്കുമെന്ന സൂചനയൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങൾക്കും സ്ഥാനമുണ്ടെന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത്. ജൻസികളിൽ വിശ്വസിക്കാൻ താൽപര്യം. മോഹൻ ഭഗവത് ജൻസി സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പണ്ട് മുതിർന്നവരെ പൂർണ്ണമായി അനുസരിക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും, പ്രതിഷേധിക്കാം, ചില മര്യാദകൾ പാലിക്കണമെന്നും മോഹൻ ഭഗവത്. ജൻസികൾ രാജ്യദ്രോഹികളല്ല, നമ്മുടെ കുട്ടികളാണ്. അവർ കൂടുതൽ സത്യസന്ധരാണ്. സമരക്കാർക്കെതിരായ പോലീസ് നടപടിയെക്കുറിച്ച് തനിക്ക് വ്യക്തമായി അറിയില്ല. എന്നാലും ജൻസികളിൽ വിശ്വസിക്കാനാണ് താൽപര്യമെന്നും ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത്. ശബരിമലയിലെ നെയ് ക്രമക്കേടിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കവേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ഇന്ന്. വിജിലൻസ് സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ യോഗത്തിൽ സമർപ്പിച്ചേക്കും. ഭക്തർ അഭിഷേകത്തിനായി സമർപ്പിക്കുന്ന നെയ്യിന്റെ അളവിലും വിതരണത്തിലും വൻ ക്രമക്കേട് നടന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ക്രമക്കേടിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കേണ്ട അച്ചടക്ക നടപടികൾ യോഗത്തിൽ ചർച്ചയാക്കും. ഉമീദ് പോർട്ടലിൽ വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ആറുമാസത്തെ അധിക സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വഖഫ് ബോർഡ് സുപ്രീംകോടതിയെ സമീപിച്ചു. ആറുമാസത്തെ സമയം അനുവദിക്കണമെന്നാവശ്യം കേരള ഹൈക്കോടതി തള്ളിയതിനെതിരെയാണ് പുതിയ ഹർജി സമർപ്പിച്ചത്. ഉമീദ് പോർട്ടലിലെ വിവിധ സാങ്കേതിക തകരാറുകൾ കാരണം നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നാണ് ഹർജിയിലെ പ്രധാന വാദം. കേരളത്തിൽ 40,000-ലധികം വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഇതിനകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 25,000-ത്തോളം സ്വത്തുക്കളുടെ വിവരങ്ങൾ പരിശോധിച്ച് അംഗീകരിക്കാനുള്ള നടപടികൾ ബാക്കിയുണ്ട് ും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരള വഖഫ് ബോർഡിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൌൺസിൽ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരുവരും ടെലിഫോൺ സംഭാഷണമാണ് നടത്തിയത്. പശ്ചിമേഷ്യയിലെ സമീപകാല സാഹചര്യങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവും നരേന്ദ്രമോദിയും വിലയിരുത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും നടന്നു.

0: ഇറാൻ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ട്രംപ്. ഹോർമുസ് ജലപാത സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ആവർത്തിച്ച് ഇറാൻ. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നിന്നും യു എസ് പിന്മാറിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യമനിൽ വെടിനിർത്തൽ ലംഘിച്ച ഹൂതികളുടെ ആക്രമണം, 30 പേർ കൊല്ലപ്പെട്ടു. മാരിബ് ഹദ്രമൌട്ട് ഗവർണറേറ്റുകളിലെ യമൻ എമർജൻസി ഫോഴ്സ് ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 2022 ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇത്. ആക്രമണത്തെ ആരോഗ്യമന്ത്രി കാസിം ബഹിബാഗ് ശക്തമായി അപലപിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വഞ്ചനാപരമായ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. ആക്രമണത്തെ അപലപിച്ച് യമനിലെ യു എസ് എംബസി രംഗത്ത്. ആക്രമണത്തിൽ നിരവധി സൈനിക ക്യാമ്പുകളും സൈനികരുടെ താവളങ്ങളും ആയുധ വെടിക്കോപ്പ് ശേഖരങ്ങളും തകർത്തുവെന്ന് ഹൂതികൾ അവകാശപ്പെട്ടിരുന്നു. സൌദി അറേബ്യയിലെ നജ്രാനിലും ഹൂതി ആക്രമണം. 11 പേർക്ക് പരിക്കേറ്റു. 7 സൌദി പൌരന്മാർക്കും 4 വിദേശികൾക്കും പരിക്കേറ്റു. സൌദിക്കെതിരെ ഹൂതികളും ഇറാഖി മിലിഷ്യകളും ഇറാന്റെ മേൽനോട്ടത്തിൽ ഗൂഢാലോചന നടത്തുന്നുവെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടും പുറത്ത്. ആയിരം ദിർഹം വരെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഒഴിവാക്കി ദുബായ്. പുകയില ഉൽപ്പന്നങ്ങൾക്കും ലഹരിപാനീയങ്ങൾക്കും ഇളവ് ബാധകമല്ല. കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയ റിട്ടേണുകൾക്കുള്ള സമയപരിധി നീട്ടി. വ്യാപാര പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ബിസിനസ് അന്തരീക്ഷത്തിന്റെ മത്സരശേഷി വർദ്ധിപ്പിക്കുക, നിക്ഷേപം ആകർഷിക്കുന്നതിനും ഇ കൊമേഴ്സ് മേഖലയ്ക്കുള്ള ചെലവ് കുറയ്ക്കുന്നതിന്റെയും ഭാഗമായി ക്രോസ് ബോർഡർ ഇ കൊമേഴ്സിനായുള്ള കസ്റ്റംസ് നടപടിക്രമങ്ങൾ ഭേദഗതി ചെയ്തുവെന്നും ദുബായ് കസ്റ്റംസ്. ദുബായിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസി തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളും ബോധവൽക്കരണ പരിപാടികളും ഇനി കൂടുതൽ ഡിജിറ്റൽ. തൊഴിലാളികൾക്കുള്ള സേവനങ്ങൾ വെർച്വൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കാനായി. യുഎഇ ആസ്ഥാനമായ അജ്വന്റഡ് ടെക്നോളജിയുമായി ദുബായ് GDRFA ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഇന്ത്യൻ കൌമാരതാരം വൈഭവ് സൂര്യവംശിയെ പുകഴ്ത്തി ഇംഗ്ലീഷ് താരം ജോസ് ബട്ട്ലർ. തന്റെ റെക്കോർഡ് എന്തെങ്കിലും തകരുമെന്നും ഇന്ത്യയുടെ കൌമാരതാരം വൈഭവ് സൂര്യവംശിയായിരിക്കും പുതിയ റെക്കോർഡ് ഉണ്ടാക്കുകയെന്നും ബട്ട്ലർ പറയുന്നു. അടുത്ത വാർത്ത 9 മണിക്ക്.
1: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
0: ഗുഡ് മോർണിംഗ്. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 8 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: Dubai ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 45%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Sand Dunes with Akshay on Home 92.2 FM.
1: ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. അങ്ങനെ മറ്റൊരു വീക്കെൻഡിലൂടെ നമ്മൾ നിൽക്കുന്ന വീക്കെൻഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ സന്തോഷം അല്ലേ? എത്രത്തെ പരിപാടികളാണ്. ഇന്ന് നമുക്കായിട്ട് സിനിമയ്ക്ക് പോകണ്ടേ? നമുക്ക് ടിക്കറ്റ് വേണ്ടേ? ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു തന്നു കേട്ടോ, തുടക്കം മൂവി കാണാനായിട്ട്. എന്തായാലും ഇന്ന് ഞാൻ തരാം. ഞാൻ എപ്പോഴാണ് പറയുന്നത് പറയുന്നില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കലീസ് ടൈംസിൽ ഒരു ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു. നമ്മുടെ യു എയിൽ കല്യാണം നടത്തണമെങ്കിൽ, അല്ലെ മാരേജ് നടക്കണമെങ്കിൽ, അതിന് എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നടത്തിയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൽ പങ്കെടുത്തവരുണ്ടോ, അല്ല ഇനി ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടോ, ഈ മൂന്ന് കാറ്റഗറി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം 800-9220, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇപ്പോൾ യു എയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ദുബായിൽ, എൻ്റെ കല്യാണം ദുബായിലായിരുന്നു നടന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. കാരണം ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഈ കല്യാണം നമുക്ക് അന്തവും കുന്തവും ഇല്ലാതായിരിക്കും ഇതിന് ഈ നമ്മുടെ വേറൊരു രാജ്യത്ത് കല്യാണം നടത്താനായിട്ട് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോഴാണ് ഇത്രമാത്രം നിയമങ്ങളും ഇത്രമാത്രം ഡോക്യുമെൻറ്റും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ യു എയിൽ നമ്മളൊരു മാരേജ് സത്യം പറഞ്ഞാൽ നടത്തണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആപ്ലിക്കൻസ് നമുക്ക് ഈ പറയുന്ന സ്റ്റെപ്സ് കംപ്ലീറ്റ്ലി ആയിട്ട് നടത്തിയിരിക്കണം. നമ്മൾ ഫസ്റ്റ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിൻ്റെ വെബ്സൈറ്റിലേക്ക് ചെല്ലണം. അവിടെ ഇലക്ട്രോണിക് മാരേജ് കോൺട്രാക്ട് സിസ്റ്റം ഉണ്ട്. അതിനകത്ത് നമ്മൾ യു എ പാസ് ഒക്കെ വെച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് മാരേജിൻ്റെ കോൺട്രാക്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മുടെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെയും കോൺട്രാക്റ്റും അതുപോലെ തന്നെ വിറ്റ്നസ്സുകളും ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് നമ്മുടെ സർവീസ് ഫീസും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെല്ലേണ്ടത്. പക്ഷേ ഇത്രയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രോസസ്സിലുണ്ടല്ലോ പല പല, ഇപ്പം ഈ രാജ്യത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ മുസ്ലിം ആപ്ലിക്കൻസിനും ഫോർ നോൺ മുസ്ലിം ആപ്ലിക്കൻസിനും രണ്ട് രീതികളിലാണ് അതിൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നത്. നമുക്ക് ഒരാളെങ്കിലും നമുക്ക് ഇവിടെ മെമറൈസ് ആയിട്ട് ഉണ്ടാവണം, ഇവിടെ കല്യാണം നടത്തണം എന്നുണ്ടെങ്കിൽ. അങ്ങനെയാണ് ഞാൻ അന്ന് കേട്ടിരുന്ന ഒരു സംഭവം. ഇതാണ് ഒന്നെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ ഉണ്ടായിരിക്കണം, അതിൽ മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ വേണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ എന്താ പറയുക, മാരേജ് കോൺട്രാക്ട് ആപ്ലിക്കേഷൻ ഒരു 50 ദിർഹംസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് വരേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ്. അതായത് ഈ നമ്മുടെ ഐഡൻറ്റിറ്റി ഉണ്ടാവണം, നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവണം, ജനറ്റിക് സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, നോ ഒബ്ജെക്ഷൻസ് ഉണ്ടാവണം ഫ്രം നമ്മുടെ അതായത് നാട്ടിലുള്ള എംബസികളുടെ ആ നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവണം. പിന്നെ ഞാൻ കല്യാണം നടത്തിയ സമയത്ത് ഞാൻ സിംഗിളാണെന്ന് എന്നെക്കാട്ടിലല്ലാതെ എൻ്റെ നാട്ടിൽ ആരെങ്കിലും വിലയിരുത്തണം. അതിന് നോട്ടറിയിൽ ഞാൻ സിംഗിളാണ്, ഇന്നേ വരെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഒരു കാര്യം നോട്ടറി വരെ പബ്ലിഷ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ 100,000. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ അന്ന് കേട്ടപ്പോൾ എനിക്ക് ചിരി, ഞാൻ സിംഗിളാണെന്ന് എനിക്കല്ല അറിയത്, വേറെ ആർക്കെങ്കിലും അറിയാമോ എന്നുള്ളത്. പക്ഷേ ഡോക്യുമെൻ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തായിരുന്നു ഞാൻ ആ സമയത്ത് വെഡ്ഡിങ്ങിന് വേണ്ടി ഡോക്യുമെൻറ്റ്സ് കൊടുത്തിരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നോർമൽ ഇവിടുത്തെ എന്താ പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷനൊക്കെ വേണം. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ 14 ഡേയ്സ് മുനിസിപ്പാലിറ്റിയാണോ അല്ലെങ്കിൽ പഞ്ചായത്താണോ നമ്മൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്ത് അതായിരിക്കും നമ്മുടെ ഡോക്യുമെൻറ്റ്. നമ്മൾ വേറെ എവിടെ മാരേജ് ചെയ്താലും നമ്മുടെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് അതായിരുന്നു. കാരണം എനിക്ക് ആ സമയത്ത് കാനഡയിലേക്കുള്ള വിസ എനിക്ക് അപ്ലൈ ചെയ്യേണ്ടതുകൊണ്ട് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് പ്രൊസീജിയർ ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ത്യൻ എംബസിയിൽ അറ്റസ്റ്റ് ചെയ്തു. ആ അറ്റസ്റ്റ് ചെയ്ത സംഭവം ഫോറിൻ അഫയേഴ്സ് ഇവിടുത്തെ ചെയ്തു. അതിനുശേഷം കാനഡിയൻ എംബസിയിൽ പോയിട്ട് ഞങ്ങൾ അവിടെ അത് സബ്മിറ്റ് ചെയ്ത് അവിടെ എന്തൊക്കെ അതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് അതിന് ശേഷമാണ് ഞാനും അക്ഷയും ഭാര്യഭർത്താവാണെന്ന് അവർ അംഗീകരിച്ചത്. അയ്യോ, ഇതിനകത്ത് ഒരുപാട് ഒരു അത് നമ്മുടെ കല്യാണം നടത്തുന്ന ഡേറ്റ്, വെന്യൂ, അതിൻ്റെ ഫോട്ടോ, എന്തെല്ലാം ഡോക്യുമെൻ്റ്സ് ആണ് പറയുന്നത് ഞങ്ങൾ അന്നത് ഓടിയത്. പക്ഷേ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു രസം ഭയങ്കരമാണ് കേട്ടോ. അതൊരു നിങ്ങൾ നമ്മുടെ ഇതില്ലേ, നമ്മുടെ ഉണക്കമുന്തിരി ഏതായിരുന്നു സിനിമ, ഹൃദയം, ആ സിനിമയ്ക്കകത്ത് നിങ്ങൾ ആ ഒരു വെഡ്ഡിങ് സീൻ കണ്ടില്ല? ഭയങ്കര ഇൻറ്റിമേറ്റ് ആണ് കേട്ടോ. അതായത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പെങ്ങളും അക്ഷയുടെ നാട്ടിൽ നിന്ന് അക്ഷയുടെ അച്ഛനും അമ്മയും എല്ലാവരും ഇങ്ങോട്ട് വന്നു. നമ്മുടെ ഇവിടുത്തെ റിലേറ്റീവ്സും ഇവിടുത്തെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടല്ലോ. അതായത് എൻ്റെ കല്യാണം എനിക്ക് ഇന്നും എന്താ പറയുന്നത്, എൻ്റെ വന്നേക്കുന്ന ഗസ്റ്റിനെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എൻ്റെ കൊളീഗ്സ് അന്ന് എൻ്റെ കൂടെ വരുന്ന എല്ലാ കൊളീഗ്സും എത്ര ഗംഭീരമായിട്ടാണ് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത്. ഓരോ പ്രോഗ്രാമും എനിക്ക് വളരെ വ്യക്തമായിട്ട് എൻ്റെ മനസ്സിൽ ഇന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൃഥ്വിരാജും അല്ലെങ്കിൽ അതുപോലെയുള്ള സെലിബ്രിറ്റീസും ഒക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത്, എനിക്ക് അന്നൊന്നും അവർ പറഞ്ഞതിന് ലോജിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. കാരണം എൻ്റെ കല്യാണം ഓരോ പ്രോഗ്രാമും എനിക്ക് വളരെ വ്യക്തമായിട്ട് എൻ്റെ മനസ്സിൽ ഇന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൃഥ്വിരാജും അല്ലെങ്കിൽ അതുപോലെയുള്ള സെലിബ്രിറ്റീസും ഒക്കെ കല്യാണം കഴിക്കുന്ന

സത്യം പറഞ്ഞാൽ നമ്മുടെ കല്യാണങ്ങൾ എന്നോട് യോജിക്കുന്നവരാണോ അതോ എങ്ങനെയാണ്? നിങ്ങൾ അതിന് വേറെ അഭിപ്രായം ഉള്ളവരാണോ? നിങ്ങൾക്കും അത് പറയാം കേട്ടോ. അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, നിങ്ങൾ ആരെങ്കിലും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ചെയ്തിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കല്യാണം എന്ന് പറയുന്നത് കോടികൾ മുടക്കി ലക്ഷങ്ങൾ മുടക്കി ചെയ്യേണ്ട, ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു സംഭവമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അത് പേഴ്സണൽ ആയിരിക്കണം. അത് നമ്മുടെ മനസ്സിൽ എന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കണം. അതിന് മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കൂടെ നമ്മുടെ എപ്പോഴും നമുക്ക് എന്താ പറയുക, നമുക്ക് വേണമെന്ന് വിചാരിക്കുന്ന കുറേയധികം ആളുകാരൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു ചെറിയ ഗ്രൂപ്പിൽ നടത്തുന്ന ഒരു കല്യാണത്തിന് ഭയങ്കരവധികമായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. അത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങോട് വരുമ്പോൾ ഉണ്ടല്ലോ, അത് അതിന് വേറൊരു മധുരം തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആ കാലത്ത് കോവിഡ് കാലമായിരുന്നു, അതുകൊണ്ട് തന്നെ കുറേ ട്രാവൽ ഇഷ്യൂസൊക്കെ വരുമായിരുന്നു. അക്സൊക്കെ കാനഡയിൽ നിന്ന് വന്ന് തിരിച്ചു പോകുന്നു, നാട്ടിൽ പോയി കഴിഞ്ഞു, അതുകൊണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ പെട്ടെന്ന് കല്യാണങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തല്ല. പക്ഷേ ഇവിടെ നടത്തിയതിൻ്റെ എല്ലാവിധ ഈസിനെസ്സും ഞാൻ വിചാരിച്ചു നാട്ടിലൊക്കെ പോകുന്നതിനെക്കാട്ടിൽ ഒരു പത്തിരട്ടി ഞാൻ കിടന്ന് ഓടേണ്ടി വരും. ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇന്നും ഞങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു കല്യാണമായിട്ടാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പോൾ എന്താണേലും ഇതുപോലെ വളരെ കുറച്ച് നമ്പറിൽ നടത്തിയ കല്യാണങ്ങളോ അല്ലെങ്കിൽ ആർഭാടങ്ങൾ, ആർഭാടമെന്നല്ല, നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് മാത്രം നിങ്ങൾ അങ്ങനെ ചുരുക്കിയ കല്യാണം, നിങ്ങളുടെ മനസ്സിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്ത ഒരു കല്യാണത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാവുന്നതാണ്. 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഒരു ബ്യൂട്ടിഫുൾ സോക്കിലേക്ക് തന്നെ പോകുന്ന സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM ൽ അക്ഷയ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അൻറ്റിൽ 11 o'clock.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
4: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
4: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഓഡ് മേക്ക ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
0: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
10: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് റെസ്റ്റോറൻസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
0: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
11: ഏറ്റവും
12: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും.
0: കോൾ 0507898939.
13: Sand Dunes with Akshay on Home 92.2 FM.
14: സ്നേഹസദ്യയുടെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് അർഹരായവരിലേക്കാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്നേഹസദ്യ കൊണ്ടുവരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ യുഎയിലെ വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആരെ വേണേലും നിങ്ങൾക്ക് ഇതിനകത്ത് സജസ്റ്റ് ചെയ്യാമെന്നാണ്. യുഎയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റ് ആയ കഥക് റെസ്റ്റോറൻറ്റ് ജുമേറയിലാണ് ഇത്തവണ സ്നേഹസദ്യയ്ക്ക് വേണ്ടി നമ്മൾ പോകുന്നത്. ഒരു പക്ഷേ യുഎയിൽ വർഷങ്ങളായിട്ട് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാവാം, യുഎയിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്ത ഒരു ഡോക്ടറാവാം, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ മേഖലയിൽ യുഎയുടെ വളർച്ചയ്ക്ക് പങ്കാളിയായ ഒരാളാവാം, അല്ലെങ്കിൽ ഒരു ടീച്ചറാവാം, ആരുമാവാം. നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് എന്താണെന്ന് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ ഷാഹിർ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഷാഹിർ ഒരാളെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ് മോർണിംഗ് ഷാഹിർ, നമസ്കാരം. ഷാഹിർ, ഹലോ. ഷാഹിറിന്റെ ആ റേഡിയോ അവിടെ ഓൺ ആണെന്ന് തോന്നുന്നു. ഷാഹിർ അതൊന്ന് കുറയ്ക്കുമോ? ഹലോ ഹലോ ഹലോ ഹലോ. ഷാഹിറിന് നമ്മളെ കേൾക്കുന്നില്ലേ? എനിക്ക് നമുക്ക് ഷാഹിറിനെ കേൾക്കാം. ഷാഹിറെ, അയ്യോ, ഹലോ ഹലോ. ഓൾറൈറ്റ്, എന്തായാലും ഷാഹിർ കണക്ട് ആവണില്ല. ഷാഹിറിന് എനിക്കൊന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് കേൾക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഓൾറൈറ്റ്, ഷാഹിർ സിറാജ് എന്ന് പറയുന്ന ഒരാളെയാണ് ഇവിടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷാഹിർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആക്ച്വലി നല്ലൊരു കോസാണല്ലേ, ഞാനത് എൻ്റെ മനസ്സിൽ ഞാൻ പറയാതെ പോയ ഒരു സംഭവമാണ്. ഇദ്ദേഹം ബ്ലഡ് ഡൊണേഷൻ ചെയ്തു, റയർ ഗ്രൂപ്പാണ്, ഫസ്റ്റ് ഒന്ന് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി തുടങ്ങിയതാണ്. പിന്നീട് അദ്ദേഹം എല്ലാ സമയത്തും ആര് വിളിച്ചു കഴിഞ്ഞാലും ഓരോ ആവശ്യഘട്ടത്തിലും ബ്ലഡ് ഡൊണേഷൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സിറാജ് എന്നാണ് ഷാഹിർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സിറാജിനെയാണ് ഈ ഷാഹിർ ഇവിടെ നമുക്കിന്ന് വേണ്ടി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു റെക്കമെൻഡേഷൻ വന്നതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറിൻ്റെ കേസ് പറഞ്ഞിരുന്നു, ഒരു വ്യക്തി ആ ഡോക്ടറിനെയാണ്. കാരണം അത്രയും വർഷങ്ങളായിട്ട് യു എയിൽ പല മേഖലയിൽ ആൾക്കാർക്ക് വേണ്ടി സർവീസ് കൊടുക്കുന്ന ഒരു നല്ല ഏറ്റവും നല്ലൊരു മലയാളം ഡോക്ടറാണ് അതുപോലെ. അപ്പോൾ എന്തായാലും സിറാജിനെ റെക്കമെൻഡ് ചെയ്തതുപോലെ ഷാഹിർ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഫൈനലിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണെങ്കിലും ഒരു ഗംഭീര ഒരു ഓണ സദ്യയ്ക്ക് തന്നെയായിരിക്കും ഞങ്ങൾ എല്ലാവരും പോകാൻ പോകുന്നത്. അവർക്ക് നിങ്ങൾക്ക് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് കൂടെയാണെന്ന് ഞാൻ പറയട്ടോ. അപ്പോൾ എന്താണെങ്കിലും ലെറ്റ് സീ, നിങ്ങൾക്കും ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വ്യത്യസ്ത മേഖലയിലാവാം എന്തുവാവാം, ഓണം സദ്യ സ്പേസ് അവരുടെ പേരും അവരുടെ ഫോൺ നമ്പറും കൂടെ മാത്രം നിങ്ങൾ തരിക, നിങ്ങൾക്ക് അവരെ റെക്കമെൻഡ് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് മാത്രം അയച്ചാൽ മതി, വേഗം അയച്ചോളൂ. ഇതെല്ലാം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ മെസ്സേജ് വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോഴത്തേക്ക് ഫൈനലി എല്ലാ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയി ഞങ്ങൾ ഫൈനൽ ഷീറ്റ് ഞങ്ങൾ കൊണ്ടുവരും. ആ സമയത്ത് നിങ്ങളോട് എല്ലാവരും ആരൊക്കെയാണെന്ന് ഡിക്ലെയറും ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും വേഗം നിങ്ങൾക്ക് അത്തരത്തിലൊരാൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്.
11: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾ റൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലെ ആ രാവിലെ പറഞ്ഞ കഞ്ചഷനും കാര്യങ്ങളൊക്കെ നിച്ചിലൊന്ന് അഴിഞ്ഞിട്ടുണ്ട്. സ്ലോ മൂവിങ് ട്രാഫിക്കിൻ്റെ സ്റ്റില്ല്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. ഷാർജയിൽ നോക്കുന്ന ബാക്കി ഏരിയകൾ, നമ്മുടെ റിബാറ്റ് സ്ട്രീറ്റും റിബാറ്റ് സ്ട്രീറ്റൊക്കെ പൊതുവെയുള്ള ദിവസത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള കഞ്ചഷൻ ഇല്ല കേട്ടോ. അലിത്തേറ്റ് ഓൾ റോഡിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. റോഡ് നല്ല രീതിയിൽ കഞ്ചഷനാണ് ആ ഒരു ഏരിയ. ബാക്കി ദുബായ് റോഡുകൾ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാ റോഡ്സും ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ലോങ് സ്ട്രെച്ച് ഡ്രൈവ് ചെയ്യാനുണ്ടെങ്കിൽ എമിറേറ്റ്സ് റോഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് റോഡ് കിടക്കാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാനാണ്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ തന്നെ 0585 82 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അപ്ഡേറ്റ് തരാനാണ്.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC Cargo യുടെ back to home express services ലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNC apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് with Akshay and with

0: ഓൾറൈറ്റ്, നമ്മുടെ ഈ അമേരിക്കയിലെ ഈ ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി കഴിഞ്ഞ് അതിന് മുന്നേ ഉണ്ടായിരുന്ന സമയത്ത് ഇവരുടെ പാർട്ടികളും കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓരോ വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അപ്പം ഈ ഏതൊരു പാർട്ടി വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു വശത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, ഒരു വശത്ത് അവരെ ഹേറ്റ് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എതിർക്കുന്നവരുണ്ട്. ഹേറ്റ് എന്നല്ല, അവരെ എതിർക്കുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ എനിക്ക് കഴിഞ്ഞ ദിവസം ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് വിവേക് രാമസ്വാമിയുടെ പേജിൽ തന്നെ അദ്ദേഹം പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിത്വമാണ്, കാരണം അദ്ദേഹം ഭയങ്കര എന്താ വെൽ സ്റ്റഡിയാണ്, പല കാര്യങ്ങളും എടുത്തുചാട്ടങ്ങൾ അധികം കാണാറില്ല. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ തന്നെ ഭയങ്കര ഒരു പ്രൊഫഷണലായിട്ട് നമുക്ക് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വിവേക് രാമസ്വാമി ഇങ്ങനെ ഒരു സ്ട്രീറ്റിൽ കൂടെ എന്തോ ഒരു എക്സിബിഷനോ കാര്യങ്ങളോ ഇപ്പോൾ നടക്കുന്ന ഒരു സമയത്ത് സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന, കയ്യിലൊരു ജ്യൂസോ കോഫിയോ സംതിങ് അദ്ദേഹം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയുടെ സംബന്ധം എന്തോ ഒരു ക്യാമ്പയിൻ്റെ ഇതിലൂടെ പോവാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു കടയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അവർ പറഞ്ഞു, എന്താ പറയുക, എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്, ഫ്രീ അമേരിക്ക എന്നോ മറ്റോ ആണ് അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ കേൾപ്പിക്കാതെ. അപ്പോൾ ഫ്രീ അമേരിക്ക സംതിങ് അത് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു ഇതിൽ പറയുന്നത്, അദ്ദേഹം ചോദിച്ചിട്ട് ബാക്കി ഇവർക്കെതിരാണ്, ആ ഒരു പുള്ളിക്കാരി ഇവർക്കെതിരാണ്, എന്നിട്ട് കൂടെ വിവേക് രാമസ്വാമി അദ്ദേഹം അതിനെ അപ്രോച്ച് ചെയ്ത രീതി, അതിനെ ഏറ്റെടുത്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് അതൊന്ന് കേൾക്കട്ടോ.
1: Free country.
0: Yes, free country.
1: Why don't we spin the wheel? Spin the wheel.
2: Spin the wheel.
1: So what's your name?
2: I'm Patty.
1: Patty, hey.
2: Nice to meet you.
1: We can, you know, we can disagree.
2: We can
1: still be friendly.
2: Absolutely. Please spin.
1: This is America. That's what we do. What's that?
3: She's our boss.
1: Oh, is that right? Okay, okay, yeah. Okay.
2: All right. So
4: we want you to check if there's any unclaimed funds.
1: Oh, I bet there are.
2: Yeah.
1: I bet there are.
2: You spin the wheel.
1: So what I would say, you know, I think
2: they should. And you can find your unclaimed funds.
1: I think they should go to bring down property taxes. That's what I think. Unclaimed funds is a good through property tax relief.
2: I think they should go back to people.
1: Well, you know what?
4: Yeah, but to Cleveland.
2: But I'm the state legislator voted.
1: I'm an American and Ohioan. Forget the D or the R. Do what's right for the people. Anyway, I just want to say, we can all have some fun, and even if we
2: have a payday.
1: Oh, we want to raise paydays for Ohio. We want to raise paydays.
0: ഈ ശമ്പളം കിട്ടുന്നതിനെ അവിടെ ഈ തുടർന്ന് paydays എന്നാണ് പറയുന്നത്. payday ദിവസങ്ങളിലെന്ന് പറയുന്നത് ഭയങ്കര ആഹ്ലാദമാണ് ഈ അമേരിക്കൻ നോർത്ത് അമേരിക്കൻ കൺട്രീസിൽ. ബൈ വീക്ക്ലി ആണ് അവിടെ പേ ഡേയ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് രണ്ടാഴ്ച കൂടുമ്പോൾ ഹാഫ് സാലറി, രണ്ടാഴ്ച കൂടുമ്പോൾ ഹാഫ് സാലറി, അങ്ങനെയാണ് അവിടുത്തെ പേ ഡേ സിസ്റ്റം വരുന്നത്. എനിവേസ്, ഫ്രീ കൺട്രി എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആ ഒരു അപ്രോച്ച് അദ്ദേഹത്തിനെ നോക്കായിരുന്നു കേട്ടോ. അദ്ദേഹത്തെ ഇവന്തോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇവന്തോ വി ഡിസഗ്രി എന്ന് പറഞ്ഞിട്ട് ലെറ്റ്സ് ഹാവ് എന്താ പറയുന്നത് ഫൺ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ ചെന്ന് അവിടെ ഒരു സ്പിൻ വീൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കറക്കി അദ്ദേഹത്തിന് എന്തോ ഒരു പ്രൈസ് ആ സ്പിൻ വീലിൽ വന്നു. ആ വ്യക്തി, ആ സ്ത്രീ അദ്ദേഹത്തിന് അതിൻ്റെ ടോക്കൺ കൊടുക്കുന്നു, യു ക്യാൻ ക്ലെയിം ദിസ് ഫണ്ട് എന്നൊക്കെ അദ്ദേഹത്തിനോട് പറയുന്നു. എന്നിട്ട് സൈഡിൽ നിന്ന് ഒരാൾ പറയുന്ന കേട്ടത് ഞങ്ങളുടെ ബോസാണ്, ആ ഒരു വലിയൊരു കമ്പനിയുടെ ബോസാണ് ആ സ്ത്രീ, അദ്ദേഹമാണ് അവിടെ ഫ്രീ കൺട്രി എന്നുള്ളൊരു കാര്യം പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, ഏതൊരു അപ്രോച്ചിനെയും നമുക്ക് ഇങ്ങനെ എടുത്തൂടെ, നമുക്ക് വരുന്ന ഏതൊരു അപ്രോച്ചിനെയും ഏതൊരു മെസ്സേജിനെയും ഏതൊരു കോളിനെ നമ്മളതിനെ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിനല്ലേ നമ്മളോട് ഒരാൾ ഇടാതവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശരിയാണല്ലോ, ഒരു വൈരാഗ്യമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ മാറി നിന്നൊന്ന് ചിന്തിച്ചു നോക്കി, ഇങ്ങനെയും പറയാം, അത് മറ്റേ ഏതാണ്ട് നമ്മുടെ വാർഡ് സിനിമയ്ക്ക് അത് പറയുന്നല്ലോ, എടാ നീ ഇങ്ങോട്ടെങ്ങും വരല്ലേടാ, കഷ്ടപ്പാടാടാ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയും കൊണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര ലഘൂകരിക്കാൻ പറ്റും. എന്തായാലും വിവേക് രാമസ്വാമി അത് വളരെ നല്ലതായിട്ട് തന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് നമുക്ക് ആ വീഡിയോ കാണുന്നത്. പെർഫെക്റ്റ്. അദ്ദേഹം പല കാര്യങ്ങൾ, പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ കുറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ അവരുടെ വിഷയം, നമ്മുടെ വിഷയമല്ല. പക്ഷേ ഓരോ കാര്യം മാനേജ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് പലരെയും നമുക്ക് നോക്കി പഠിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ വിവേക് രാമസ്വാമി എന്ന് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്.
5: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്കെത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, നിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. Sandunes with Akshay on Home 92.2 FM.
3: Evergreen പാട്ടുകൾ brought to you by ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100 യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കനത്ത മഴ, കുതിരാനിൽ മണ്ണിടിച്ചിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പാലക്കാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ മജിസ്ട്രേറ്റിന് മുന്നിലും പരാക്രമം കാട്ടി. ജാമ്യ പേപ്പറുകൾ വലിച്ചുകീറി പ്രതി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന പോലീസ്. ഇന്നലെ രാത്രി മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു പ്രതി വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. എമർജൻസി വിൻഡോ പാനൽ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോഴാണ് പ്രതി ഇപ്പോൾ അതിക്രമം കാണിച്ചിരിക്കുന്നത്. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് മണ്ണിടിച്ചിൽ. തുരങ്കഭാഗത്ത് രണ്ടിടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞിരിക്കുന്നത്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തായി രണ്ടിടത്താണിപ്പോൾ മണ്ണിടിഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ അതിശക്ത മഴ മുന്നറിയിപ്പാണ്. വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴ കനക്കും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്ത മഴയ്ക്കാണ് സാധ്യത. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി മഴയെ കനത്ത രീതിയിൽ സ്വാധീനിക്കും. പസഫിക് സമുദ്രത്തിലെ ഡോൾഫിൻ ചുഴലിക്കാറ്റും മഴയുടെ ശക്തി കൂട്ടും. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ അപകടത്തിൽപ്പെട്ട പുത്തൻതുറ സ്വദേശി ഗൌതം കൃഷ്ണനായി വിദഗ്ധ സംഘം തെരച്ചിൽ നടത്തുന്നു. ഗൌതത്തെ കടലിൽ കാണാതായി ഇന്ന് എട്ടാം ദിനമാണ്. യുവാവിന്റെ അമ്മ രേഷ്മയുടെ പ്രതിഷേധത്തിന് പിന്നെയാളെയാണ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഗൌതത്തിന്റെ പിതാവും മുത്തച്ഛനും നേരത്തെ വള്ളം മറിഞ്ഞ അപകടത്തിൽ മരിച്ചിരുന്നു. കണ്ണൂർ മീന്തുളിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവുണ്ടായതിൽ പയ്യന്നൂർ തഹസിൽദാർക്കെതിരെ കുടുംബം. മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കാൻ ഫ്രീസർ സംവിധാനമുള്ള ആംബുലൻസ് വേണമെന്ന ആവശ്യം തഹസിൽദാർ അവഗണിച്ചുവെന്നാണ് ആരോപണം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി പോസ്റ്റിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് ബേപ്പൂർ കക്കേടത്ത് ഹൌസിൽ നിധിനെയാണ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിൽ ലഹളിയുണ്ടാക്കാനും പൊതുസമാധാനം തകർക്കാനും ശ്രമിച്ചെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളെ ഇന്നും സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം. ഡൽഹിയിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാണ് പ്രതിഷേധത്തിന്റെ ആവശ്യം. അയോധ്യ വിഷയത്തിലും ചർച്ച വേണമെന്ന ആവശ്യം. എഫ് സി ആർ എ ബില്ലിൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്നും ബഹളത്തിനിടെ പാസാക്കാൻ അനുവദിക്കരുതെന്നും അതിനിടെ കോൺഗ്രസിനോട് സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിൽ കൊണ്ടുവന്നാൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥന. സഭയിൽ ഹാജരാകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറിയിക്കണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് ഇന്നലെ രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചിരുന്നു. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷം നടത്തിവന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാജ്യസഭാ ചെയർമാൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. രാജ്യസഭാ ചെയർമാന്റെ നിർദ്ദേശത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഉടൻ പാസാക്കാൻ കേന്ദ്ര നീക്കം സജീവമായിരിക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ. ഒരാഴ്ചയ്ക്കിടെ രണ്ട് തവണ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രതിനിധികൾ ആഭ്യന്തരമന്ത്രിയെ കണ്ടെങ്കിലും ബിൽ പിൻവലിക്കുമെന്ന സൂചന ലഭിച്ചില്ല. പേനയും കടലാസും ഒഴിവാക്കി നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് പരിഗണിച്ചു വരികയാണെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ചതിനാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും വേഗം വേണമെന്ന് ഹർജിക്കാരായ ഫെഡറേഷൻ ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഉമ്മീദ് പോർട്ടലിൽ വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ആറുമാസത്തെ അധിക സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വഖഫ് ബോർഡ് സുപ്രീംകോടതിയെ സമീപിച്ചു. ആറുമാസത്തെ സമയം അനുവദിക്കണമെന്ന ആവശ്യം കേരള ഹൈക്കോടതി തള്ളിയതിനെതിരെയാണ് പുതിയ ഹർജി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരുവരും ടെലിഫോൺ സംഭാഷണമാണ് നടത്തിയത്. പശ്ചിമേഷ്യയിലെ സമീപകാല സാഹചര്യങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവും നരേന്ദ്രമോദിയും വിലയിരുത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരുനേതാക്കളും അവലോകനം ചെയ്തു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും ഉണ്ടായി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലെ സുസ്ഥിരമായ പുരോഗതി ഇരുനേതാക്കളും അവലോകനം ചെയ്തു. ഇരുരാജ്യങ്ങളുടെയും പരസ്പര നേട്ടത്തിനായി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തതെന്ന് കേന്ദ്രം പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ട്രംപ്. ഹോർമുസ് ജലപാത സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ആവർത്തിച്ച ഇറാൻ. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് US പിന്മാറിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യമനിൽ വെടിനിർത്തൽ ലംഘിച്ച ഹൂതികളുടെ ആക്രമണം 30 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ ആരോഗ്യമന്ത്രി കാസിം ബഹിബാഗ് ശക്തമായി അപലപിച്ചു. ആക്രമണത്തെ അപലപിച്ച് യമനിലെ US എംബസി രംഗത്ത്. സൗദി അറേബ്യയിലെ നജ്രാനിൽ ഹൂതി ആക്രമണം, 11 പേർക്ക് പരിക്കേറ്റു. 7 സൗദി പൌരന്മാർക്കും 4 വിദേശികൾക്കുമാണ് പരിക്കേറ്റത്. ലങ്കൻ സമുദ്രാതിർത്തിയിൽ ബോട്ട് അപകടത്തിൽപ്പെട്ട 11 ഇന്ത്യക്കാരായ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നേവി രക്ഷപ്പെടുത്തി. പാക് കടലിടുക്കിൽ ജാഫ്ന ഉപദ്വീപിനോട് ചേർന്നുള്ള നെടുംദ്വീപ് എന്നറിയപ്പെടുന്ന ഡെപ്റ്റാദ്വീപിനടുത്താണ് ബോട്ട് അപകടത്തിൽപ്പെട്ടത്. 1000 ദിർഹം വരെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഒഴിവാക്കി ദുബായ്. പുകയിലെ ഉൽപ്പന്നങ്ങൾക്കും ലഹരി പാനീയങ്ങൾക്കും ഇളവ് ബാധകമല്ല. കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയ റിട്ടേണുകൾക്കുള്ള സമയപരിധിയും നീട്ടി. അടുത്ത വാർത്ത 10 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. Studio clock ഇപ്പോൾ സമയം 9:06.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 38°C, അന്തരീക്ഷ ഈർപ്പം 40%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 055-811-9125.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ്.

0: വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്. എന്റെ പൊന്നെ, ഇത് എത്ര കേട്ടാലും ഈ സോങ് നമുക്ക് മറക്കില്ല. ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് സോങ് ആണ്, എന്റെ അക്സയുടെയും ഫേവറേറ്റ് സോങ് ആണ്. ഷീബയാണ് ഇത് രാവിലെ സ്കെഡ്യൂൾ ചെയ്തത്. താങ്ക് യു സോ മച്ച് ഷീബ. എന്തായാലും ഗംഭീര സോങ് ആയിട്ട് നമ്മളൊരു ഗംഭീര വീക്കെൻഡ് കൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ഹോം, ഞാൻ 2.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നേക്കുന്ന തകർത്ത ഒരു വാർത്തയായിരുന്നു. അതായത് നമ്മുടെ തുടക്കം സിനിമ കണ്ടതിന് ശേഷം ജൂഡിന് നമ്മുടെ എന്താ പറയുന്നത് ലാലേട്ടൻ്റെ വൈഫ് അദ്ദേഹം കൊടുത്തേക്കുന്ന ഒരു സമ്മാനമായിരുന്നു ആ ഒരു വാച്ച്. ഭയങ്കര സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ബോമിയൻ മെർസിയറിൻ്റെ ആണ് ആ ഒരു വാച്ച് സമ്മാനമായിട്ട് കൊടുത്തേക്കുന്നത്. ഈ ബ്രാൻഡ് അധികം നമ്മളങ്ങനെ സുപരിചിതമായിട്ട് നമ്മൾ എല്ലായിടത്തും കാണാറില്ല, കേൾക്കാറില്ല. ബോമിയൻ മെർസിയർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്വിസ് വാച്ചാണ്. ഇത് രണ്ട് പേരാണ് ഇൻവെൻറ്റ് ചെയ്തത് ഈ ഒരു വാച്ചോടെ. ഏകദേശം ഒരു 300,000 രൂപ വരുമെന്നാണ് പറയുന്നത്. ആരെങ്കിലും ഈ വാച്ച് യൂസ് ചെയ്യുന്നവരുണ്ടോ നമ്മളെ കേൾക്കുന്നതിൽ, ആരെങ്കിലും ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാവുന്നവരുണ്ടോ? ഞാൻ നോക്കിയ സമയത്ത് വില്യം ബോമെ ആൻഡ് പോൾ മെർസിയർ എന്ന് പറയുന്ന രണ്ട് പേര്, ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഇച്ചിരി ട്രിക്കിയാണ് കേട്ടോ, ഞാൻ ഏകദേശം ഒന്നൊപ്പിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത് 1918. അങ്ങനെയാണ് ഈ ബോമെ ആൻഡ് മെർസിയർ എന്ന് പറയുന്ന ഈ ഒരു വാച്ച് രൂപം കൊള്ളുന്നത്. അതിനുശേഷം എനിക്കൊന്ന് വാച്ച് കളക്ടേഴ്സിനെ സംബന്ധിച്ച് ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ജൂഡ് പറയുകയാണ്, ഇത് വാച്ചിൻ്റെ വിലയിലോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലോ അല്ല, ഇത് എനിക്ക് കിട്ടിയേക്കുന്ന വലിയൊരു പ്രോത്സാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇത് എക്കാലവും ഞാൻ സൂക്ഷിച്ച് വെക്കുമെന്നുള്ളൊരു കാര്യമാണ് ജൂഡ് പറയുന്നത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഇന്ന് റിലീസാണ്. നേരത്തെ ഇവരുടെ ഒഫീഷ്യൽ താരങ്ങളുടെ സ്ക്രീനിങ്ങിൻ്റെ സമയത്ത് ഒരു പക്ഷേ ലാലിട്ടിനൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വാച്ച് ജൂഡിനെ സമ്മാനിച്ചത്. നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന പല സമ്മാനങ്ങളും നമുക്ക് എക്കാലവും ഇങ്ങനെ ഓർത്ത് വെക്കുന്ന കുറേയധികം കാര്യങ്ങൾ കാണും അല്ലേ. അതായത് ഒരു ചെറിയ പേനയായിരിക്കാം, ഒരുപാട് പേര് പെൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, കഫിൻസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, കപ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കപ്പ്, മീൻ കോഫി കപ്സൊക്കെ എനിക്ക് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിന്നെ എല്ലാം ഇഷ്ടമാണ്, അത് വേറെ കാര്യം. ഷൂ ഇഷ്ടമാണ്, അപ്പം പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഒരിക്കലും കളയാൻ തോന്നില്ല. നമുക്കതൊരു ഗിഫ്റ്റായിട്ട് എന്നും നമുക്ക് ആ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുന്നത് ഒരു വലിയൊരു കാര്യമായിട്ട് തന്നെ തോന്നും. നമ്മൾ പലപ്പോഴും എന്താണ് ഗിഫ്റ്റ് ചെയ്യുന്ന പേർപ്പസ് ഉണ്ടായിരിക്കണം എപ്പോഴും ഒരു ഗിഫ്റ്റിന്. അത് ഞാനിപ്പോഴും എന്താ പറയുന്നത് വിചാരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ കൊടുത്തത്, വാച്ച് കൊടുത്തത്? ഒരു നല്ലൊരു തുടക്കമാവട്ടെ, ഇനി അങ്ങോട്ടുള്ള തുടക്കങ്ങളെല്ലാം നല്ല സമയങ്ങളാകട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ മമ്മേ വീത ഞാൻ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണെങ്കിലും അത്തരത്തിലൊരു വാച്ച് പങ്കിട്ട് അത് സോഷ്യൽ മീഡിയ മുഴുവനായിട്ട് ഭയങ്കര വൈറലായി നിൽക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട ചേച്ചിക്ക് നന്ദി എന്നാണ് ജൂഡ് കുറിച്ചേക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് വൈകിട്ട് സിനിമയാണ് ടിക്കറ്റ്സ്. ഒരു പാട്ടിന് ശേഷം ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ഒരു ചോദ്യമായിട്ട് ഞാൻ വരും. അപ്പോൾ എന്തായാലും റെഡി ആയിട്ടിരുന്നു. ആ ഒരു ടിക്കറ്റ് കരസ്ഥമാക്കാൻ പോകുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും വൈകുന്നേരം 9 മണിക്കാണ് സ്ക്രീനിൽ നടക്കാൻ പോകുന്നത്. അതിനുശേഷം തിങ്കളാഴ്ച ഞാൻ പറയുന്നതാണ് എങ്ങനെയാണ് സിനിമ, അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. നമ്മൾ എല്ലാ വട്ടവും റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് നമ്മുടെ ഹോം FM ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കയറിയാൽ കാണാവുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ലെറ്റ്സ് സീ, നമുക്ക് ഒരുമിച്ച് വൈകിട്ട് കണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഒന്ന് ഒരു പാട്ടിന് വെയിറ്റ് ചെയ്ത് നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ വജി വജി വജി നമ്മുടെ തമിഴ് ടോപ്പ് ഓഫ് ദ ലേക്കാണ് പോകുന്നത്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.
0: ഞാൻ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ പാട്ടുകളും ഭയങ്കര രസമായിട്ടാണ്. സ്പെഷ്യലി ഈ ഒരു സോങ് എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക,

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ, നല്ല രീതിയിൽ ട്രാഫിക് കുറഞ്ഞു വരുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഷേഖ് അലിത്തേറ്റ് ഓൾ റോഡിൽ ഒരു ആക്സിഡന്റ്, അത് അങ്ങനെ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി റോഡുകളെല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. ഷേഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ ആക്ച്വലി സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്, പക്ഷേ രാവിലത്തെ ആ ഒരു പീക്ക് ആ ഒരു എക്സ്റ്റൻഷൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഷാർജ കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള രീതിയിലാണ് ഷേഖ് മുഹമ്മദ് ബിൻസാർ റോഡ് കാണുന്നത്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: You are listening to Sand Tunes with Akshay and Vidya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: തുടക്കത്തിന് ടിക്കറ്റ് ചോദിച്ച് എൻ്റെ അടുത്ത് നിരവധി ആളുകൾ ഇവിടെ മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാ കോൺടെസ്റ്റിൻ്റെ അവസാന ദിവസം ഇങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും ടിക്കറ്റ് വേണം. ഞാൻ ഇത്രയോ ദിവസങ്ങളായിട്ട് ഞാൻ ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു, മാക്സിമം ആളുകൾ പങ്കെടുക്കുക. അപ്പോൾ എന്താണെങ്കിലും കുറേ ഞാൻ 7 മണി തൊട്ട് നിങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താ ഇത് ഈ സമയം? ഓക്കെ, ഞാൻ വളരെ കടുകെട്ടി ചോദ്യം ഒന്നും തന്നെ എടുത്തിട്ടില്ല. തുടക്ക മൂവിയുടെ കോൺടെസ്റ്റിനൊന്നും തന്നെ ഞാൻ കടുകെട്ടി ചോദ്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിസ്മയ മോഹൻലാലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൽ നിന്നുള്ള സംതിങ് ഒക്കെ ആയിരുന്നു ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നും ഞാൻ അത്തരത്തിലൊരു ഇൻ്റർവ്യൂ ആണ് എടുത്തേക്കുന്നത്. ഞാൻ പറയുന്നു, ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഈ ഇൻ്റർവ്യൂ കറക്റ്റായിട്ട് കേൾക്കുക. ഐ വിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ ഫ്രം ദാറ്റ്
2: ടു അഡോപ്റ്റ് ഹിം.
3: ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തോന്നിയത് എവിടെയാണ്? അപ്പൊ ആ ഒരു
4: അങ്ങനെയാണ്
3: ഞങ്ങൾ കേട്ട വാർത്ത, അതുകൊണ്ട് ചോദിച്ചാണ്.
5: അതിപ്പൊ എവിടെ കണ്ടാലും റെസ്ക്യൂ ചെയ്യും. പറഞ്ഞ നമ്മുടെ വീടിന് മുമ്പ് തന്നെ ഒരു സമയത്ത് അറ്റ് വൺ ടൈം ഒരു 13 സ്ട്രേ ഡോഗ്സ് ഉണ്ട്.
6: ഐ ഡിഡ്ന്റ് റെസ്ക്യൂ ദം, ദേ വർ ഔട്ട്സൈഡ് ആ ലെയ്ൻ.
5: അവർക്ക് ഭക്ഷണം കൊടുക്കണം, അതൊക്കെ ഭയങ്കര കണ്ടീഷൻ ആയിരുന്നു നമുക്ക്. അവിടെ 13 വന്നു, അത് കഴിഞ്ഞ് മായ പോയി. അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയായി മാറി. എന്നുവെച്ചാൽ അവിടെ നമ്മള് ഡെയിലി സെക്യൂരിറ്റി വാച്ച്മാൻ എല്ലാവർക്കും പാത്രം വെക്കണം, ഭക്ഷണം വെക്കണം, അതിന്റെ വീഡിയോ എടുക്കണം, മായക്ക് അയക്കണം.
6: ബിക്കോസ് ഞാൻ അത് ഡെയിലി ചെയ്യായിരുന്നു. പിന്നെ ഞാൻ പോയി, ഐ വാസ് ഫീലിംഗ് സാഡ്. അവര് ദെൻ ദേ ഡിപെൻഡന്റ് ഓൺ അസ്.
1: ഓൾറൈറ്റ്, മായ മോഹൻലാൽ ഭയങ്കര ഒരു ഡോഗ് ലവർ ആണ്, റെസ്ക്യൂവും ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ട്രേ ഡോഗ്സിനെ ഒക്കെ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുന്നത്, കെയർ ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് മായ മോഹൻലാൽ. അപ്പം അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. സോ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എത്ര സ്ട്രേ ഡോഗ്സ് ആയിരുന്നു വീടിന് ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ആ ഒരു നമ്പർ മാത്രം പറഞ്ഞാൽ മതി. ഹോം സ്പേസ് ആ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, 0585829220 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേഗം അയച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു കപ്പിൾ പാസ് ആണ്. ദിസ് ഇസ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആക്കി, ഞാൻ ഒരു ഇന്റലക്ച്വലും ചോദിച്ചിട്ടില്ല. ഒരുപാട് പേര് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന സിനിമയാണ്. അപ്പൊ എന്നാൽ ഈ ഒരു വ്യക്തിയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ അഭിനയിക്കാൻ പോകുന്ന സിനിമ നമുക്ക് ഒരുമിച്ചിരുന്ന് വൈകുന്നേരം കാണാം. വേഗം മെസ്സേജ്.
7: എന്തമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
8: തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
9: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
8: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
9: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
8: For details, call 050-426-0948.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്രിജീസ് കരാമ.
1: എന്റെ വണ്ടിയുടെ കാര്യം.
2: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കയറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
3: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
4: Sand Dunes with Akshay on Home 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: ഇതാ വരുന്നു ഘടോൽഗതന്മാരെ വെല്ലുന്ന ഘടാഗടിയന്മാർ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: FCRA ഭേദഗതി ബില്ലിൽ ഉറച്ച് കേന്ദ്രം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ അതിശക്ത മഴ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്ത മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി മഴയെ കാര്യമായി സ്വാധീനിക്കുമെന്നാണ് റിപ്പോർട്ട്. പസഫിക് സമുദ്രത്തിലെ ഡോൾഫിൻ ചുഴലിക്കാറ്റും മഴയുടെ ശക്തി കൂട്ടും. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. തുരങ്കഭാഗത്ത് രണ്ടിടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് ആശങ്ക കൂട്ടുന്നുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ അപകടത്തിൽപ്പെട്ട പുത്തൻതുറ സ്വദേശി ഗൌതം കൃഷ്ണനായി വിദഗ്ധ സംഘത്തിന്റെ തെരച്ചിൽ. ഗൌതത്തെ കാണാതായി ഇന്ന് എട്ടാം ദിവസമാണ്. യുവാവിന്റെ അമ്മ രേഷ്മയുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഗൌതത്തിന്റെ പിതാവും മുത്തശ്ശനും നേരത്തെ വള്ളം മറിഞ്ഞ അപകടത്തിൽ മരിച്ചിരുന്നു. കണ്ണൂർ മീൻതുള്ളിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവുണ്ടായതിൽ പയ്യന്നൂർ തഹസിൽദാർക്കെതിരെ കുടുംബം. മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കാൻ ഫ്രീസർ സംവിധാനമുള്ള ആംബുലൻസ് വേണമെന്ന ആവശ്യം തഹസിൽദാർ അവഗണിച്ചുവെന്നാണ് ആരോപണം. വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പാലക്കാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ മജിസ്ട്രേറ്റിന് മുന്നിലും പരാക്രമം കാട്ടി. ജാമ്യപേപ്പറുകൾ വലിച്ചുകീറി പ്രതി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാത്രി മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ആയിരുന്നു പ്രതി വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. എമർജൻസി വിൻഡോ പാനൽ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി പോസ്റ്റിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് ബേപ്പൂർ കക്കേടത്ത് ഹൌസിൽ നിധിനെയാണ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിൽ ലഹളിയുണ്ടാക്കാനും പൊതുസമാധാനം തകർക്കാനും ശ്രമിച്ചെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വീണ്ടും വെല്ലുവിളിച്ച് ഗുണ്ടാ നേതാവ് അർജുൻ ആയങ്കി. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് അർജുൻ ആയങ്കിയുടെ പുതിയ വെല്ലുവിളി. വിരട്ടരുത്, വളർന്ന പാർട്ടി വേറെയാണ് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കുള്ള മറുപടിയായി അർജുൻ ആയങ്കി കുറിച്ചിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ പോലീസ് തന്നെ പിടിക്കട്ടെ എന്ന അർജുൻ ആയങ്കിയുടെ വെല്ലുവിളിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം കടുത്ത മറുപടി നൽകിയിരുന്നു. പോലീസിന് വെല്ലുവിളിച്ചവർക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാമെന്നും ഗുണ്ടകളെയും ക്രിമിനലുകളെയും നേരിടാൻ സർക്കാർ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് അർജുൻ ആയങ്കി പുതിയ വെല്ലുവിളിയുമായി രംഗത്തെത്തിയത്. പാർലമെന്റിന്റെ ഇരു സഭകളെയും സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം. ഡൽഹിയിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അയോധ്യ വിഷയത്തിലും ചർച്ച ആവശ്യപ്പെട്ടു. FCRA ബില്ലിലെ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും ബഹളത്തിനിടെ പാസാക്കാൻ അനുവദിക്കാൻ പാടില്ലെന്നും കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് സഖ്യകക്ഷികൾ. ബിൽ കൊണ്ടുവന്നാൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥന. സഭയിൽ ഹാജരാകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണമെന്ന് ഇന്നലെ പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജുവിനോട് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചിരുന്നു. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷം നടത്തിവരുന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാജ്യസഭാ ചെയർമാൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. രാജ്യസഭാ ചെയർമാന്റെ നിർദ്ദേശത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തിരുന്നു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഉടൻ പാസാക്കാൻ കേന്ദ്ര നീക്കം സജീവമായിരിക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ. ഒരാഴ്ചയ്ക്കിടെ രണ്ട് തവണ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രതിനിധികൾ ആഭ്യന്തരമന്ത്രിയെ കണ്ടെങ്കിലും ബിൽ പിൻവലിക്കുമെന്ന സൂചനയൊന്നും ലഭിച്ചില്ലെന്നാണ് അറിയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലക്കി 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ബഫേഴ്സ് അഴിമതി കേസിലെ നിയമ നടപടികൾക്ക് അവസാനമായി. കേസിൽ സുപ്രീംകോടതി അന്തിമവിധി പ്രഖ്യാപിച്ചു. ഹിന്ദുജ സഹോദരന്മാരെയും സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായ ബഫേഴ്സിനെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് 2005 ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരായ അവസാന അപ്പീലും സുപ്രീംകോടതി തള്ളി. കേസ് മാറ്റിവെയ്ക്കാനുള്ള ആവശ്യം നിരസിക്കുകയും കൂടുതൽ വാദങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ അഭിഭാഷകൻ അജയ് കെ അഗർവാൾ നൽകിയ ഹർജി തള്ളുകയായിരുന്നു സുപ്രീംകോടതി. പേനയും കടലാസും ഒഴിവാക്കി നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് പരിഗണിച്ചു വരികയാണെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ചതിനാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും വേഗം വേണമെന്ന ഹർജിക്കാരായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെലിഫോൺ സംഭാഷണമാണ് ഇരുവരും നടത്തിയത്. പശ്ചിമേഷ്യയിലെ സമീപകാല സാഹചര്യങ്ങൾ നെതന്യാഹുവും നരേന്ദ്രമോദിയും വിലയിരുത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളുമുണ്ടായി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലെ സുസ്ഥിരമായ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യുകയും ഇരുരാജ്യങ്ങളുടെയും പരസ്പര നേട്ടത്തിനായി വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തുവെന്ന് കേന്ദ്രത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ട്രംപ്. ഹോർമുസ് ജലപാത സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ആവർത്തിച്ച ഇറാൻ. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് യുഎസ് പിന്മാറിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യമനിൽ വെടിനിർത്തൽ ലംഘിച്ച ഹൂതികളുടെ ആക്രമണം. 30 പേർ കൊല്ലപ്പെട്ടു. യമൻ എമർജൻസി ഫോഴ്സ് ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 2022 ശേഷമുള്ള വലിയ ആക്രമണമായിരുന്നു ഇത്. ആക്രമണത്തെ ആരോഗ്യമന്ത്രി ഖാസിം ബഹിബാഹ് ശക്തമായി അപലപിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും സുസ്ഥിരതയും തകർക്കുന്ന ലക്ഷ്യത്തോടെയാണ് വഞ്ചനാപരമായ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. ആക്രമണത്തെ അപലപിച്ച് യമനിലെ യുഎസ് എംബസി രംഗത്ത്. ആക്രമണത്തിൽ നിരവധി സൈനിക ക്യാമ്പുകളും സൈനികരുടെ താവളങ്ങളും ആയുധ വെടിക്കോപ്പ് ശേഖരങ്ങളും തകർത്തതായി ഹൂതികൾ അവകാശപ്പെട്ടു. സൌദി അറേബ്യയിലെ നജ്രാനിൽ ഹൂതി ആക്രമണം. 11 പേർക്ക് പരിക്കേറ്റു. 7 സൌദി പൌരന്മാർക്കും 4 വിദേശികൾക്കുമാണ് പരിക്കേറ്റത്. 1000 ദിർഹം വരെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഒഴിവാക്കി ദുബായ്. പുകയിലെ ഉൽപ്പന്നങ്ങൾക്കും ലഹരി പാനീയങ്ങൾക്കും ഇളവ് ബാധകമല്ല. കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയ റിട്ടേണുകൾക്കുള്ള സമയപരിധിയും നീട്ടി. വ്യാപാര പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ബിസിനസ് അന്തരീക്ഷത്തിന്റെ മത്സരശേഷി വർദ്ധിപ്പിക്കുക, നിക്ഷേപം ആകർഷിക്കുന്നതിനും ഇ കൊമേഴ്സ് മേഖലയ്ക്കുമുള്ള ചെലവ് കുറയ്ക്കുന്നതിന്റെയും ഭാഗമായി ക്രോസ് ബോർഡർ ഇ കൊമേഴ്സിനായുള്ള കസ്റ്റംസ് നടപടിക്രമങ്ങൾ ഭേദഗതി ചെയ്തതായും ദുബായ് കസ്റ്റംസ്. ഇന്ത്യൻ കൌമാരതാരം വൈഭവ് സൂര്യവംശിയെ പുകഴ്ത്തി ഇംഗ്ലീഷ് താരം ജോസ് ബട്ട്ലർ. തന്റെ റെക്കോർഡ് എന്തെങ്കിലും തകരുമെന്നും ഇന്ത്യയുടെ കൌമാരതാരം വൈഭവ് സൂര്യവംശിയായിരിക്കും പുതിയ റെക്കോർഡുണ്ടാക്കുകയെന്നും ബട്ട്ലർ വ്യക്തമാക്കി. ഫൈനലിലേക്കും യോഗ്യത നേടി. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Very good morning. Dubai ഇപ്പോ സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Dubai ഇപ്പോൾ temperature 39 degree Celsius ആണ്. With relative humidity 37% ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Tunes with Akshay on Home 92.2 FM.
1: Good morning, welcome back. Home 92.2 FM. Swagatham, and it's a weekend. നമ്മുടെ ദുബായ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് അറിയാൻ ആരെങ്കിലും ടെർമിനൽ 3 വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഇവിടെ ഒരു ഗംഭീര സംഭവമാണ് നടന്നിരുന്നത്. ആക്ച്വലി നമ്മുടെ മാരത്തോണിന്റെ ഭാഗമായിട്ട് നമ്മുടെ എന്താ പറയുക, ദുബായ് എയർപോർട്ടാണ് ഇന്ന് ഫസ്റ്റ് ദുബായ് മാരത്തോൺ ഫോർ ദ ഫസ്റ്റ് ടൈം ഈ മാസം. അതായത് ഇന്റർനാഷണൽ എയർപോർട്ട് ഒരു ഇൻഡോർ റണ്ണിങ് ട്രാക്ക് ആക്കിയാണ് ഇപ്പം മാറിയിരിക്കുന്നത്. സംഭവം സൂപ്പറാണ് കേട്ടോ. ഇത് ഒരുപാട് പേരാണ് ഇന്ന് രാവിലെ 8 സമയത്ത് നമ്മുടെ ദുബായ് എയർപോർട്ടിൽ എത്തി ഈ ഓടാൻ വേണ്ടിയിട്ട് എത്തിയേക്കുന്നത്. ഈ രാജ്യം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ വിചാരിക്കും ഇവിടൊക്കെ ഇമ്പോസിബിൾ അല്ലേ, എങ്ങനെ നടക്കാൻ, അതൊക്കെ അങ്ങോട്ട് പോസിബിൾ ആക്കി കാണിക്കും. അതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ ടെർമിനൽ 3 ഒരുപാട് പേരാണ് അവിടെ എത്തിയിട്ടുള്ളത്, നടക്കാനും ഓടാനും. ആ ഒരു കുറേ സൗനീസും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ കിട്ടിയ കുറേ എമറാത്തീസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ബാക്കിയുള്ള എന്താ പറയുന്നത് ട്രാവലേഴ്സിനെ ഇത് അഫക്റ്റ് ചെയ്യില്ലേ? ദുബായിയാണ് മക്കളെ, ഇത് അവർ ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ രീതിയിൽ നല്ല രീതിയിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ 8 നമ്മുടെ ദുബായ് എയർപോർട്ട് ഒരു റണ്ണിങ് ട്രാക്കാക്കിയാണ് മാറുന്നത്. ഇനിയിപ്പോൾ കമ്മിങ് ഡേയ്സ്, ഇപ്പം ആക്ച്വലി ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദുബായിൽ ഹാപ്പനിങ്സിൻ്റെ ഒരു മാസമാണ് പിന്നെ ഫോർ ദ നെക്സ്റ്റ് 6 or 8 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇനി വരെ ക്രാങ്കിൻ്റെ ഈ സൈക്ലിംഗ് നടക്കാറുണ്ട്. ഇപ്പോഴൊരു ഫിറ്റ്നസ് ജേർണി ആയിട്ട് ദുബായ് എയർപോർട്ടിൻ്റെ റൺവേയിലാണ് ഭയങ്കര സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ആ ഒരു ഇൻവിറ്റേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. അങ്ങനെയും അത് ഭയങ്കര ഒരു ഹാപ്പനിങ് നടക്കുന്ന സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ദുബായ് എയർപോർട്ട് ഒരുപാട് കാര്യങ്ങളിൽ ലോക പ്രസിദ്ധമാണ്. എന്തായാലും ഇന്ന് ലോകം മുഴുവൻ ദുബായ് എയർപോർട്ടിനെ ഉറ്റു നോക്കുന്നതാണ്. അത് നമ്മുടെ ടെർമിനൽ 3 ആരെങ്കിലും ടെർമിനൽ 3 നിന്ന് നമ്മളെ ഇന്നത്തെ ഈ ഒരു ഇൻസിഡൻസ് കണ്ടിട്ടുണ്ടോ, വന്നവരോ പോയവരോ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഏതെങ്കിലും സ്റ്റാഫ് അറിയാവുന്നവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറയാം. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്.
0: Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണ്.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
1: അമ്മാനെ എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടപ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എൻ ഇ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, നമ്മുടെ ട്രാഫിക് സിറ്റുവേഷൻ വളരെ നല്ല രീതിയിൽ ട്രാഫിക് എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും വലിയ ട്രാഫിക്. എല്ലാം അതും അലിത്തേ ടോൾ റോഡൊക്കെ ഞാൻ ഇങ്ങനെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കണ്ടിട്ടില്ല. എല്ലായിടത്തും ട്രാഫിക് വളരെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്.
1: ട്രാഫിക് അപ്ഡേറ്റ്
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്കെത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling. യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
0: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.

0: You're listening to Home 92.2 FM. Home is a feeling. Sand Dunes!
1: Sand Dunes! Sand Dunes with Akshay on Home 92.2 FM.
2: Good morning once again. അങ്ങനെ നിത്യ എന്നോട് ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ, നമസ്കാരം.
3: വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഗുഡ് മോർണിംഗ് പറയാൻ വന്നില്ല.
2: ഇന്നലെ നിത്യ ഇച്ചിരി ബിസി ആയിരുന്നു. ഇന്നലെ നിത്യക്ക് ഒരു ഷൂട്ടിന്റെ കാര്യമാണ്, പെട്ടെന്ന് വന്നിട്ട് ഓടിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പറയാനിരുന്ന ഒരു കാര്യമാണ് സത്യം പറഞ്ഞ നിത്യ ഇന്ന് പറയാനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ലോകത്തിലെ തന്നെ ഒഴുകി നടക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ്, ഒരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് അല്ലേ? എവിടെയാണ്
3: അത്? നമ്മുടെ ഇന്ത്യയിലാണ്.
2: ഇന്ത്യ തന്നെയാണ്.
3: ഇന്ത്യയിൽ ഒരുപാട് പോസ്റ്റ് ഓഫീസുകൾ ഉണ്ടല്ലോ.
2: ഓ ശരി,
3: ഒരുപാടുണ്ട്. പക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിലാണെന്നൊന്നും ഞങ്ങൾ പറയൂല.
2: ലോകത്തിലെ അവസാനത്തെ പോസ്റ്റ് ഓഫീസിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഒരു ആർട്ടിക് റീജിയനിലാണ് അതുള്ളത്. വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത്
3: ഒഴുകി നടക്കുന്ന
2: ഒരു പോസ്റ്റ് ഓഫീസ്, അല്ലെങ്കിൽ ഒഴുകി നിൽക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് ഇന്ത്യയിലെ എവിടെയാണ്?
3: ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, ജമ്മു കാശ്മീരിലെ നമ്മുടെ ശ്രീനഗറിലുള്ള ദാൽ തടാകത്തിലാണ് ഇത്തരത്തിലൊരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഉള്ളത്.
2: ഓ ശരി. അതിന്റെ പ്രത്യേകത എന്താണ് അവിടെ? എനിക്ക് തോന്നുന്നു ആളുകൾ ഫ്ലോട്ടിംഗ്,
3: അതെ, ഇതൊരു വലിയ ഹൗസ് ബോട്ടിലാണ് കേട്ടോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ 2011 ഒഫീഷ്യലി ഇതുപോലെ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് എന്നൊരു ഒഫീഷ്യലി പേര് കിട്ടിയത്. അതിനു മുമ്പ് ഇത് നെഹ്റു പാർക്ക് പോസ്റ്റ് ഓഫീസ് എന്നുള്ള സാധാരണ നിലയിലാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. അതെ, അതായത് ഈ പോസ്റ്റ് ഓഫീസിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു സാധാരണ പോസ്റ്റൽ സർവീസിനൊക്കെ പുറമെ ടൂറിസ്റ്റുകൾക്കായിട്ട് ഇവിടെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക റിസീവിംഗ് സെന്റർ ഉണ്ട്. കാശ്മീരിലെ പോസ്റ്റൽ ഹിസ്റ്ററി കാണിക്കുന്ന ഒരു കുഞ്ഞു മ്യൂസിയം ഉണ്ട്.
2: ഇതൊരു വള്ളത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
3: ഒരു ഹൗസ് ബോട്ടിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്.
2: അപ്പോൾ ഇത് ശരിയാ ഒഴുകി നടക്കുന്ന പോസ്റ്റ് ഓഫീസ് തന്നെയാണ്.
3: സോറി, അത് 2011 മുതലാണ് അങ്ങനത്തെ ഒരു ഒഫീഷ്യൽ നെയിമിലേക്കും അങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്കൊക്കെ കാര്യങ്ങൾ വന്നത്. പിന്നെ പറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ലെറ്റർ അയക്കുക അല്ലെങ്കിൽ പോസ്റ്റ് കാർഡ് അയക്കുക ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പൊ ആ കശ്മീരിന്റെ ഒരു സൗന്ദര്യം കാണിക്കുന്ന രീതിയിലുള്ള സ്പെഷ്യൽ എന്താ പറയുക, ഒരു എന്താണ് സ്റ്റാമ്പിൽ പതിക്കുന്ന മുദ്രകളില്ലേ, അത് അത്രയും സ്പെഷ്യാലിറ്റിയോട് കൂടിയാണ് അവിടെ നിന്ന് കാർഡുകളും പോസ്റ്റ് കാർഡുകളും ഒക്കെ പോകുന്നത്.
2: നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കാർഡ്സും സ്റ്റാമ്പ്സും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരുപാട് കാർഡ് കളക്ഷൻസ് തന്നെ നമുക്ക് ഭയങ്കര ഉണ്ടായിരുന്നു, സ്റ്റാമ്പ് കളക്ഷൻസ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റാമ്പ് ആയിരിക്കും അല്ലേ
3: മുദ്ര? അത് എനിക്കൊന്നും ഷിക്കാര ബോട്ട് റോവറുകളൊക്കെ ഉൾപ്പെടുത്തുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുദ്രയാണ് അവിടെ നിന്ന് പോകുന്നത്. യൂണിക് ഡിസൈൻ ആണ്.
2: അല്ല, ആ പോസ്റ്റ് ഓഫീസ് കാണാൻ തന്നെ നിങ്ങൾക്ക് ഭയങ്കര രസമാണ്. എന്തായാലും നമ്മുടെ ഈ വീഡിയോ വരുമ്പോൾ അതിനകത്ത് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
3: ടൂറിസ്റ്റുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ അവിടെ പോസ്റ്റ് ഓഫീസിനുള്ളിൽ നിന്ന് ഇന്റർനെറ്റ്, ഫ്രീ ഫോൺ കോൾസ്, ഇതൊക്കെ അവിടെ നിന്ന് കിട്ടും. സത്യം പറഞ്ഞാൽ ലോകത്തിൽ ആരും പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്, മസ്റ്റ് വിസിറ്റ് സ്പോട്ട് ആണ്
2: ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അല്ല, പണ്ടെന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസ് ആയിരുന്നല്ലോ ആളുകളെ കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണല്ലോ ഫോൺ കോളുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ വന്നത്. എന്നാലും ഇന്നും പണ്ട് എത്രയോ പേരുണ്ട് ഇന്നും ആ പഴയ കൈ കിട്ടിയ കത്തുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? ഇല്ലണ്ട്. ഇന്നും വായിക്കുമ്പോൾ അത് ഭയങ്കര വികാരമാണ് സത്യം പറഞ്ഞാൽ. ഈ ആരെങ്കിലും ജമ്മു ആൻഡ് കാശ്മീരിലെ ഈ പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോയുടെ താഴെ കമന്റിൽ പറയാമെന്നാണ്.
3: വിത്ത് ഫോട്ടോ ഉണ്ടെങ്കിൽ സന്തോഷം.
2: തീർച്ചയായിട്ടും. അങ്ങനെ എന്തെങ്കിലും മനോഹരമായിട്ടുള്ള ഈ പറഞ്ഞ സ്റ്റാമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിലെ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസിൽ എന്ത് മെമ്മറി ആയാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു?
2: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
1: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ചറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
2: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
1: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic, Advanced Scan, Assured Future.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പോലീസിനെ വീണ്ടും വെല്ലുവിളിച്ച് അർജുൻ ആയങ്കി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലക്കി 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ബഫേഴ്സ് അഴിമതി കേസിലെ നിയമ നടപടികൾക്ക് അവസാനമായി. കേസിൽ സുപ്രീംകോടതി അന്തിമവിധി പ്രഖ്യാപിച്ചു. ഹിന്ദുജ സഹോദരന്മാരെയും സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായ ബഫേഴ്സിനെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് 2005 ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരായ അവസാന അപ്പീലും സുപ്രീംകോടതി തള്ളി. കേസ് മാറ്റിവെയ്ക്കാനുള്ള ആവശ്യം നിരസിക്കുകയും കൂടുതൽ വാദങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ അഭിഭാഷകൻ അജയ് കെ അഗർവാൾ നൽകിയ ഹർജി തള്ളുകയായിരുന്നു സുപ്രീംകോടതി. കേരളത്തിൽ അതിശക്ത മഴ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്ത മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി മഴയെ കാര്യമായി സ്വാധീനിക്കുമെന്നാണ് റിപ്പോർട്ട്. പസഫിക് സമുദ്രത്തിലെ ഡോൾഫിൻ ചുഴലിക്കാറ്റും മഴയുടെ ശക്തി കൂട്ടും. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. തുരങ്കഭാഗത്ത് രണ്ടിടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് ആശങ്ക കൂട്ടുന്നുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ അപകടത്തിൽപ്പെട്ട പുത്തൻതുറ സ്വദേശി ഗൌതം കൃഷ്ണനായി വിദഗ്ധ സംഘത്തിന്റെ തെരച്ചിൽ. ഗൌതത്തെ കാണാതായി ഇന്ന് 8ാം ദിവസമാണ്. യുവാവിന്റെ അമ്മ രേഷ്മയുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഗൌതത്തിന്റെ പിതാവും മുത്തശ്ശനും നേരത്തെ വള്ളം മറിഞ്ഞ അപകടത്തിൽ മരിച്ചിരുന്നു. കണ്ണൂർ മീൻതുള്ളിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവുണ്ടായതിൽ പയ്യന്നൂർ തഹസിൽദാർക്കെതിരെ കുടുംബം. മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കാൻ ഫ്രീസർ സംവിധാനമുള്ള ആംബുലൻസ് വേണമെന്ന ആവശ്യം തഹസിൽദാർ അവഗണിച്ചുവെന്നാണ് ആരോപണം. വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പാലക്കാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ മജിസ്ട്രേറ്റിന് മുന്നിലും പരാക്രമം കാട്ടി. ജാമ്യ പേപ്പറുകൾ വലിച്ചുകീറി പ്രതി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാത്രി മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ആയിരുന്നു പ്രതി വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. എമർജൻസി വിൻഡോ പാനൽ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി പോസ്റ്റിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് ബേപ്പൂർ കക്കേടത്ത് ഹൌസിൽ നിധിനെയാണ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിൽ ലഹളിയുണ്ടാക്കാനും പൊതുസമാധാനം തകർക്കാനും ശ്രമിച്ചെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വീണ്ടും വെല്ലുവിളിച്ച് ഗുണ്ടാ നേതാവ് അർജുൻ ആയങ്കി. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് അർജുൻ ആയങ്കിയുടെ പുതിയ വെല്ലുവിളി. വിരട്ടരുത്, വളർന്ന പാർട്ടി വേറെയാണ് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കുള്ള മറുപടിയായി അർജുൻ ആയങ്കി കുറിച്ചിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ പോലീസ് തന്നെ പിടിക്കട്ടെയെന്ന അർജുൻ ആയങ്കിയുടെ വെല്ലുവിളിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം കടുത്ത മറുപടി നൽകിയിരുന്നു. പോലീസിനെ വെല്ലുവിളിച്ചവർക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാമെന്നും ഗുണ്ടകളെയും ക്രിമിനലുകളെയും നേരിടാൻ സർക്കാർ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് അർജുൻ ആയങ്കി പുതിയ വെല്ലുവിളിയുമായി രംഗത്തെത്തിയത്. പാർലമെന്റിന്റെ ഇരു സഭകളെയും സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം. ഡൽഹിയിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അയോധ്യ വിഷയത്തിലും ചർച്ച ആവശ്യപ്പെട്ടു. FCRA ബില്ലിലെ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും ബഹളത്തിനിടെ പാസാക്കാൻ അനുവദിക്കാൻ പാടില്ലെന്നും കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് സഖ്യകക്ഷികൾ. ബിൽ കൊണ്ടുവന്നാൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥന. സഭയിൽ ഹാജരാകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണമെന്ന് ഇന്നലെ പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജുവിനോട് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചിരുന്നു. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷം നടത്തിവരുന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാജ്യസഭാ ചെയർമാൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. രാജ്യസഭാ ചെയർമാന്റെ നിർദ്ദേശത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തിരുന്നു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഉടൻ പാസാക്കാൻ കേന്ദ്ര നീക്കം സജീവമായിരിക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ. ഒരാഴ്ചയ്ക്കിടെ 2 തവണ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രതിനിധികൾ ആഭ്യന്തരമന്ത്രിയെ കണ്ടെങ്കിലും ബിൽ പിൻവലിക്കുമെന്ന സൂചനയൊന്നും ലഭിച്ചില്ലെന്നാണ് അറിയുന്നത്. പേനയും കടലാസും ഒഴിവാക്കി നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് പരിഗണിച്ചു വരികയാണെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ചതിനാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും വേഗം വേണമെന്ന ഹർജിക്കാരായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെലിഫോൺ സംഭാഷണമാണ് ഇരുവരും നടത്തിയത്. പശ്ചിമേഷ്യയിലെ സമീപകാല സാഹചര്യങ്ങൾ നെതന്യാഹുവും നരേന്ദ്രമോദിയും വിലയിരുത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളുമുണ്ടായി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലെ സുസ്ഥിരമായ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യുകയും ഇരുരാജ്യങ്ങളുടെയും പരസ്പര നേട്ടത്തിനായി വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തുവെന്ന് കേന്ദ്രത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ട്രംപ്. ഹോർമുസ് ജലപാത സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ആവർത്തിച്ച ഇറാൻ. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് യുഎസ് പിന്മാറിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യമനിൽ വെടിനിർത്തൽ ലംഘിച്ച ഹൂദികളുടെ ആക്രമണം. 30 പേർ കൊല്ലപ്പെട്ടു. യമൻ എമർജൻസി ഫോഴ്സ് ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 2022 ശേഷമുള്ള വലിയ ആക്രമണമായിരുന്നു ഇത്. ആക്രമണത്തെ ആരോഗ്യമന്ത്രി ഖാസിം ബഹിബാഹ് ശക്തമായി അപലപിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും സുസ്ഥിരതയും തകർക്കുന്ന ലക്ഷ്യത്തോടെയാണ് വഞ്ചനാപരമായ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. സൌദി അറേബ്യയിലെ നജ്രാനിൽ ഹൂദി ആക്രമണം. 11 പേർക്ക് പരിക്കേറ്റു. 7 സൌദി പൌരന്മാർക്കും 4 വിദേശികൾക്കുമാണ് പരിക്കേറ്റത്. ദുബായിലെ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള പ്രവാസി തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളും ബോധവൽക്കരണ പരിപാടികളും കൂടുതൽ ഡിജിറ്റലാകുന്നു. തൊഴിലാളികൾക്കുള്ള സേവനങ്ങൾ വെർച്വൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കുന്നതിനായി യുഎഇ ആസ്ഥാനമായുള്ള അഡ്വാൻറ്റേജ് ടെക്നോളജിയുമായി ദുബായ് GDRFA ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്ററിൽ ദേശീയ റെക്കോർഡ് തിരുത്തിക്കുറിക്കുന്ന പ്രകടനവുമായി മലയാളി താരം മുഹമ്മദ് അഷ്ഫാഖ് ഫൈനലിൽ. ആദ്യ റൌണ്ടിലെ ഹീറ്റ്സിൽ 45.81 സെക്കൻഡിൽ 400 മീറ്റർ പൂർത്തിയാക്കിയാണ് അഷ്ഫാഖ് റെക്കോർഡ് തിരുത്തിയത്. ഫൈനലിലേക്കും യോഗ്യത നേടി. അടുത്ത വാർത്ത 12 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 36%.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's
7: 055-666-5859.
8: Home 92.2 FM. Home is a feeling. Amone, yendai
9: idu? Ee vandide AC
8: adichu poyallo. Idu poi. Vandide AC adichu poi.
10: Annam pedikkanada.
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്മാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്മാണ്.
9: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് aldras.me.
13: മിഡ് മോർണിംഗ് with Nitya.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய். நீங்கள் கேட்டுக்கொண்டிருக்கிறது மிட் மார்னிங்ஸ் வித் நித்யா.
1: You are tuned into Home 92.2 FM. Home is a feeling.
2: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
4: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
3: ഫോർ ഡീറ്റെയിൽസ് call 050-426-0948.
5: ഞാൻ പറയുന്ന നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
1: Mid morning with Nitya. Nitya.
6: വെൽക്കം ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പം നമ്മളിന്ന് ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ചയാണ്. സോ ഞാനെനിക്ക് ഇപ്പോഴാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത്, ഒരു കുഞ്ഞ് മീറ്റിംഗിന് പോയതുകൊണ്ട് പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത മണിക്കൂർ നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ, ഒരു കൊച്ചു മിടുക്കി വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു വീക്കെൻഡിൻ്റെ ആ ഒരു ഹാപ്പിനെസ്സും കൂളായിട്ടുള്ളൊരു വൈബും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യുമ്പോൾ ശരിക്കും ഈ ഒരു വീക്കെൻഡിലെ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് ആ ഒരു വീക്കെൻഡ് മൂഡിലേക്ക്, അല്ലെങ്കിൽ ഈ ദിവസം വരെയുള്ള ജോലിയൊക്കെ നമ്മളൊന്ന് എന്താ ഒതുക്കി വെച്ചിട്ടാണ് നമ്മൾ വീക്കെൻഡിലേക്ക് കടക്കുന്നത് അല്ലേ. അപ്പം മനസ്സിലൊക്കെ ഒരു ശാന്തതയും നല്ല തോട്ട്സും നൽകാൻ പാട്ടിനൊപ്പം എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ് യുവർ മോർണിംഗ് ടീ. ഓക്കെ, എന്തായാലും ആ മിഡ് മോർണിംഗ് വൈബ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മോർണിംഗ് ടീ കുടിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. പകരം നിങ്ങൾ എന്തായാലും ഒരു എന്താ പറയുക, ഒരു കോഫിയിലായിരിക്കാം ഈ ഒരു മിഡ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, എന്തായാലും എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നുവോ, എവിടെ അറിവിന് അതിരുകളില്ലയോ, അവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെയാണ് മനസ്സിലേക്ക് ഓർമ്മ വരിക. ഇന്ന് ഓഗസ്റ്റ് 7 ഫ്രൈഡേ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ഗാനം രചിച്ച, ഏഷ്യ ആദ്യമായി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വിശ്വകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ സ്മൃതി ദിനമാണ് ഇന്ന് കേട്ടോ. അപ്പൊ ആ ഡേ നമ്മൾ തീർച്ചയായിട്ടും ഓർക്കുക, ഓർത്തിരിക്കുക. അതുപോലെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ഈ വരികൾ, എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നുവോ അവിടെ, അല്ലെങ്കിൽ എവിടെ അറിവിന് അതിരുകളില്ലയോ അവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ വളരെ ചെറുപ്പത്തിൽ പഠിച്ച ഈ വരികൾ വെറും ഒരു കവിതയല്ല, ഓരോ മനുഷ്യനും ജീവിക്കേണ്ട ആ സ്വതന്ത്രമായ ലോകത്തെക്കുറിച്ചുള്ള വലിയൊരു വിഷനായിരുന്നു അല്ലേ. കവിതകൾക്ക് പുറമെ നാടകങ്ങളായിക്കോട്ടെ, ചിത്രരചന, രവീന്ദ്ര സംഗീത് എന്ന പേരിൽ സ്വതന്ത്രമായൊരു അല്ലെങ്കിൽ സ്വന്തമായൊരു സംഗീത ശാഖ, അങ്ങനെ കലയുടെ സകല മേഖലകളിലും അദ്ദേഹം മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിയോട് ചേർന്നുള്ള പഠനത്തിനായി ശാന്തിനികേതനും വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയും കെട്ടിപ്പടുത്ത അദ്ദേഹം മഹാത്മാഗാന്ധിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ച വ്യക്തി കൂടിയാണ്. രണ്ട് രാജ്യങ്ങളുടെ, അതായത് ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ദേശീയ ഗാനം എഴുതിയ ഒരേ ഒരു കവിയും ടാഗോറാണ്. അപ്പൊ ചിന്തകളിൽ ഭയമില്ലാതെ, അതിർവരമ്പുകളില്ലാതെ ജീവിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ വലിയ സന്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വാരാന്ത്യത്തിലേക്ക് കടക്കുമ്പോൾ, ഈ ഒരു വീക്കെൻഡിലേക്ക് കടക്കുമ്പോൾ, ആ ഒരു നല്ല ചിന്തയോടെ പ്രിയപ്പെട്ടവരോടൊപ്പം ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയട്ടെ. സോ ഗൈസ്, ടാഗോറിന്റെ ആ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ മാന്ത്രിക സ്പർശമുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ അല്ലേ. അപ്പൊ സോ സ്റ്റേ ട്യൂൺഡ്, കീപ് സ്മൈലിംഗ് ആൻഡ് എൻജോയ് യുവർ വീക്കെൻഡ്. അപ്പോൾ നമ്മൾ നല്ല നല്ല പാട്ടുകളിലേക്ക് പോകണം. അടുത്തതായിട്ട് നമ്മുടെ കൂടെ അടുത്ത മണിക്കൂറിൽ ജോയിൻ ചെയ്യുന്നത് സാൻഡ്രിയാണ്. ആളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് അടുത്ത മണിക്കൂറിൽ എത്തുമ്പോൾ, ആളുമായിട്ട് എത്തുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത എവർഗ്രീൻ ഹിറ്റിലേക്ക് പോവാം. എൻജോയ് ദി സോങ്.
7: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
0: Mid-morning with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കേരളത്തിൽ മഴ മുന്നറിയിപ്പ്, 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കെ യു ജനീഷ് കുമാർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 7 ജില്ലകളിലുണ്ടായിരുന്ന റെഡ് അലേർട്ട് പിൻവലിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. തുരങ്കഭാഗത്ത് രണ്ടിടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് ആശങ്ക കൂട്ടുന്നുണ്ട്. പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. മഴക്കെടുതിയിൽ കോന്നിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന MLA കെ യു ജനീഷ് കുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി പി സി വിഷ്ണുനാഥ്. കെ യു ജനീഷ് കുമാറിനൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് മന്ത്രിയുടെ മറുപടി. കെ യു ജനീഷ് കുമാർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നുവെന്നും താൻ അങ്ങോട്ട് വിളിച്ചാണ് ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള സന്നദ്ധത MLA അറിയിച്ചതെന്നും മന്ത്രി. MLA ഒരുമിച്ച് കോന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി. പാണക്കട്ടെ മണ്ണിടിച്ചിലിന് അനധികൃതമായ പാറ പൊട്ടിക്കൽ കാരണമായെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ണ് മാറ്റാൻ മാത്രമാണ് മുനിസിപ്പാലിറ്റി അനുമതി നൽകിയത്. എന്നാൽ അതിന്റെ മറവിൽ പാറ പൊട്ടിച്ചു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. സ്ഥലത്ത് ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവൃത്തികളും അനുവദിക്കില്ലെന്ന് മന്ത്രി. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവുണ്ടായതിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അനാദരവാണ് മൃതദേഹത്തോട് കാണിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് കാര്യങ്ങൾ സംസാരിക്കും. ഇത്തരത്തിൽ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ജില്ലാ ഭരണകൂടമാണ് ആശുപത്രികൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതെന്നും മന്ത്രി. ആറന്മുളയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിഴ ചുമത്തിയ സംഭവത്തിൽ നടപടി. പിഴ ചുമത്തിയ MBD ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. MBD സ്ക്വാഡ് ഉദ്യോഗസ്ഥനെ ഗതാഗത വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ആറന്മുള MLA അബിൻ വർക്കി ഗതാഗത മന്ത്രിയുമായി നടത്തിയ ആശയവിനിമയത്തിന് പിന്നാലെയാണ് നടപടി. പിഴയടയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് MLA നിർദ്ദേശം നൽകുകയായിരുന്നു. വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പാലക്കാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ മജിസ്ട്രേറ്റിന് മുന്നിലും പരാക്രമം കാട്ടി. ജാമ്യ പേപ്പറുകൾ വലിച്ചുകീറി പ്രതി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാത്രി മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ആയിരുന്നു പ്രതി വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. എമർജൻസി വിൻഡോ പാനൽ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി VD സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി പോസ്റ്റിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് ബേപ്പൂർ കക്കേടത്ത് ഹൌസിൽ നിധിനെയാണ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിൽ ലഹളിയുണ്ടാക്കാനും പൊതുസമാധാനം തകർക്കാനും ശ്രമിച്ചെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായ വെല്ലുവിളിയിൽ അർജുൻ ആയങ്കിയെ പൂട്ടാനൊരുങ്ങി പോലീസ്. പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ വ്യാപക പരിശോധന നടത്തി. എറണാകുളം ടവർ ലൊക്കേഷനിലാണ് ആയങ്കിയുടെ അവസാന ലൊക്കേഷൻ കാണിക്കുന്നത്. അതേസമയം ആയങ്കിയുടെ സമൂഹമാധ്യമം ഉപയോഗിക്കുന്നത് മറ്റൊരാളാണെന്നും പോലീസിന് സംശയമുണ്ട്. വടകര അധ്യാപകർ പ്രതിയായ MDMA കേസിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. അധ്യാപികമാർ വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിച്ചോ എന്നാണ് അന്വേഷണം. മയക്കുമരുന്ന് കൈമാറ്റത്തിനും പണ ഇടപാടിനും കുട്ടികളെ മറയാക്കിയോ എന്നാണ് പരിശോധന. പണ ഇടപാടിന് വിദ്യാർത്ഥികളുടെ അക്കൌണ്ട് ഉപയോഗിച്ചോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. FCRA ബില്ലിലെ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും ബഹളത്തിനിടെ പാസാക്കാൻ അനുവദിക്കാൻ പാടില്ലെന്നും കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് സഖ്യകക്ഷികൾ. ബിൽ കൊണ്ടുവന്നാൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥന. സഭയിൽ ഹാജരാകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണമെന്ന് ഇന്നലെ പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജുവിനോട് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചിരുന്നു. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷം നടത്തിവരുന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാജ്യസഭാ ചെയർമാൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. രാജ്യസഭാ ചെയർമാന്റെ നിർദ്ദേശത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തിരുന്നു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഉടൻ പാസാക്കാൻ കേന്ദ്ര നീക്കം സജീവമായിരിക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ. ഒരാഴ്ചയ്ക്കിടെ രണ്ടു തവണ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രതിനിധികൾ ആഭ്യന്തരമന്ത്രിയെ കണ്ടെങ്കിലും ബിൽ പിൻവലിക്കുമെന്ന സൂചനയൊന്നും ലഭിച്ചില്ലെന്നാണ് അറിയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലക്കി 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ബഫേഴ്സ് അഴിമതി കേസിലെ നിയമ നടപടികൾക്ക് അവസാനമായി. കേസിൽ സുപ്രീംകോടതി അന്തിമവിധി പ്രഖ്യാപിച്ചു. ഹിന്ദുജ സഹോദരന്മാരെയും സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായ ബഫേഴ്സിനെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് 2005 ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരായ അവസാന അപ്പീലും സുപ്രീംകോടതി തള്ളി. കേസ് മാറ്റിവയ്ക്കാനുള്ള ആവശ്യം നിരസിക്കുകയും കൂടുതൽ വാദങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ അഭിഭാഷകൻ അജയ് കെ അഗർവാൾ നൽകിയ ഹർജി തള്ളുകയായിരുന്നു സുപ്രീംകോടതി. പേനയും കടലാസും ഒഴിവാക്കി നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് പരിഗണിച്ചു വരികയാണെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ചതിനാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും വേഗം വേണമെന്ന ഹർജിക്കാരായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെലിഫോൺ സംഭാഷണമാണ് ഇരുവരും നടത്തിയത്. പശ്ചിമേഷ്യയിലെ സമീപകാല സാഹചര്യങ്ങൾ നെതന്യാഹുവും നരേന്ദ്രമോദിയും വിലയിരുത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളുമുണ്ടായി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലെ സുസ്ഥിരമായ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യുകയും ഇരു രാജ്യങ്ങളുടെയും പരസ്പര നേട്ടത്തിനായി വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തുവെന്ന് കേന്ദ്രത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ട്രംപ്. ഹോർമുസ് ജലപാത സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ആവർത്തിച്ച ഇറാൻ. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് US പിന്മാറിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന് നേരെ US തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാന്റെ അന്ത്യശാസനം. ട്രംപിനെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളടക്കം തന്ത്രപ്രധാന സ്ഥാനങ്ങൾ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ്. യമനിൽ വെടിനിർത്തൽ ലംഘിച്ച ഹൂതികളുടെ ആക്രമണം. 30 പേർ കൊല്ലപ്പെട്ടു. യമൻ എമർജൻസി ഫോഴ്സ് ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 2022 ശേഷമുള്ള വലിയ ആക്രമണമായിരുന്നു ഇത്. സൌദി അറേബ്യയിലെ നജ്രാനിൽ ഹൂതി ആക്രമണം. 11 പേർക്ക് പരിക്കേറ്റു. 7 സൌദി പൌരന്മാർക്കും 4 വിദേശികൾക്കുമാണ് പരിക്കേറ്റത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
1: Time check.
4: Brought to you by Ozone Cargo.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: Current temperature in Dubai, 40 degrees Celsius, humidity 38%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതിനനുസരിച്ച് ഞാൻ എന്റെ അതിഥികളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരു കുട്ടിപ്പാട്ടുകാരിയുമായിട്ട് എത്തുമെന്ന് പറഞ്ഞിരുന്നു. ആളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറയാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്തായാലും ഈ ഒരു വീക്കെൻഡിന്റെ വൈബുമായിട്ട് നമ്മൾ അടുത്ത മണിക്കൂറിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ശരിക്കും വളരെ സ്പെഷ്യലാണ്. ഒരു ഭാഷയിലൊന്ന് പാട്ട് പാടാൻ പറഞ്ഞാൽ പോലും വളരെ കഷ്ടപ്പെടുന്ന നമ്മളോടാണ് ഇന്ന് 13 ഭാഷകളിൽ, അല്ലെങ്കിൽ more than 13 languages പാട്ട് പാടാനായിട്ട് ഇന്നൊരു കൊച്ചുകുട്ടി എത്തിയിരിക്കുന്നത്. ആളുടെ പേര് സാൻഡ്രിയ എന്നാണ്. വെൽക്കം ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: താങ്ക് യു.
0: അമ്മയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. എന്താണ് അമ്മയുടെ പേര്?
1: ക്രിസ്റ്റീൻ.
0: ഓക്കെ. ക്രിസ്റ്റീൻ മാത്രമല്ല, ഫാദർ ഉണ്ട്, അതുപോലെ സാൻഡ്രിയുടെ ബ്രദർ ഉണ്ട്. എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ തന്നെ ഇവിടെ ഉണ്ട്. വളരെ വളരെ സന്തോഷം. അപ്പോൾ ഒരു വീക്കെൻഡ് മൂഡ് കുറച്ചുകൂടെ ഒന്ന് എൻജോയ് ചെയ്യാൻ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലൂടെ എല്ലാവരെയും കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് പാടി ഇന്നങ്ങോട്ട് രസിപ്പിക്കാനായിട്ടാണ് സാൻഡ്രിയ വന്നിരിക്കുന്നത്. ആള് വിചാരിച്ച പോലെയല്ല, കാണാൻ നല്ല ചെറിയ ആളാണ് കേട്ടോ, പക്ഷെ പാട്ട് നല്ല ഭയങ്കര ഭംഗിയുള്ളതാണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്വീറ്റ്നെസ് നമുക്ക് നമ്മുടെ ലിസണേഴ്സിനും കേൾപ്പിച്ചു കൊടുക്കണ്ടേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
1: ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഗൾഫ് ഇന്ത്യൻ ഹൈസ്കൂളാണ് സ്കൂളിന്റെ പേര്.
0: ഓക്കെ. ആ, വലിയ കുട്ടിയായി 2ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ വലിയ കുട്ടിയാ. എവിടെയാ നാട്ടില് മോളെ?
1: എന്റെ അപ്പന്റെ വീട് കണ്ണൂര്, പിന്നെ എന്റെ അമ്മയുടെ വീട് കോഴിക്കോട്.
0: അപ്പൊ എവിടെ ഏറ്റവും ഇഷ്ടം, കണ്ണൂരാണോ കോഴിക്കോടാണോ?
1: ശരിക്കും നാട്ടിൽ പോയിട്ടില്ല, കുഞ്ഞിലാണ്.
0: കുഞ്ഞിലെ പോയതേ ഉള്ളൂ, ഇതുവരെ പോയിട്ടില്ല കുട്ടി. ഓക്കെ, ശരി. അപ്പൊ 13 കൂടുതൽ ഭാഷകൾ പാടും എന്ന് പറഞ്ഞു, അത് ഏതൊക്കെ ഭാഷകളാണെന്നൊന്ന് പറയാമോ?
1: ഞാൻ ഇംഗ്ലീഷ് പാടും, മലയാളം പാടും, ഹിന്ദി പാടും, കൊറിയൻ പാടും, മലയാളം പാടും,
0: തമിഴ് പാടും,
1: ഇനി സ്പാനിഷ് പാടും.
0: ഇപ്പൊ 6 ആയിട്ടുള്ളൂ, ബാക്കി കൂടെ ഉണ്ട്. നേപ്പാളി
1: പാടും,
0: പിന്നെ
1: സിംഹള, പിന്നെ
0: ഉറുദു പാടുവോ?
1: ഉറുദു പാടും,
0: പഞ്ചാബി
1: പാടും.
0: കൊച്ചു അത് പറഞ്ഞു പറഞ്ഞു മടുത്തു. ശരി, നമുക്ക് പാടി കേൾപ്പിച്ചു കൊടുത്താൽ മതി. അതൊക്കെ ഇരിക്കട്ടെ, 13,000 or 14,000 ഭാഷകളിൽ പാടിയാലും ഇപ്പോ ഹോം 92.2 FM ലിസണേഴ്സിന് വേണ്ടിട്ട് ആദ്യം പാടാൻ പോകുന്നത് ഏത് പാട്ടാണ്, ഏത് ഭാഷയാണ്?
1: ഒരു പെട്ടലനാറി മനഹാരി സുഗുമാരി നമ്പത്തമ്മ ഇതലഗമ ദേവതന ഒരു പെമ്മക്ക പെട്ടലനാ റുവനാരി മനഹാരി സുഗുമാലി നമ്പത്തമ്മ മണിക്ക മക്കേഹിത്ത.
0: മൈ ഗോഡ്, എന്തായത്? എങ്ങനെയായിരുന്നു ശരിക്കും ഈ 13 ഭാഷകളിലേക്ക്, അല്ലെങ്കിൽ ഏത് ഭാഷയിലാണ് ആദ്യമായിട്ട് പാടാൻ ആൾ ഇഷ്ടം പ്രകടിപ്പിച്ചത്?
2: അതിങ്ങനെ ചെറിയ ചെറിയ പാട്ടുകൾ ഞാനിങ്ങനെ
0: മൈക്ക് കുറച്ചുകൂടെ നടത്തി വെച്ചു.
2: ചെറുതായിട്ടിങ്ങനെ ഞാൻ ചെറുതായിട്ടിങ്ങനെ പാടും, അപ്പൊ അത് കേട്ടിങ്ങനെ അതിന്റെ ബാക്കിയായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് പാടി തുടങ്ങി.
0: പാടി പഠിച്ചതാണ് അല്ലേ?
2: ഇംഗ്ലീഷ് പിന്നെ നമ്മള് ഫസ്റ്റ് പിള്ളേർ അങ്ങനെ പാടുമല്ലോ,
0: പിന്നെ സ്കൂളില് റൈംസ് ഒക്കെ പഠിക്കാനുള്ളതുകൊണ്ട് ഇംഗ്ലീഷിന്റെ കാര്യം ഈസ് ഓക്കെ
2: ആണ്. പിന്നെ അങ്ങനെ കുറച്ചപ്പം വെറൈറ്റി ലാംഗ്വേജിലേക്കൊക്കെ പോകുന്ന പോലെ എനിക്കിങ്ങനെ
0: തോന്നി.
2: പിന്നെ കുറെ യൂട്യൂബിൽ നിന്ന് ലിറിക്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ പഠിപ്പിച്ചതാണ്.
0: ഈ ഇൻസ്റ്റാ റീൽസ് ഒക്കെ പലപ്പോഴും നമ്മളെ ആ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം കൂടാൻ പ്രേരിപ്പിക്കാറുണ്ടല്ലോ. ശരിക്കും ക്രിസ്റ്റീന് ഏത് ലാംഗ്വേജിലെ പാട്ടുകളോടാണ്? ആ, മോള് ചിരിക്കുന്നു. ക്രിസ്റ്റീൻ ശരിക്കും ക്രിസ്റ്റീന്റെ പാട്ട് കേട്ടിട്ടാണ് സാൻഡ്രിയയിലേക്ക് എത്തിയത്. സോ എങ്ങനെയാണ്, ആ ഒരു രണ്ടു വരി ഒന്ന് പാടാമോ? വെറുതെ.
2: ഞാന് മലയാളമാണ് കൂടുതലും പാടുന്നത്.
0: ആയിക്കോട്ടെ, സന്തോഷം.
2: ഞാനൊരു എന്റെ സ്വന്തമായുള്ളൊരു ഞാൻ ലിറിക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു, പാടിയതും ഞാനാണ്. അപ്പൊ ഒരു ഓണത്തിന്റെ ഒരു പാട്ടാണ്, അത് പാടാം.

0: പിന്നെ ഇവള് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കണ്ണാന്തുമ്പി ഇടക്കിടക്കിടക്ക് ഇങ്ങനെ
1: പാടും,
0: അതാണ് ഞാൻ കൂടുതലും പാടിയിട്ടുള്ള പാട്ട്. അപ്പൊ അതൊക്കെ കേട്ട് ഇങ്ങനെ അവളിങ്ങനെ.
1: അപ്പൊ ലിറിസിസ്റ്റാണ്, പാട്ടുകാരിയാണ്, സോ യു ആർ സോ ലക്കി.
0: ചെറിയ തോതിലൊക്കെയാണ്,
1: അങ്ങനെയല്ലേ നമ്മളെല്ലാം പാട്ട് പാടി പാടി വരുന്നത്. എനിവേ, നമുക്ക് പാട്ട് പാടാനും മൂളിപ്പാട്ട് പാടാനും ഇഷ്ടമുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാവുന്ന കുട്ടികൾ അത് ഏറ്റുവാങ്ങുകയും അവർ കുറെ അധികം നല്ല നല്ല സ്റ്റേജിലേക്കൊക്കെ പോവുകയും ചെയ്യുമ്പോഴല്ലേ ഒരു അമ്മ എന്ന രീതിയിൽ സന്തോഷം
0: അഭിമാനം.
1: യെസ്, ഇന്നിപ്പോ ഒരു റേഡിയോ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്, നമ്മുടെ ടൈറ്റിൽ സോങ് പോകുമ്പോഴൊക്കെ അതിങ്ങനെ മൂളി മൂളി പാടുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ഉറപ്പ് വന്നിട്ടുണ്ട്, ആ പാട്ട് തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും പാടി പഠിച്ചിട്ട് കേൾപ്പിച്ചു തരാം. പാടി പഠിക്കുമല്ലോ മോളെ, ഇഷ്ടപ്പെട്ടോ നമ്മുടെ ടൈറ്റിൽ സോങ്? ഒത്തിരി ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇപ്പോ എങ്ങനെയാണ് ഇതിന്റെ, ഇപ്പം 13 ഭാഷകളിൽ കൂടുതൽ പാടും എന്ന് പറഞ്ഞിരുന്നല്ലേ. അപ്പൊ ഓരോ ലാംഗ്വേജ്, ഇപ്പൊ സിംഹള ഭാഷയാണെങ്കിലും അത്ര ഈസി ഒന്നും അല്ല. സിംഹളയാണെങ്കിലും നേപ്പാളിയാണെങ്കിലും പഞ്ചാബി ആയിക്കോട്ടെ, വട്ട് എവർ ഇറ്റ് ഈസ്, മലയാളം കഴിയും. ഇപ്പൊ മലയാളം നമ്മൾ വീട്ടിൽ സംസാരിക്കാറുണ്ട്, സ്കൂളിൽ അവർ പഠിക്കുമ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും അവിടെ കിട്ടുന്നുണ്ട്. മോറോവർ അറബിക്കും ഒരു പക്ഷേ ഓക്കെ ആയിരിക്കും. അതിനൊക്കെ അപ്പുറത്തേക്ക് കൊറിയൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൊറിയൻ പാട്ടുകളും സിനിമകളും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ തന്നെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് ആൾ അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്?
0: അത് കുറേയൊക്കെ അവള് മാക്സിമം തന്നെ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ ലിറിക്സ് ഒക്കെ ആണെങ്കിലും നമ്മള് യൂട്യൂബിലും ഒക്കെ കിട്ടുമല്ലോ, അങ്ങനെയാണ് കൂടുതലും.
1: അങ്ങനെയാണ് പഠിക്കുന്നത് അല്ലേ.
0: എ പി ടി സോങ് അവള് പാടിയിട്ട് അത്യാവശ്യം നല്ല
1: ആണോ? അതൊന്ന് പാടിയിട്ട് നമ്മള് ഫസ്റ്റ് ബ്രേക്കിലേക്ക് പോകണം. റെഡി?
2: Kissy face, send to your phone, but I'm trying to kiss it for real. Red hot, that's what I'm on, yeah. Come give me something I can feel, oh,

ഓക്കെ, ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: ரம்சான் நிலாவத்த பெண்ணல்லே, இறங்கில பெண்ணல்லே. ഈ രംഗീല പെണ്ണിനോട് ഇനി ചോദിക്കാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാ മോളുടെ ഈ ജേണി, ആ ഈ സൂപ്പർ ജേണി സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ അമ്മ പറഞ്ഞല്ലോ നേരത്തെ, ഇന്നത്തെ പാട്ടുകളെല്ലാം ഈ കൊച്ചു മിടുക്കിക്ക് വേണ്ടി ഞങ്ങൾ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്ത് കേട്ടോ. അമ്മയ്ക്ക് കുറച്ചുകൂടെ പൊക്കി വെച്ചു മോനെ, കുറച്ചുകൂടെ ഇങ്ങനെ പൊക്കി വെച്ചു, പൊക്കി വെച്ചു. ആ യെസ്, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഓക്കെ, അപ്പോ അമ്മ പറഞ്ഞു ഇതുപോലെ പാട്ടൊക്കെ പാടി ഇങ്ങനെ പാടി പാടി വന്നപ്പോ മനസ്സിലായി ആളിങ്ങനെ പാടാൻ കഴിവുള്ള ആളാണെന്ന് മനസ്സിലായി. പിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, ലിറിക്സ് ഒക്കെ കണ്ടുപിടിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോ ശരിക്കും ഈ സ്റ്റേജിലേക്കൊക്കെ ഇവിടെ ഇരിക്കുമ്പോ തന്നെ എന്തൊക്കെ ആക്ഷൻസ്, എന്തൊക്കെ ഇമോഷൻസ് ഒക്കെയാണ് വരുന്നത്? സോ ഒരു സ്റ്റേജിലൊക്കെ കയറുമ്പോ ആൾ എങ്ങനെയായിരിക്കും? ക്രിസ്റ്റീൻ തന്നെ പറയൂ,
2: സ്റ്റേജിൽ ഭയങ്കര അടിപൊളി പാട്ട് പാടുന്ന ആളാണ്, ഡാൻസ് ഒക്കെ കളിച്ച് നല്ല
1: വൈബ്രന്റ് ആണ്. അങ്ങനെയാണോ? ശരിക്കും ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ ആ ഒരു ഇമോഷൻസ് ഒക്കെ വന്ന് മോൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി? സാധാരണ ഇപ്പം നമ്മള് ടെലിവിഷനിലൊക്കെ കണ്ടിട്ടില്ലേ ഈ പാട്ട് പാടാൻ വലിയ വലിയ ജഡ്ജസ് ഒക്കെ വന്നിരിക്കുമ്പോ അവര് പറയും ഇങ്ങനെ നിന്ന് വെറുതെ പാടിയാലൊന്നും പറ്റത്തില്ല, ഇമോഷൻസ് ഒക്കെ വേണം, അടിപൊളി പാട്ട് പാടുന്ന ഡാൻസ് ഒക്കെ കളിക്കണം എന്ന് പറയും. അപ്പൊ ശരിക്കും പാട്ട് പഠിച്ച് പാടുന്ന ആൾക്കാർക്കുണ്ടല്ലോ ഇവർക്കൊരു പേടിയുണ്ട്, ഇങ്ങനെ ശരീരമൊക്കെ കുലുങ്ങുമ്പോ ഈ ശബ്ദമൊക്കെ അങ്ങനെ ഷേക്കി ആവൂ എന്നൊക്കെ പേടിയുണ്ട്. അപ്പൊ ദേ ഇപ്പം ഈ ആൽഫാക്കിട്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ തുള്ളിക്കളിച്ചോണ്ടാണ് പാട്ട് പാടുന്നത്,
2: അങ്ങനൊരു പേടി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല
1: ഇതുവരെ, തോന്നിയിട്ടില്ല. അപ്പൊ ഇവിടെ എന്തായാലും റേഡിയോ ഉണ്ട്, തുള്ളിക്കളിച്ചോണ്ട് വന്നാലും പാട്ട് പാടാൻ പറ്റത്തില്ല. അടിപൊളി പാട്ട് പാടിയാലോ, സ്റ്റേജ് പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോ ഒരുപാട് സ്റ്റേജുകൾ പാടിയിട്ടുണ്ടല്ലേ,
2: ഒരു നൂറോളം.
1: അപ്പൊ ഏറ്റവും മറക്കാനാകാത്ത ഒരു സ്റ്റേജ് ഏതായിരിക്കും, ഏറ്റവും വലിയ സ്റ്റേജ് നിങ്ങളുടെ മനസ്സിൽ കിട്ടിയിട്ടുള്ളത്? ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ എങ്കിലും.
2: എനിക്ക് തോന്നിയിട്ടുള്ള ഹനാൻഷ വന്നപ്പം കരാമയില്
1: പെർഫോം ചെയ്യാൻ പറ്റി,
2: ഷാഫി കൊല്ലം
1: വന്നപ്പോഴും പാടാൻ പറ്റി. ഹനാൻഷിനെ ഇഷ്ടമാണോ? ആണോ? ഹനാൻഷോട് മിണ്ടിയോ?
3: ഹനാൻഷോട് മിണ്ടില്ല, പക്ഷെ ഫോട്ടോ എടുത്തു.
1: ഫോട്ടോ എടുത്തോ? പക്ഷെ എന്നാലും ഒന്ന് മിണ്ടണമായിരുന്നു. ഹനാൻഷ പാടിയ പാട്ടൊക്കെ ഇഷ്ടമാണോ? ഏത് പാട്ടാ ഇഷ്ടം?
3: ചിറാപ്പുഞ്ചിരി
1: ഒന്ന് പാടിയൊരു രണ്ടുപേരി.
3: ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുറന്നിട്ട്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുറന്നിട്ട്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുറന്നിട്ട്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുറന്നിട്ട്.
1: ശരിക്കും ഈ പാട്ട് പാടാൻ എളുപ്പം അല്ലേ? ചിറാപ്പുഞ്ചി മഴയത്ത് ആ രണ്ടുപേരെയല്ലേ ഉള്ളതുകൊണ്ട് ഈസി അല്ലേ. പക്ഷെ ഹനാൻഷ ഭയങ്കരമായിട്ട് പാടി, ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പൊ ഇഷ്ടമുള്ളൊരു പാട്ടുകാരന്റെ കൂടെ പാടാനും സ്റ്റേജ് ഷെയർ ചെയ്യാനൊക്കെ പറ്റിയത് ഭയങ്കര സന്തോഷമായില്ലേ. ഇനി ആരെ കാണണമെന്നാ, ഇനി ഏത് സ്റ്റേജിൽ പോകണമെന്നാ ഇഷ്ടം? ഇങ്ങനെ ഇരുന്നാ മതിയോ, നമുക്ക് ഫ്ലവേഴ്സ് ടിവിയിലൊക്കെ പോണ്ടേ? ഓ, റിമി ചേച്ചിയുടെ കൂടെ പാടണമെന്നാണോ? എത്രയും വേഗം പറ്റട്ടെ കേട്ടോ. അപ്പൊ റിമി ചേച്ചി കാണുമ്പോ ഞങ്ങളുടെ കണ്ടീഷനും പറയോ, സത്യം പറയണം പറയോ. പാടുന്നേ ഉള്ളു, ആളൊന്നും മിണ്ടുന്നില്ല. മൈക്കിൽ നമ്മള് കൈയെടുത്തില്ലേ, സൗണ്ട് കേൾക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള നെയിൽസ് ഒക്കെ ആണല്ലോ ഈ കുഞ്ഞി ഫേസിന്, ഈ കുഞ്ഞി നഖല്ല ഭയങ്കര വലിയ നഖ. ആരും ഇതൊക്കെ ചെയ്തു തന്നേ? ബ്യൂട്ടി പാർലറിൽ പോയി ചെറുപ്പം ചേച്ചി ചെയ്തല്ലേ. ഓക്കെ, അപ്പൊ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ടിരിക്കുമ്പോ അമ്മ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്?
3: അമ്മ എന്റെ മേക്കപ്പ് ചെയ്യും,
1: ചെയ്തു തരും. ആഹാ, ഇന്ന് രണ്ടുപേരും ഡ്രസ് ചെയ്തേക്കുന്നത് ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഇത് രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി തന്നെ ചൂസ് ചെയ്തതാണോ? ഓക്കെ, സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണെന്നല്ലേ പറഞ്ഞേ. സ്കൂളിലെ ടീച്ചർ മാമിനൊക്കെ മിസ്സുമാരൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാ കുട്ടിയുടെ പാട്ടൊക്കെ കേൾക്കുമ്പോ?
3: ഫ്രണ്ട്സ് പറയും നിന്റെ പാട്ടൊക്കെ സൂപ്പർ ആണല്ലേ,
1: എന്താ പാട്ടൊക്കെ സൂപ്പർ ആ കള്ളി, അങ്ങനെ പറയോ. ഓക്കെ, അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ?
3: എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്റെ
1: മലയാളി അല്ലേ? ഓക്കെ ഓക്കെ. അറബിക് ലാംഗ്വേജ് ഒക്കെ ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോ അറബിക് ഉണ്ടല്ലോ കുട്ടിക്ക്, അറബിക്കിൽ പാട്ട് പാടുമോ അതോ പഠിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളോ?
3: അറബിക്ക് പാട്ട് പാടും.
1: എന്നാ പാടിയാലോ?
3: യെസ്. എന്ത മാലിബ് വഹ്ന മിനക്കനെ തല്ലിബ്, എന്ത മാലിബ് വഹ്ന മിനക്കനെ തല്ലിബ്, ഇസ്കുതുത് അനൗജൂദ് മനർതാനന്ത് കല്ലിബ്, ഇസ്കുതുത് അനൗജൂദ് മനർതാനന്ത് കല്ലിബ്, വല്ലിക്കല്ലക് മയിഫ ഇഷിയുദമയിന്ത, വല്ലിക്കല്ലക് മയിഫ ഇഷിയുദമയിന്ത, ഉന്നതസ്തല്ലിതാക് ഇന്ത മാലിബ്, ഉന്നതസ്തല്ലിതാക് ഇന്ത മാലിബ്.
1: സോ അടിപൊളി, സൂപ്പർ സൂപ്പർ. അപ്പൊ ഇതുപോലുള്ള ഇങ്ങനെ മ്യൂസിക് ആൽബംസ് ഒക്കെ വരുമ്പോ കുട്ടിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എന്താ അറബിക്കിലൊക്കെ പാടാനുള്ള കഴിവുണ്ടാവട്ടെ. ഈ ആൽബംസിലൊക്കെ പാടിയിട്ടുണ്ടോ? എന്താണ്
2: ആൽബംസില്? 5 വയസ്സിലൊരു ആൽബം സോങ് ചെയ്തിട്ടുണ്ട്.
1: ഏത് ഭാഷയിലാണ്?
2: അത് മലയാളം തന്നെയാണ്. ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്
1: ആണല്ലേ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. നാട്ടിലേക്കാണോ അത് ഇവിടെയാണോ?
2: റെക്കോർഡിംഗ് ഇവിടെയായിരുന്നു. നാട്ടില് ജിജു എന്ന് പറഞ്ഞിട്ടൊരു സാറായിരുന്നു
1: ചെയ്തത്.
2: ലിറിക്സും മ്യൂസിക്കും എല്ലാം പുള്ളിയായിരുന്നു.
1: ഓക്കെ. ഇപ്പോ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ശരിക്കും പറഞ്ഞാൽ ആകാശവാണിയിലൊക്കെ വരുന്ന പാട്ടുകൾ പഠിച്ച് സ്കൂളിൽ ഈ പറഞ്ഞ പോലെ ലളിത സംഗീതം അല്ലെങ്കിൽ മലയാളം ഹിന്ദി സംസ്കൃതം ഒക്കെ റെസിറ്റേഷൻസ് ഒക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ പോവുകയാണ്. ആ ഒരു ടൈമിൽ ഈസ് ഓക്കെ. പക്ഷെ പിന്നീട് ഈ സംസ്കൃതവും ഹിന്ദിയും മലയാളവും അല്ലെങ്കിൽ ഇംഗ്ലീഷും അല്ലാതെ അതിനപ്പുറത്തേക്കൊരു ലാംഗ്വേജിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല അല്ലേ. നമ്മളൊക്കെ സ്കൂളിൽ അതൊക്കെ ആയിരുന്നു ഏറ്റവും പ്രാധാന്യമുള്ളത്.
2: എന്റെ മമ്മിയാണല്ലോ എന്നെ പാട്ടൊക്കെ പഠിപ്പിച്ചത്. റേഡിയോയിൽ പണ്ട് പാട്ട് കേൾക്കുന്നത്
1: ലളിത സംഗീത പാഠം പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് അല്ലേ. ഞാനും അങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ട്.
2: അത് കേട്ട് 3-4 വരി എഴുതി വെക്കും. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച പിന്നെ വെയിറ്റ് ചെയ്യണം.
1: അങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ ഒരു സാഹചര്യം. അല്ലെങ്കിൽ 90s കിഡ്സിന്റെ ഒക്കെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു. ഇപ്പൊ ആൽഫ കിഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ അത്രത്തോളം വളർന്നിരിക്കുന്നു. അപ്പൊ മോൾ ഇപ്പൊ തന്നെ ഒരുപാട് ഭാഷകളിൽ പാട്ട് പാടുമെന്ന് പറയുമ്പോഴും ഈ എന്തായാലും ആ പാട്ടിന്റെ വരികളും അർത്ഥവും ഒക്കെ മനസ്സിലാക്കി ആ ഇമോഷൻസ് ഉൾക്കൊണ്ടുകൊണ്ട് വേണം പാടാൻ. ഞങ്ങൾക്ക് അത്രയും കഷ്ടപ്പെട്ടിരുന്നു. കാരണം പഠിപ്പിച്ചു തരുന്ന ടീച്ചേഴ്സ് പറയാറുള്ളത് ആ ഇമോഷൻസ് ഉൾക്കൊണ്ടുകൊണ്ട് പാടുമോ, ഇമോഷൻസ് വരട്ടെ എന്നൊക്കെയാണ് ആദ്യമേ പറഞ്ഞു തന്നിരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അതൊന്നും ഇല്ല, അതൊക്കെ ബൈ ബർത്ത് അങ്ങനെ തന്നെ വരുന്നുണ്ട്.
2: അതെനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല.
1: ഓട്ടോമാറ്റിക്കലി വരും. ആ അതാണ്, അത് ഡിവൈൻ ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ സാധാരണ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട്. ബട്ട് മോള് എന്താണ് മ്യൂസിക്കിനെ കുറിച്ച് മനസ്സിൽ വിചാരിക്കുന്നത്? അതൊരു ഡിവൈൻ ആണെന്നാണോ, അതോ അതിനെന്തെങ്കിലും ബൗണ്ടറീസ് ഇല്ല, എനിക്ക് വേണ്ടിയിട്ടെല്ലാം ഓപ്പൺ ആണ്, ഞാനതൊക്കെ നേടിയെടുക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ?
2: ഇല്ല, അങ്ങനെയല്ല. എപ്പോഴും അവള് പ്രാർത്ഥിക്കാറുണ്ട്
1: ദൈവത്തിന്. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മളല്ലേ. മിടുക്കി മിടുക്കി. ഓക്കെ. നമ്മൾ മലയാളം ഇതുവരെ ചിറാപ്പുഞ്ചി മാത്രമാണ് പാടുന്നത്. മലയാളത്തിൽ നിന്നൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ മനസ്സിൽ തട്ടി ഒരു പാട്ട് കണ്ണടച്ചിട്ട് മജീഷ്യനെ പോലെ ഒന്ന് സെലക്ട് ചെയ്തേ.

0: അടിപൊളി പാട്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ചിറാപ്പുഞ്ചി പഴയത് പോലെ ഏതെങ്കിലും പാട്ട് പാടുമായിരിക്കും. പക്ഷെ
1: ചില സമയത്ത് പഴയ പാട്ടുകള്
0: ഭയങ്കര ഇഷ്ടമാണ്,
1: അതും പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്.
0: ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ആരാണ് ഈ പഴയ പാട്ടുകൾക്ക് ഒരു ഭയങ്കര ഹിസ്റ്ററി ഉണ്ട്. മോൾ എപ്പോഴും പാട്ട് പഠിക്കുമ്പോ അതിന്റെ ലിറിക്സും അതിന്റെ ഇമോഷൻസും പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏത് പാട്ടെടുത്താലും അത് ഏത് ലാംഗ്വേജിലാണെങ്കിലും ശരി ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ആന്റി ഒന്ന് പറയട്ടെ, അതായത് അത് ആരാണ്, അതിന്റെ ലിറിസിസ്റ്റ്, അതിന്റെ മ്യൂസിക് കമ്പോസ് ചെയ്തേക്കുന്ന ആരാണ്, അത് ആരാണ് പാടിയത്, പിന്നെ അത് ഏത് മൂവിയിലേതാണ് എന്നുള്ളത് കൂടി ബൈ ഹാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏത് സ്റ്റേജിൽ പോകുമ്പോൾ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ പാട്ട് മൈക്കെടുത്ത് പാടുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ കാര്യങ്ങൾ കൂടി പറയുമ്പോൾ ഉണ്ടല്ലോ, മോളെ കേൾക്കാനിരിക്കുന്ന ആൾക്കാർക്ക് പുതിയൊരു നോളജ് നമ്മൾ കൊടുക്കും അല്ലേ. ആ നോളജ് കൊടുക്കാൻ പറ്റും, പിന്നെയോ എല്ലാവരും ഇമ്പ്രസ്ഡ് ആവും അത്രയ്ക്കും. അല്ലെങ്കിൽ തന്നെ പാട്ട് പാടുമ്പോൾ നമ്മൾ മൂക്കും കുത്തി വീഴും, അത്രയ്ക്കും നല്ല മിടുക്കിയായിട്ടാണ് പാടുന്നത്. ഈ കാര്യങ്ങളും കൂടി പറഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി എന്താ വിശേഷം ചോദിക്കാം? ആന്റിയോട് എന്തെങ്കിലും ചോദിച്ചേ, ഞാൻ മാത്രല്ലേ ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുന്നത്. ആ ചോദിക്കേ, എന്തെങ്കിലുമൊക്കെ ചോദിച്ചേ. അയ്യോ, ആളാകെ വിഷമമായിരിക്കുന്നു. യെസ് ഗൈസ്, നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ ഞങ്ങളോട്. അപ്പോ സാൻഡ്രയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ സാൻഡ്രയ്ക്ക് അറിയാമോ എന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങനെ നോക്കാം. ദെൻ ഇപ്പോ നിങ്ങൾക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കാം. യു ക്യാൻ കോൾ മീ റൈറ്റ് നൗ 800-9220 എന്ന നമ്പറിലേക്ക്. അതല്ലെങ്കിൽ നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് അയക്കാം സാൻഡ്രയോട്, നമുക്ക് നേരിട്ട് ചോദിക്കാം ഈ പാട്ട് പാടുമോ എന്നുള്ളത്. സോ 0585-8290 എന്ന നമ്പറിലേക്ക്. എന്റെ പേരറിയാമോ? പേരെന്താന്നെങ്കിലും
2: ചോദിക്കാം.
0: നിത്യ. ഓക്കെ, നമ്മുടെ റേഡിയോയുടെ പേരെന്ന് പറഞ്ഞേ
2: 92.2 ഹോം.
0: ആ ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ഹോം 92.2 FM.
0: ഹോം ഇസ് എ ഫീലിംഗ്.
2: ഹോം ഇസ് എ ഫീലിംഗ്.
0: ശരി, എന്നാ പിന്നെ അതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം, കൂട്ടി ബ്രേക്കിലേക്ക് പോകണം. റെഡി? ബ്രേക്ക് എടുക്കട്ടെ.
2: ആ
0: ശരി, ഒരു തമിഴ് പാട്ട് കേട്ടിട്ട് വരാം. ഓക്കെ
2: ഓക്കെ
0: ശരി.
3: ഹോം FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്ക് എത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: You're listening to Home 92.2 FM. Home is a feeling. യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
0: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്. Mid morning with Nitya.
4: ഓണപ്പാട്ടിൽ താളം തുള്ളും തോടുപ്പൂവി. ഒരു ഓണപ്പാട്ട് പാടിയേ കേക്കട്ടെ സാൻഡ്രെ കുട്ടി.
5: പൂവേ പൂവേ പൂവേ പൂവേ കളറാവട്ടെ, ചിരി ചിരി ചിരിച്ചിരിക്കണം ചുണ്ടേ ചുണ്ടേ ചുണ്ടേ ചുണ്ടേ കളറാവട്ടെ. മുല്ലേ മുല്ലേ മുല്ലേ മുല്ലേ മുടിമേലേ മണ്ണ പരത്തണം, മുല്ലേ മുല്ലേ മുല്ലേ മുല്ല മലയാളക്കറി ഇളക്കണം, മുല്ലേ മുല്ലേ മുല്ലേ നെല് വെള്ളം ഇത് നിർത്തണം. ഒരു മോട് അത്തം മോട് ഏത് മോട് പുക്കള മോട് ഏത് മോട് മുണ്ട് മോട് ഏത് മോട് സാരി മോട് ഏത് മോട് സദ്യ മോട് ഏത് മോട് പായസം മോട് ഏത് മോട് പപ്പട മോട് ഏത് മോട് ഓണം മോട്.
4: ഇപ്പഴാണ് തീരാറായപ്പോഴാണ് ഉണർന്നത്. ഓക്കെ, എനിക്കറിയായിരുന്നു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഓണപ്പാട്ട് പാടിയത്. ഓണപ്പാട്ട് ശരിക്കും ഇത് മാത്രമാണ് അറിയാവുന്ന, അത് മോള് വേറെ പാടാൻ ട്രൈ ചെയ്യുന്നുണ്ടോ? അല്ല, വേറെ പാട്ടുകൾ മോള് ട്രൈ ചെയ്ത് പാടാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓണം മൂടാണ് എപ്പോഴും പൊളി മൂട് അല്ലെ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ശരി, ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപാട് സ്റ്റേജുകളിലൊക്കെ പാടിയിട്ടുണ്ടല്ലോ, ഇപ്പോ രണ്ടാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ഒരു ആറേഴ് വയസ്സ് ഏഴ് വയസ്സ്. ഓക്കെ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള കാര്യം വെച്ചാൽ, നമ്മള് എല്ലാ ഭാഷയും ഇപ്പം മലയാളം മോൾക്ക് അമ്മയും അച്ഛനൊക്കെ സംസാരിക്കുന്നു, ചേട്ടനൊക്കെ സംസാരിക്കുന്നു, നമ്മളുടെ മദർ ലാംഗ്വേജ് ആണല്ലേ, അതുകൊണ്ട് മോൾക്ക് അതറിയാം. സ്കൂളിൽ പഠിപ്പിക്കുന്നതും ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതും ഒക്കെ ഇംഗ്ലീഷിലായതുകൊണ്ട് ഇംഗ്ലീഷിന്റെയും മീനിങ്സ് അറിയാം. ഓക്കെ, അറബിക്ക് പഠിക്കുന്നത് കൊണ്ട് അതിന്റെ മീനിങ്സ് അറിയാം, ഹിന്ദി പഠിക്കുന്നത് കൊണ്ട് അതിന്റെ മീനിങ്സ് അറിയാം. നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ കൊറിയനൊന്നും ഭാഷ പഠിച്ചിട്ടല്ലല്ലോ മോള് പാടുന്നത്, ഇഷ്ടം കൊണ്ട് പഠിച്ചു പാടുമല്ലേ. സോ അങ്ങനെ ഭാഷ സംസാരിക്കാൻ അറിയാതെ എവിടെയെങ്കിലുമൊക്കെ പാടിയപ്പോ ആ ഭാഷ അറിയാവുന്ന ആൾക്കാരില്ലേ, അപ്പൊ അവരെന്തെങ്കിലും നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ കുഞ്ഞിനോട്?
5: ഞാനൊരു അറബിക് സോങ് പാടിയായിരുന്നു, അപ്പം ഒരു എമറാത്തി
4: എന്തെങ്കിലും വന്നിരുന്നോ?
5: എന്നിട്ട് ഇഷ്ടായെന്ന് പറഞ്ഞു.
4: ഫോട്ടോ എടുത്തോ?
5: ഫോട്ടോ
4: എടുത്തില്ല, അടിപൊളി. അതും ഇവിടെ ഉള്ള ആൾക്കാര് അവരുടെ ലാംഗ്വേജിനെ നമ്മൾ അത്രത്തോളം റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് അവര് ഇഷ്ടം. അങ്ങനെ എല്ലാരും പാടുമ്പോഴൊന്നും അവര് വരില്ല, അവർക്ക് ഇഷ്ടപ്പെടണം. അപ്പൊ ആ എമറാത്തി അങ്കിളിന് മോടെ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അറബിക്കില് പാടിയ പാട്ട് അല്ലേ. അത് എവിടെ വെച്ചിട്ടായിരുന്നു?
5: വേറെ
4: ഏതെങ്കിലും ഭാഷകളില്?
5: വേറെ ഞാൻ തമിഴ് പാടിയായിരുന്നു. തമിഴ് പാടിയപ്പം ഒരു ചേട്ടൻ ഇങ്ങനെ എന്താ
4: വെരി ഗുഡ്. ആ അങ്ങനെയാണ്, അതാണ് ശരിക്കുള്ള അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊരു സ്റ്റേജിൽ കയറി പാട്ട് പാടുവോ അല്ലെങ്കിൽ ഒന്ന് ആങ്കറിങ് ചെയ്യൊക്കെ ചെയ്യുമ്പോൾ ഓഡിയൻസിന്റെ എന്താണ് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കൈയടിക്കുക എന്നുള്ളത്. അവര് നോർമലി കൈയടിക്കും, പക്ഷേ അവര് നേരിട്ട് കയറി വന്ന് നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് ശരിക്കും മറക്കരുത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തൊരു നല്ല മെമ്മറി ആയിട്ട് മനസ്സിൽ സൂക്ഷിക്കണം കേട്ടോ. എല്ലാവരോടും ഇതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള കുട്ടിയായിട്ട് വളർന്നു വരണം, നല്ല മിടുക്കി കുട്ടിയായിട്ട്. അതെ ശരിക്കും, പാരന്റ്സിന് എപ്പോഴും കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമുക്കൊരു ദിവസം തന്ന ദൈവത്തിനോട്, അല്ലെങ്കിൽ നമ്മൾ രാവിലെ നമ്മൾ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, എന്താന്ന് പറയട്ടെ, നമ്മുടെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ നമ്മൾ അറിയുന്നേ ഇല്ല അതിനെ കുറിച്ച്. എന്തായിരിക്കും അത്? എന്തായിരിക്കും? ഇപ്പൊ അകത്തോട്ട് എടുത്തു അത്, ഇപ്പൊ അകത്തോട്ട് എടുത്തായിരുന്നു അത്, ഇതാ ഇപ്പൊ പുറത്തേക്ക് വിട്ടു. അകത്തോട്ട് പോകുമ്പോ ഒരു പേര്, പുറത്തേക്ക് പോകുമ്പോ വേറൊരു പേര്. എന്താ അത്? ഈ ജീവിച്ചോണ്ടിരിക്കുന്ന വായുവിഞ്ഞ ഫുൾ എപ്പോഴും ഉള്ളോണ്ടേ നമുക്ക് അതിന്റെ വില അറിയത്തില്ല അല്ലേ. നമ്മൾ എപ്പോഴും ഇങ്ങനെ ശ്വസിച്ചോണ്ടിരിക്കലേ, ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് അതിന്റെ വില അറിയത്തില്ല. പിന്നെ വരിക്കും നമ്മള് ഏ ചുറ്റിന് വെള്ളമല്ലേ, ഈ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പക്ഷെ ഭയങ്കര ഒരു വേനൽ വന്നാലോ, ഈ ചൂട് നമ്മുടെ നാട്ടിൽ വന്നാലോ വെള്ളമൊക്കെ തീർന്നു അല്ലേ. അല്ലേ, അപ്പൊ നമ്മളിവിടെ യു എയിൽ ഭയങ്കര സേഫ് അല്ലേ, ഇഷ്ടല്ലേ യു എയിൽ. അപ്പൊ താങ്ക്സ് ടു യു എയിൽ, ഹാറ്റ്സ് ഓഫ് ടു യു എയിൽ എപ്പോഴും പറയണം. എന്ത് പറയും? Hats off to UAE. UAE ആണ് നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഈ ലോകത്തിന്റെ എവിടെ പോയാലും നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി, നമ്മൾ എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് പെരുമാറി നല്ല രീതിയിൽ നമ്മുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവന്നു. കുഞ്ഞിന്റെ പാട്ടുകൾ കേൾക്കാൻ എത്ര ആൾക്കാരെ ഇനിയും വെയിറ്റ് ചെയ്യുന്നേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 13-14 ഭാഷകളും എന്റെ കണ്ണിലേക്ക് നോക്കി, എവിടെ നോക്കുന്നത്? 13-14 ഭാഷകളിലും മോള് പാട്ട് പാടാറില്ലേ അല്ലേ. ഓക്കെ, ഇനി ഏതാണ് അടുത്തതായിട്ട് പ്ലാൻ ചെയ്യാൻ പോകുന്ന ഭാഷ? ഏത് ലാംഗ്വേജ് ആണ്
5: അടുത്തത്?
4: മനസ്സിലുണ്ടാവുമല്ലോ,
5: കൊറേ ഉണ്ട്.
4: എന്നാലും മനസ്സിൽ ഏതിൽ വരണം? ഇനി ഇതുവരെ പാടാത്തൊരു ലാംഗ്വേജ് എന്ന് ചോദിക്കുമ്പോ
5: ബംഗാളി.
4: ബംഗാളി, ആഹാ, ഓക്കെ. അതിലെ പാട്ടുകൾ നല്ല പാട്ടുകളാണ്. ആ ഇന്ന് ഇന്ന് ശരിക്കും രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹത്തിന്റെ സ്മൃതി ദിനമാണ്, ഓർമ്മ ദിനമാണ് കേട്ടോ. ബംഗ്ലാദേശിന്റെയും നമ്മുടെ ഇന്ത്യയുടെയും ഒക്കെ ദേശീയ ഗാനം രചിച്ചത് അദ്ദേഹമാണ്, രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹത്തെ കുറിച്ച് അപ്പനും അമ്മയും പറഞ്ഞു തരും കേട്ടോ. ഇന്നത്തെ ദിവസം എന്തായാലും അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓരോ ഡേയ്സിനും ഓരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ സ്പെഷ്യാലിറ്റീസ് ഒക്കെ അറിഞ്ഞ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പോ അപ്ഡേറ്റഡ് ഒക്കെ ആയി പാട്ടുകളെ കുറിച്ച് മാത്രം പഠിച്ചു, പാട്ടുകൾ വരികൾ എടുത്ത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ മോള് ഇപ്പൊ പറഞ്ഞ പോലെ ആന്റി നേരത്തെ പറഞ്ഞില്ലേ, കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് മിടുക്കിയായിട്ട് സ്റ്റേജിലൊക്കെ നല്ല കിഡിലൻ പെർഫോമർ ആയിട്ട് മാറണം. എന്നിട്ട് പിന്നെ വരണം, അപ്പോഴേ ഞങ്ങളുടെ ഹോം എഫ് എം എങ്ങനെ ഉണ്ടാവും സാൻഡ്രിനെ വെൽക്കം ചെയ്യാനായിട്ട്. സാൻഡ്രിയാണ് ഇന്ന് ഒന്നും ഇടുന്നില്ല, പാട്ട് പാടാനായിട്ട് വലിയ ഗായികമാരൊക്കെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, മോൾക്ക് എന്താണ് നമ്മുടെ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ഹോം എഫ് എം ലിസണേഴ്സിനോട് എന്താ പറയാനുള്ളത്?
5: ഹോം എഫ് എം എന്നെ ഇൻവൈറ്റ് ചെയ്തത് എനിക്ക് ഐ ലൈക്ക് ദിസ് ലൈക്ക്
4: സന്തോഷായി അല്ലേ. ആ ഇതിന്റെ റൂമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ, ആളാ ജെനുവൻ ആയിട്ടാ പറഞ്ഞു കേട്ടോ, അവൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു. അതാണ് ഞങ്ങൾ ഞങ്ങളുടെ ലിസണേഴ്സിനോട് പറയുള്ളു. കുറെ പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് സാൻഡ്രി കുട്ടീനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സാൻഡ്രി കുട്ടിയുടെ ഈ കളിയും ചിരിയും ആ നല്ല ഭംഗിയുള്ള കണ്ണുകളും ആ നെയിൽസും ആ ചിരിയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊരു വീഡിയോ റെഡി ആക്കുന്നുണ്ട്. അപ്പൊ സാൻഡ്രിനെ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പൊ ഞങ്ങളുടെ വീഡിയോസും ഞങ്ങളുടെ അതുപോലെ ഹോം എഫ് എമ്മിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് വന്നു. അതുപോലെ സാൻഡ്രിയുടെ പാട്ടുകൾ കാണാൻ പേഴ്സണൽ പേജ് ഉണ്ട് അല്ലേ?
6: സാൻഡ്രിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്.
4: ഏതാണുള്ളത് വേഗം പറഞ്ഞോ?
5: സാൻഡ്രിയ
4: ശരി. അപ്പൊ അത് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്താൽ സാൻഡ്രിയ കുട്ടിയുടെ കൂടുതൽ വീഡിയോസും ഫോട്ടോസും പാട്ടുകളും ഒക്കെ കാണാൻ പറ്റും.
6: അപ്പൊ
4: അപ്പൊ സാൻഡ്രിയുടെ വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല, ആള് രണ്ടാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് വളരാനും പാട്ട് പഠിച്ചു മുന്നേറാനും ഉണ്ട്. പാട്ട് പഠിപ്പിക്കുന്ന മാഷിനെ കുറിച്ച് പറഞ്ഞില്ല, ഓൺലൈൻ വഴിയാ പഠിക്കുന്നത് അല്ലേ. എന്താ പേര് അദ്ദേഹത്തിന്റെ?
6: ആനന്ദ് മാഷ്.
4: ഓക്കെ, ആനന്ദ് മാഷിനോട് ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം പറയണം കേട്ടോ. ഇനി ഇപ്പൊ ഓൺലൈനിൽ ആള് വരുമ്പോ പറയണം ഹോം എഫ് എം നിത്യ ആന്റി അന്വേഷിച്ചു പറയണം കേട്ടോ. മോള് നന്നായിട്ട് ഇനിയും പാട്ട് പഠിപ്പിക്കാൻ പറയണം കേട്ടോ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ക്രിസ്റ്റീൻ, അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യുന്ന ബ്രദർ ഇവിടെ ഉണ്ട്, ഫാദർ ഉണ്ട്.
6: നല്ല സപ്പോർട്ടാണ് ചെറുതലേ മുതലും ബ്രദർ ഭയങ്കര.
4: സപ്പോർട്ടീവ് ആണ്. പിന്നെ ഫാദറിന്റെ കൂടെയാണ് ഞാൻ ഇതിനെ കുറിച്ചെല്ലാം സമ്മിസ്റ്റർ മനീഷ്, അദ്ദേഹവും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച്, ഒരു നല്ല അടിപൊളി ഫാമിലിയാണ്, എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത്, അതിന് താങ്ക്സ് ടു ഗോഡ്
5: അല്ലേ.
4: ഓക്കെ ഓക്കെ ഡാ, താങ്ക് യു സോ മച്ച്, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്.
5: ഓക്കെ താങ്ക് യു.
7: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: കേരളത്തിൽ മഴ മുന്നറിയിപ്പ്, 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കെ യു ജനീഷ് കുമാർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 7 ജില്ലകളിലുണ്ടായിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. തുരങ്കഭാഗത്ത് രണ്ടിടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് ആശങ്ക കൂട്ടുന്നുണ്ട്. പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. മഴക്കെടുതിയിൽ കോന്നിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന MLA കെ യു ജനീഷ് കുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി പി സി വിഷ്ണുനാഥ്. കെ യു ജനീഷ് കുമാറിനൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് മന്ത്രിയുടെ മറുപടി. കെ യു ജനീഷ് കുമാർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നുവെന്നും താൻ അങ്ങോട്ട് വിളിച്ചാണ് ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള സന്നദ്ധത MLA അറിയിച്ചതെന്നും മന്ത്രി. MLA ഒരുമിച്ച് കോന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി. പാലക്കാട്ടെ മണ്ണിടിച്ചിലിന് അനധികൃതമായ പാറ പൊട്ടിക്കൽ കാരണമായെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ണ് മാറ്റാൻ മാത്രമാണ് മുനിസിപ്പാലിറ്റി അനുമതി നൽകിയത്. എന്നാൽ അതിന്റെ മറവിൽ പാറ പൊട്ടിച്ചു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. സ്ഥലത്ത് ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവൃത്തികളും അനുവദിക്കില്ലെന്ന് മന്ത്രി. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവുണ്ടായതിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അനാദരവാണ് മൃതദേഹത്തോട് കാണിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് കാര്യങ്ങൾ സംസാരിക്കും. ഇത്തരത്തിൽ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ജില്ലാ ഭരണകൂടമാണ് ആശുപത്രികൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതെന്നും മന്ത്രി. ആറന്മുളയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിഴ ചുമത്തിയ സംഭവത്തിൽ നടപടി. പിഴ ചുമത്തിയ MVD ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. MVD സ്ക്വാഡ് ഉദ്യോഗസ്ഥനെ ഗതാഗത വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ആറന്മുള MLA അബിൻ വർക്കി ഗതാഗത മന്ത്രിയുമായി നടത്തിയ ആശയവിനിമയത്തിന് പിന്നാലെയാണ് നടപടി. പിഴയടയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് MLA നിർദ്ദേശം നൽകുകയായിരുന്നു. വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പാലക്കാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ മജിസ്ട്രേറ്റിന് മുന്നിലും പരാക്രമം കാട്ടി. ജാമ്യ പേപ്പറുകൾ വലിച്ചുകീറി പ്രതി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാത്രി മലേഷ്യയിലെ കുലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ആയിരുന്നു പ്രതി വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. എമർജൻസി വിൻഡോ പാനൽ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി VD സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി പോസ്റ്റിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് ബേപ്പൂർ കക്കേടത്ത് ഹൌസിൽ നിധിനെയാണ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിൽ ലഹളിയുണ്ടാക്കാനും പൊതുസമാധാനം തകർക്കാനും ശ്രമിച്ചെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായ വെല്ലുവിളിയിൽ അർജുൻ ആയങ്കിയെ പൂട്ടാനൊരുങ്ങി പോലീസ്. പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ വ്യാപക പരിശോധന നടത്തി. എറണാകുളം ടവർ ലൊക്കേഷനിലാണ് ആയങ്കിയുടെ അവസാന ലൊക്കേഷൻ കാണിക്കുന്നത്. അതേസമയം ആയങ്കിയുടെ സമൂഹമാധ്യമം ഉപയോഗിക്കുന്നത് മറ്റൊരാളാണെന്നും പോലീസിന് സംശയമുണ്ട്. വടകര അധ്യാപകർ പ്രതിയായ MDMA കേസിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. അധ്യാപികമാർ വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിച്ചോ എന്നാണ് അന്വേഷണം. മയക്കുമരുന്ന് കൈമാറ്റത്തിനും പണ ഇടപാടിനും കുട്ടികളെ മറയാക്കിയോ എന്നാണ് പരിശോധന. പണ ഇടപാടിന് വിദ്യാർത്ഥികളുടെ അക്കൌണ്ട് ഉപയോഗിച്ചോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. FCRA ബില്ലിലെ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും ബഹളത്തിനിടെ പാസാക്കാൻ അനുവദിക്കാൻ പാടില്ലെന്നും കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് സഖ്യകക്ഷികൾ. ബിൽ കൊണ്ടുവന്നാൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥന. സഭയിൽ ഹാജരാകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രി അറിയിക്കണമെന്ന് ഇന്നലെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചിരുന്നു. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷം നടത്തിവരുന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാജ്യസഭാ ചെയർമാൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. രാജ്യസഭാ ചെയർമാന്റെ നിർദ്ദേശത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തിരുന്നു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഉടൻ പാസാക്കാൻ കേന്ദ്ര നീക്കം സജീവമായിരിക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ. ഒരാഴ്ചയ്ക്കിടെ രണ്ട് തവണ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രതിനിധികൾ ആഭ്യന്തരമന്ത്രിയെ കണ്ടെങ്കിലും ബിൽ പിൻവലിക്കുമെന്ന സൂചനയൊന്നും ലഭിച്ചില്ലെന്നാണ് അറിയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലക്കി 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ബഫേഴ്സ് അഴിമതി കേസിലെ നിയമ നടപടികൾക്ക് അവസാനമായി. കേസിൽ സുപ്രീംകോടതി അന്തിമവിധി പ്രഖ്യാപിച്ചു. ഹിന്ദുജ സഹോദരന്മാരെയും സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായ ബഫേഴ്സിനെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് 2005 ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരായ അവസാന അപ്പീലും സുപ്രീംകോടതി തള്ളി. കേസ് മാറ്റിവെയ്ക്കാനുള്ള ആവശ്യം നിരസിക്കുകയും കൂടുതൽ വാദങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ അഭിഭാഷകൻ അജയ് കെ അഗർവാൾ നൽകിയ ഹർജി തള്ളുകയായിരുന്നു സുപ്രീംകോടതി. പേനയും കടലാസും ഒഴിവാക്കി നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് പരിഗണിച്ചു വരികയാണെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ചതിനാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും വേഗം വേണമെന്ന ഹർജിക്കാരായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെലിഫോൺ സംഭാഷണമാണ് ഇരുവരും നടത്തിയത്. പശ്ചിമേഷ്യയിലെ സമീപകാല സാഹചര്യങ്ങൾ നെതന്യാഹുവും നരേന്ദ്രമോദിയും വിലയിരുത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളുമുണ്ടായി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലെ സുസ്ഥിരമായ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യുകയും ഇരു രാജ്യങ്ങളുടെയും പരസ്പര നേട്ടത്തിനായി വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തുവെന്ന് കേന്ദ്രത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ട്രംപ്. ഹോർമുസ് ജലപാത സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ആവർത്തിച്ച ഇറാൻ. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് US പിന്മാറിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന് നേരെ US തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാന്റെ അന്ത്യശാസനം. ട്രംപിനെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളടക്കം തന്ത്രപ്രധാന സ്ഥാനങ്ങൾ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ്. യമനിൽ വെടിനിർത്തൽ ലംഘിച്ച ഹൂതികളുടെ ആക്രമണം, 30 പേർ കൊല്ലപ്പെട്ടു. യമൻ എമർജൻസി ഫോഴ്സ് ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 2022 ശേഷമുള്ള വലിയ ആക്രമണമായിരുന്നു ഇത്. സൌദി അറേബ്യയിലെ നജ്രാനിൽ ഹൂതി ആക്രമണം, 11 പേർക്ക് പരിക്കേറ്റു. 7 സൌദി പൌരന്മാർക്കും 4 വിദേശികൾക്കുമാണ് പരിക്കേറ്റത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: Production report samayam 1 mani kazhinju 7 minute.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 43%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
4: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോ നമ്മള് ഇപ്പൊ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയം, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു ഹെൽത്ത് ടോപ്പിക്കിലേക്ക് ഞാൻ കടക്കുകയാണ് കേട്ടോ. വീക്കെൻഡ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ പോകണമല്ലോ. ഇപ്പൊ നമ്മുടെ യുഎയിൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള സമ്മർ ഹീറ്റ് അല്ലേ ഉള്ളത്. അതുപോലെ വേനൽക്കാല അവധിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ബാക്ക് ടു ദുബായ് എത്തുന്ന ഒരു സമയം കൂടിയാണ്. സോ ഇങ്ങനെ ട്രാവൽ ചെയ്ത് തിരികെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും കൂടെ കൊണ്ടുവരുന്നത് ഈ കടുത്ത പനിയും ജലദോഷവും ഒക്കെയാണ്. നാട്ടിൽ എന്തൊക്കെയുണ്ടോ അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആദ്യം സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ അവർ ഒരു എന്താ പറയുക, ഒരു കാരിയേഴ്സ് ആയിട്ടാണ് അവർ എന്താ ഇടപെടാറുള്ളത് ഇതിനകത്ത്. അപ്പോൾ ഇവിടെ യുഎയിൽ ഇപ്പൊ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ വൈറൽ ഫീവർ ഒക്കെ വളരെ വേഗത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ. ആ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ടുള്ള വാർണിംഗ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികൾക്കും അതുപോലെ പ്രായമായിട്ടുള്ള ആൾക്കാർക്കും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഇച്ചിരി തണുപ്പുള്ള അന്തരീക്ഷം അല്ലേ, ഭയങ്കര മഴയൊക്കെ അല്ലേ, അവിടുന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്ലസന്റ് ക്ലൈമറ്റിൽ നിന്നോ നമ്മൾ പെട്ടെന്ന് ഇവിടുത്തെ ഹോട്ട് വെതറിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു ബാലൻസ് എന്ന് പറയുമ്പോൾ അത് ചേഞ്ച് ആവും അല്ലേ. അതോടൊപ്പം തന്നെ ഫ്ലൈറ്റ് ജേണി കഴിഞ്ഞിട്ടുള്ള ഫാറ്റി അല്ലെങ്കിൽ നല്ല ക്ഷീണം കൂടി ആവുമ്പോൾ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി ലെവല് അത് വളരെ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോവും. ഇതൊക്കെയാണ് ഈ സത്യം പറഞ്ഞാൽ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ എളുപ്പം കയറാനുള്ള കാരണവും അല്ലേ. മാത്രമല്ല പുറത്തേക്ക് സഹിക്കാൻ പറ്റാത്ത ഹീറ്റിൽ നിന്ന് ഓടി നമ്മൾ നേരെ കയറുന്ന എങ്ങോട്ടാ, ചിൽഡ് എ സി റൂമുകളിലേക്ക്. അപ്പൊ ഈ ഒരു സഡൻ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയൊക്കെ നല്ലപോലെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ത്രോട്ട് ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തൊണ്ടവേദന, വിട്ടുമാറാത്ത ചുമ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പനി, ഇനി നമുക്ക് തലവേദന, ബോഡി പെയിൻ, ഇതൊക്കെ ഇതിന് കാരണമായി മാറും. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് എന്താ വിചാരിക്കുന്നത്, ഇത് വെറും ഒരു സാധാരണ പനിയല്ലേ, അല്ല രണ്ട് ദിവസം കൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആയിക്കോളും എന്നാണ്. പക്ഷേ നമ്മുടെ യുഎഇ ഹെൽത്ത് അതോറിറ്റീസ് പറയുന്നത് എന്താണോ, ഈ ഒരു സീസണിൽ പടരുന്ന ഫ്ലൂ എന്ന് പറയുന്നത് അതിനെ ചെറുതായിട്ട് കാണരുത് എന്നാണ്. കൃത്യമായിട്ട് കെയർ നൽകിയില്ലെങ്കിൽ ഇത് സിവിയർ ബ്രോങ്കൈറ്റിസ് പോലെ അല്ലെങ്കിൽ ന്യൂമോണിയ പോലെയുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സമയത്ത് ചില ചെറിയ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ കരുതൽ നടപടികൾ എടുത്താൽ നമ്മുടെ ഈ വൈറൽ ഇൻഫെക്ഷൻ നമുക്ക് കംപ്ലീറ്റ്ലി പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് എന്ന് പറയുന്ന കാര്യം. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രേഷനാണ്. ഈ കടുത്ത സമ്മറിൽ നമ്മുടെ ശരീരത്തിലെ വാട്ടർ കണ്ടന്റ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് തന്നെ ധാരാളം ഫ്രഷ് വാട്ടർ, കുറഞ്ഞതൊരു 3 മുതൽ 4 ലിറ്റർ വരെ ദിവസവും കുടിക്കാൻ സ്ട്രിക്ട്ലി നിങ്ങൾ കെയർ ചെയ്യുക. പിന്നെ തണുത്ത വെള്ളത്തിന് പകരം നോർമൽ വാട്ടർ അല്ലെങ്കിൽ മിതമായിട്ടുള്ള ചൂടുവെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രഷ് ജ്യൂസസ് കഴിക്കുന്നതും ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വലിയൊരു ബൂസ്റ്റ് നൽകും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഹൈജീൻ ആണ്. അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും അല്ലെങ്കിൽ പുറത്തു പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തുമ്പോഴും നമ്മുടെ കൈകള് സോപ്പ് ഉപയോഗിച്ച് പ്രോപ്പർലി വാഷ് ചെയ്യുക. കൊറോണ കാലത്ത് നമ്മൾ കീപ്പ് ചെയ്തിരുന്ന ചില കാര്യങ്ങളില്ലേ, അതൊക്കെ കംപ്ലീറ്റ്ലി മറന്നു പോകരുത്. അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ പൊതു ഈ പബ്ലിക് പ്ലേസിലൊക്കെ പോകുമ്പോൾ ഹാൻഡ് സാനിറ്റൈസർ കൂടെ കരുതുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മളൊന്ന് തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ മൂക്കും വായൊക്കെ കവർ ചെയ്യാനും മറക്കരുത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ പനിയോ ജലദോഷമോ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് സ്റ്റേ അറ്റ് ഹോം. 2 ദിവസത്തേക്ക് കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്, അങ്ങനെ ഒരു സാഹചര്യം ഉള്ളവരാണെങ്കിൽ. ഇനി പനി ഉള്ളപ്പോൾ ജോലി സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളുകളിലേക്കോ സെൻഡ് ചെയ്യാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം ഇത് ക്രൗഡഡ് പ്ലേസസ് വഴി മറ്റുള്ള ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി 4th എന്ന് പറയുന്നത് എ സി ടെമ്പറേച്ചർ എപ്പോഴും ഒരു മോഡറേറ്റ് ലെവലിൽ, അതായത് ഒരു 24 ഡിഗ്രിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വെയിലത്ത് നിന്ന് വേർത്ത് കുളിച്ച് ഓടി വരുമ്പോൾ അപ്പം തന്നെ ഈ ചിൽഡ് എ സിക്ക് മുമ്പിൽ പോയി നിൽക്കുന്ന ഒരു ഹാബിറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. കാരണം അതൊക്കെ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടുപോകും നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. ഇനി ലാസ്റ്റ് പറയാനുള്ളത് സ്വയം ചികിത്സ. പിൽസ് അല്ലെങ്കിൽ സെൽഫ് മെഡിക്കേഷൻ ഇങ്ങനെയുള്ള സമയങ്ങളിൽ വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കാണുന്ന ആന്റിബയോട്ടിക്സ് ഒക്കെ വാങ്ങി കഴിക്കാതെ എന്തെങ്കിലും സിംറ്റംസ് കണ്ടാൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കൊണ്ട് പ്രോപ്പർ ഡയഗ്നോസിസ് ചെയ്യിക്കുക. ഇനി നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെ ഹെൽത്ത് ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ് അല്ലേ. അപ്പോൾ ഒരു ചെറിയ കെയർലെസ് ആറ്റിറ്റ്യൂഡ് പോലും ആഴ്ചകളോളം നമ്മളെ ബുദ്ധിമുട്ടിച്ചേക്കാം. അതുകൊണ്ട് ഈ ഒരു വീക്കെൻഡിൽ എല്ലാവരും സ്വന്തം ആരോഗ്യത്തിൽ കുറച്ചുകൂടുന്ന ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോകാം. എവർഗ്രീൻ ഹിറ്റ് ഇതാ വന്ന് കിടക്കുന്നു നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ഒന്ന് മനസ്സിൽ ഓർക്കുക. രണ്ടു ദിവസം ഈ വീക്കെൻഡിൻ്റെ അവധിയാണ്. അപ്പോൾ ഈ കടുത്ത ചൂടിലേക്കൊന്നും ഇറങ്ങാതെ നമ്മൾ നമ്മളെ ഒന്ന് രക്ഷിക്കുക. അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ രണ്ടു ദിവസം കൊണ്ട് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ മൂപ്പിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ഓഫീസിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിയുന്നതും തൊടക്കത്തിൽ ഡോക്ടറെ അഥവാ ഒന്ന് കാണാൻ പോകാൻ പറ്റിയില്ലെങ്കിലും അതിന് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഗൂഗിൾ ഡോക്ടർ ആകാതിരിക്കുക, അനാവശ്യമായി മെഡിസിൻസ് ഒന്നും എടുക്കാതിരിക്കുക, ഒന്ന് ആവി പിടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഗാർഗിൾ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ആ ഒരു അവസ്ഥയ്ക്കുള്ള ആഘാതം കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഡോക്ടറെ അടുക്കൽ എന്തായാലും മസ്റ്റായിട്ടും പോവുക. പനിയാണ് എന്ന് കണ്ടുകഴിഞ്ഞാൽ എന്തായാലും പോവുക. ഡോക്ടറുടെ അഡ്വൈസ് എടുത്ത് മാത്രം മെഡിസിൻസ് കഴിക്കാൻ നോക്കുക. നമ്മൾ തനിയെ ഒരു ഡോക്ടർ ആകാതിരിക്കുക. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ആണ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ ആണ് കേൾക്കുന്നത്. ഒരു പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ ഇന്നാണ് തുടക്കം മൂവി റിലീസ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് രാത്രിയിലാണ്. സോ 9 to 9:30 ആണ് നമ്മുടെ ടൈം. നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയ എല്ലാവർക്കും മെസ്സേജസ് ഇപ്പോൾ തന്നെ വരും. അപ്പോൾ മൂവി എൻജോയ് ചെയ്യുക. മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. നമുക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിയുന്നതോടുകൂടി പിന്നെ ലാലേട്ടൻ്റെ മകൾ എന്നുള്ള ടൈറ്റിലൊക്കെ മാറി. പ്രണവിനെ നമ്മൾ ഒരിക്കലും പിന്നെ മോഹൻലാലിൻ്റെ മകൻ എന്നൊന്നും പറയാറില്ലല്ലോ അല്ലേ. സോ അതുപോലെ നല്ലൊരു കഥാപാത്രം കാഴ്ചവെച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. നല്ല നല്ല റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ മൂവി തുടക്കം. യെസ്, എൻജോയ് ദി സോങ്.
5: എവർഗ്രീൻ പാട്ടുകൾ, ആഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ ബ്ലോക്ക് 4, കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Mid Mornings with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കേരളത്തിൽ മഴ മുന്നറിയിപ്പ്, 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കെ യു ജനീഷ് കുമാർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 7 ജില്ലകളിലുണ്ടായിരുന്ന റെഡ് അലേർട്ട് പിൻവലിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. തുരങ്ക ഭാഗത്ത് രണ്ടിടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് ആശങ്ക കൂട്ടുന്നുണ്ട്. പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. മഴക്കെടുതിയിൽ കോന്നിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന MLA കെ യു ജനീഷ് കുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി പി സി വിഷ്ണുനാഥ്. കെ യു ജനീഷ് കുമാറിനൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് മന്ത്രിയുടെ മറുപടി. കെ യു ജനീഷ് കുമാർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നുവെന്നും താൻ അങ്ങോട്ട് വിളിച്ചാണ് ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള സന്നദ്ധത MLA അറിയിച്ചതെന്നും മന്ത്രി. MLA ഒരുമിച്ച് കോന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി. പാണക്കട്ടെ മണ്ണിടിച്ചിലിന് അനധികൃതമായ പാറ പൊട്ടിക്കൽ കാരണമായെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ണ് മാറ്റാൻ മാത്രമാണ് മുനിസിപ്പാലിറ്റി അനുമതി നൽകിയത്. എന്നാൽ അതിന്റെ മറവിൽ പാറ പൊട്ടിച്ചു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. സ്ഥലത്ത് ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവൃത്തികളും അനുവദിക്കില്ലെന്ന് മന്ത്രി. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവുണ്ടായതിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അനാദരവാണ് മൃതദേഹത്തോട് കാണിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് കാര്യങ്ങൾ സംസാരിക്കും. ഇത്തരത്തിൽ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ജില്ലാ ഭരണകൂടമാണ് ആശുപത്രികൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതെന്നും മന്ത്രി. ആറന്മുളയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിഴ ചുമത്തിയ സംഭവത്തിൽ നടപടി. പിഴ ചുമത്തിയ MVD ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. MVD സ്ക്വാഡ് ഉദ്യോഗസ്ഥനെ ഗതാഗത വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ആറന്മുള MLA അബിൻ വർക്കി ഗതാഗത മന്ത്രിയുമായി നടത്തിയ ആശയവിനിമയത്തിന് പിന്നാലെയാണ് നടപടി. പിഴയടയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് MLA നിർദ്ദേശം നൽകുകയായിരുന്നു. വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പാലക്കാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ മജിസ്ട്രേറ്റിന് മുന്നിലും പരാക്രമം കാട്ടി. ജാമ്യ പേപ്പറുകൾ വലിച്ചുകീറി പ്രതി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാത്രി മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ആയിരുന്നു പ്രതി വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. എമർജൻസി വിൻഡോ പാനൽ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി VD സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി പോസ്റ്റിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് ബേപ്പൂർ കക്കേടത്ത് ഹൌസിൽ നിധിനെയാണ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിൽ ലഹളിയുണ്ടാക്കാനും പൊതുസമാധാനം തകർക്കാനും ശ്രമിച്ചെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായ വെല്ലുവിളിയിൽ അർജുൻ ആയങ്കിയെ പൂട്ടാനൊരുങ്ങി പോലീസ്. പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ വ്യാപക പരിശോധന നടത്തി. എറണാകുളം ടവർ ലൊക്കേഷനിലാണ് ആയങ്കിയുടെ അവസാന ലൊക്കേഷൻ കാണിക്കുന്നത്. അതേസമയം ആയങ്കിയുടെ സമൂഹമാധ്യമം ഉപയോഗിക്കുന്നത് മറ്റൊരാളാണെന്നും പോലീസിന് സംശയമുണ്ട്. വടകര അധ്യാപകർ പ്രതിയായ MDMA കേസിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. അധ്യാപികമാർ വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിച്ചോ എന്നാണ് അന്വേഷണം. മയക്കുമരുന്ന് കൈമാറ്റത്തിനും പണ ഇടപാടിനും കുട്ടികളെ മറയാക്കിയോ എന്നാണ് പരിശോധന. പണ ഇടപാടിന് വിദ്യാർത്ഥികളുടെ അക്കൌണ്ട് ഉപയോഗിച്ചോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. FCRA ബില്ലിലെ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും ബഹളത്തിനിടെ പാസാക്കാൻ അനുവദിക്കാൻ പാടില്ലെന്നും കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് സഖ്യകക്ഷികൾ. ബിൽ കൊണ്ടുവന്നാൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥന. സഭയിൽ ഹാജരാകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണമെന്ന് ഇന്നലെ പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജുവിനോട് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചിരുന്നു. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷം നടത്തിവരുന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാജ്യസഭാ ചെയർമാൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. രാജ്യസഭാ ചെയർമാന്റെ നിർദ്ദേശത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തിരുന്നു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഉടൻ പാസാക്കാൻ കേന്ദ്ര നീക്കം സജീവമായിരിക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ. ഒരാഴ്ചയ്ക്കിടെ രണ്ട് തവണ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രതിനിധികൾ ആഭ്യന്തരമന്ത്രിയെ കണ്ടെങ്കിലും ബിൽ പിൻവലിക്കുമെന്ന സൂചനയൊന്നും ലഭിച്ചില്ലെന്നാണ് അറിയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലക്കി 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ബഫേഴ്സ് അഴിമതി കേസിലെ നിയമ നടപടികൾക്ക് അവസാനമായി. കേസിൽ സുപ്രീംകോടതി അന്തിമവിധി പ്രഖ്യാപിച്ചു. ഹിന്ദുജ സഹോദരന്മാരെയും സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായ ബഫേഴ്സിനെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് 2005 ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരായ അവസാന അപ്പീലും സുപ്രീംകോടതി തള്ളി. കേസ് മാറ്റിവെയ്ക്കാനുള്ള ആവശ്യം നിരസിക്കുകയും കൂടുതൽ വാദങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ അഭിഭാഷകൻ അജയ് കെ അഗർവാൾ നൽകിയ ഹർജി തള്ളുകയായിരുന്നു സുപ്രീംകോടതി. പേനയും കടലാസും ഒഴിവാക്കി നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് പരിഗണിച്ചു വരികയാണെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ചതിനാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും വേഗം വേണമെന്ന ഹർജിക്കാരായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെലിഫോൺ സംഭാഷണമാണ് ഇരുവരും നടത്തിയത്. പശ്ചിമേഷ്യയിലെ സമീപകാല സാഹചര്യങ്ങൾ നെതന്യാഹുവും നരേന്ദ്രമോദിയും വിലയിരുത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളുമുണ്ടായി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലെ സുസ്ഥിരമായ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യുകയും ഇരുരാജ്യങ്ങളുടെയും പരസ്പര നേട്ടത്തിനായി വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തുവെന്ന് കേന്ദ്രത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ട്രംപ്. ഹോർമുസ് ജലപാത സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ആവർത്തിച്ച ഇറാൻ. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് US പിന്മാറിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന് നേരെ US തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാന്റെ അന്ത്യശാസനം. ട്രംപിനെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളടക്കം തന്ത്രപ്രധാന സ്ഥാനങ്ങൾ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ്. യമനിൽ വെടിനിർത്തൽ ലംഘിച്ച ഹൂതികളുടെ ആക്രമണം, 30 പേർ കൊല്ലപ്പെട്ടു. യമൻ എമർജൻസി ഫോഴ്സ് ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 2022 ശേഷമുള്ള വലിയ ആക്രമണമായിരുന്നു ഇത്. സൌദി അറേബ്യയിലെ നജ്രാനിൽ ഹൂതി ആക്രമണം, 11 പേർക്ക് പരിക്കേറ്റു. 7 സൌദി പൌരന്മാർക്കും 4 വിദേശികൾക്കുമാണ് പരിക്കേറ്റത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:07.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 44 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 32%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഹലോ ഹലോ, ഒരു അഞ്ചാറ് ഹലോ വിളിച്ചാലേ തിരിഞ്ഞു നോക്കൂ എന്നുണ്ടോ? ആ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹലോ ഹലോ ഹലോ ഹലോ മതിയോ? എല്ലാവരും തിരിഞ്ഞു നോക്കിയെന്ന് തോന്നുന്നു. തിരിഞ്ഞു നോക്കണ്ട, നേരെ നോക്കിയാൽ മതി. റേഡിയോയുടെ വോളിയൂം കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ കയറി വാട മക്കളെ, കയറി വാ. ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അങ്ങനെ ഇതാ വന്താച്ച്, നമ്മുടെ ഫ്രൈഡേ വന്താച്ച്. അപ്പോൾ ഇനി രണ്ട് ദിവസം ഒരുപാട് പേർക്ക് അവധിയാണ്. ചില കൂട്ടുകാർക്ക് ഒരു ദിവസമായിരിക്കും അവധി, ചില കൂട്ടുകാർക്ക് ഒരു ദിവസം പോലും അവധി ഉണ്ടാവില്ല. അവധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ജോലി ഉള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ജോലിയിൽ മുഴുകി അങ്ങ് പോവും, ഇല്ലേ? അത് ഒരുപാട് പേർക്ക് ശീലമായിട്ടുണ്ട്. ചിലർക്ക് വെള്ളിയും ശനിയും ഞായറും അല്ലാതെ വേറെ ചില ദിവസങ്ങളിലൊക്കെ അവധി എടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടാവും, ഇല്ലേ? ഉണ്ടാ, അങ്ങനെ ഇല്ലേ? ശരി, എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയാൽ മതി. പിന്നെ ഇന്നെന്താണ് ഫ്രൈഡേ ആയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പരിപാടി? ഞങ്ങൾക്കിന്ന് സ്പെഷ്യൽ മൂവി ഉണ്ട്. എല്ലാവർക്കും അറിയാം, ഒരുപാട് പേർക്ക് ഇതിനകം തന്നെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടിയ സുഹൃത്തുക്കൾക്ക്, അതായത് നമ്മുടെ വിസ്മയ മോഹൻലാൽസ് തുടക്കം എന്നുള്ള മൂവി കാണാനായിട്ടുള്ള ടിക്കറ്റ് ഒരുപാട് കൂട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടിയിട്ടുള്ളവർക്ക്, സമ്മാനമായിട്ട് ലഭിച്ചവർക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് മെസ്സേജൊക്കെ കൃത്യമായിട്ടും അയച്ചിട്ടുണ്ട്. അതവർക്ക് കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, ഞങ്ങൾ അവിടെ വന്നാൽ ടിക്കറ്റ് തരുമോ? അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. ആർക്കൊക്കെയാണോ വിന്നർ ആയിട്ടുള്ളത് അവർക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെ ആ ഒരു മെസ്സേജ് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ടിക്കറ്റ്, ആക്ച്വലി ഞങ്ങൾ ടിക്കറ്റ് അയച്ചു തരികയാണ് ചെയ്യുന്നത്, അത് കിട്ടുള്ളൂ. പിന്നെ അവിടെ വന്നിട്ട് എൻ്റെ പേരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലെ ലാലേട്ടൻ്റെ സിനിമ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സിനിമയൊക്കെ വരുമ്പോഴാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയായിരുന്നു, നിങ്ങൾ മെസ്സേജ് അയച്ചില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നിങ്ങൾ നേരിട്ട് വരുമ്പോൾ അത് നമുക്കും പറയാനൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ടിക്കറ്റ് കിട്ടിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ പ്രത്യേകിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാട്ടൊക്കെ കേട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് പോവാം. 0585829220 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീക്കെൻഡ് ആശംസകളൊക്കെ നേരുന്നു. ഞാനാണ് ഷീബയാണ് ഈ സമയം നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഹോം 92.2 FM-ൽ മലയാളി ഡയലുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ട്രെൻഡിങ് സോങ്ങിൻ്റെ സമയമാണ്. ട്രെൻഡിങ് സോങ്ങിൽ ഇപ്പോൾ ഞാൻ അവറാച്ചൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. നല്ല രസമുള്ളൊരു പാട്ട്. സിദ് ശ്രീരാമും അതുപോലെ തന്നെ സെബ ടോമിയുമാണ് പാട്ട് പാടിയിരിക്കുന്നത്. നല്ല രസമുണ്ട് പാട്ട് കേൾക്കാനായിട്ട്. അപ്പോൾ ഞാൻ പ്ലേ ചെയ്തിട്ട് നമുക്ക് കേട്ടിട്ട് വരാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശീബ.

0: listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 92.2 FM. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം

0: ശിവശങ്കറും ആശിഷ് ജോൺ ആന്റണി, സായ്കുമാർ, മനോജ് കെ ജയൻ, നിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: എന്റെ വണ്ടിയുടെ കാര്യം.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
8: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ് ഡിവിഷൻ of Dhanya Group since 1982. Malayalita!
9: Malayalita! Kerala, Magal! Kerala!
10: മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

0: ഹിന്ദി മിക്സ് കല്യാണി പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആശിഷാണ് മെസ്സേജ് അയച്ചിരുന്നത്. എല്ലാവർക്കും വീക്കെൻഡ് ആശംസകളും പറഞ്ഞിട്ടുണ്ട്. തിരിച്ചങ്ങോട്ടും വീക്കെൻഡ് ആശംസകൾ അറിയിക്കുകയാണ് ആശിഷ്. പിന്നെ അടുത്തന്നെ നമുക്ക് തമിഴ് പാട്ടിൻ്റെ സമയമാണ്. ഒരു സുഹൃത്ത് എന്നോടൊരു പഴയ തമിഴ് പാട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊരുപാട് പഴയ തമിഴ് പാട്ടാണ്. ആ പാട്ട് എൻ്റെ കയ്യിലില്ല കേട്ടോ. ഞാൻ പിന്നീട് ഒരു ദിവസം പ്ലേ ചെയ്ത് തരാം. സന്ദീപാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിനോദിൻ്റെ ഗുഡ് ആഫ്റ്റർനൂൺ കിട്ടിയിട്ടുണ്ട്. ഹാപ്പി വീക്കെൻഡ് പറഞ്ഞുകൊണ്ട് ബിജിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെഹബൂബ, റോഷ്നി, പിന്നെ എനിക്കൊരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഇതാരാ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പേര് കിട്ടിയില്ല ആളുടെ. 4687 അവസാനിക്കുന്ന നമ്പറിൽ നിന്നും ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഷിഹാസ്, അതുപോലെ തന്നെ ഷാജഹാൻ ദുബായിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വൈഫ് പൊന്നൂസിനും മക്കൾ ഫയസ് ഫന ഇവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന പാട്ടുകളെല്ലാം തന്നെ ഫയസിനും ഫനയ്ക്കും പൊന്നൂസിനും ഷാജഹാനും ഒക്കെ കൂടെ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM മലയാളി ഡയലൂടെ. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടി സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Vari vari vari vari vari vari vari vari vari. Tamil Song of the Year was brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ 12th സ്ട്രീറ്റ് ഇൻ അൽറാസ ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ 22nd സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3rd ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: You are listening to

0: Home 92.2 FM. Home is a feeling. യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: അൻസിലാണ് കാണാൻ തോന്നുന്നുണ്ട് എന്നുള്ള പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചത്. ഹായ് അൻസിൽ, അൻസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ആഗ്രഹം കേൾക്കണം എന്ന്, പ്ലേ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്ലേ ചെയ്യാൻ പറ്റിയല്ലോ, ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അൻസിൽ കേട്ട് കാണും, സന്തോഷമായി കാണും എന്ന് വിശ്വസിക്കുകയാണ്. ഹാപ്പി വീക്കെൻഡ് അൻസിൽ, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിന് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ചില പാട്ടുകൾ ഞാൻ പ്ലേ ചെയ്യാത്ത സമയത്ത് പറയും, ഇന്നിപ്പോൾ എന്നോട് ആരോ ഇത്തിരി സങ്കടമുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹരീഷാണ് ചോദിച്ചിരിക്കുന്നത്. വീക്കെൻഡ് അല്ലേ ഹരീഷ്, വീക്കെൻഡ് അല്ലെങ്കിലും സത്യം പറയാമല്ലോ, ഞാൻ ഒരുപാട് വിഷമമുള്ള പാട്ട് ചോദിച്ചാൽ പ്ലേ ചെയ്ത് കൊടുക്കൂല. അങ്ങനെയുള്ള പാട്ടുകളോട് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, കുറച്ച് ഇഷ്ടം കൂടുതൽ കൊണ്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സാഡായിട്ടുള്ള പാട്ടുകളൊക്കെ ചില കൂട്ടുകാർക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഒരു സാഡായിട്ടുള്ള ഒരു സോങ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മൂഡിലോട്ട് അങ്ങനെ പോകും. നമ്മളൊന്ന് ഉണർത്തിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും ചില ആൾക്കാർക്ക്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ ഞാനൊരു ചെറിയൊരു സാഡ് മൂഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ പുറകെ ഇങ്ങനെ ഒരു 10 പാട്ടെങ്കിലും എനിക്കിങ്ങനെ തുടർച്ചയായിട്ട് കേൾക്കണം എന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ വിചാരിക്കും വേണ്ട, ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുടെ മൂഡ് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു വേറൊരു മൂഡിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഒത്തിരി സങ്കടമുള്ള പാട്ട് പ്ലേ ചെയ്യാത്തത് കേട്ടോ. ഹരീഷേ, അടുത്ത പാട്ട് നമ്മൾ ബോയിങ് ബോയിങ്ങിലെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ രഞ്ജിത്തിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് വരുന്നുണ്ട്. നവാസ് ദുബായിൽ നിന്ന് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, തിരിച്ചങ്ങോട്ടും നമസ്കാരം അറിയിക്കുകയാണ്. സുധീറിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ജിത്തിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് വിശേഷം ചോദിച്ചുകൊണ്ട്. അൻവറിൻ്റെ മെസ്സേജ്, ഷഹീർ കോട്ടയ്ക്കൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നാസർ ചിരാൽ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടുണ്ട്. ഹായ് നാസർ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഷിഹാസ് മെസ്സേജ്, റോഷ്നി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ റോഷ്നി. അൻവർ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, തിരിച്ചങ്ങോട്ടും നമസ്കാരം അൻവറെ. വീക്കെൻഡ് ആശംസകൾ, ഹാപ്പി വീക്കെൻഡ് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചങ്ങോട്ടും വീക്കെൻഡ് ആശംസകൾ അറിയിക്കുന്നു. അപ്പൊ നമുക്ക് ബോയിങ് ബോയിങ്ങിലെ പാട്ട് കേട്ടിട്ട് വരാം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

മണവാളൻ തഗ് കേൾക്കാൻ വേണ്ടിയിട്ട് ഷൈൻ ആയിരുന്നു മെസ്സേജ് അയച്ചത്. ഹായ് ശിവ, സുഖല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഷൈൻ. പിന്നെ മൂവി കാണുന്നില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ല മൂവിയാണെന്നാണ് റിവ്യൂ എന്നാണ് ഷൈൻ പറഞ്ഞിരിക്കുന്നത്. ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു. തുടക്കം എന്ന സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്, നല്ല സിനിമ എന്നുള്ള അഭിപ്രായമാണ്. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. ആ ഒരു അവസരം നമുക്കിന്ന് വൈകുന്നേരം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം. ഷൈൻ റിവ്യൂ എനിക്ക് തോന്നുന്നു ഷൈനും കാണാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നല്ലേ. ടിക്കറ്റ് കിട്ടിയിട്ടില്ല നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് മനസ്സിലായി. കാരണം എല്ലാവർക്കും ടിക്കറ്റ് നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ഇതില്ലല്ലോ. അതുകൊണ്ടാണ് ചെറിയ കോൺടെസ്റ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ടിക്കറ്റ് തരുമോ തരുമോ എന്ന്. സത്യത്തിൽ ഇതുപോലെ മൂവീസൊക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും ടിക്കറ്റ് തരണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമൊക്കെ നമുക്ക് തോന്നും, പ്രത്യേകിച്ച് ഇങ്ങോട്ട് നമ്മളടുത്ത് ചോദിക്കുന്ന സുഹൃത്തുക്കൾക്ക്. പക്ഷെ എല്ലാവർക്കും അറിയാമല്ലോ നമുക്കിത് നമുക്കൊരു സ്പെഷ്യൽ ഷോയാണ്. അപ്പോൾ ഇത്ര ഒരു ടിക്കറ്റ് ആയിരിക്കും നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും തരാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് കിട്ടാത്തവരും നിങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ പോയി മൂവി കാണുക, കാരണം നല്ല സിനിമ എന്നുള്ള അഭിപ്രായമാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ടിക്കറ്റ് കിട്ടിയിട്ടുള്ളവർ കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. കാരണം 9:30 എന്ന് പറഞ്ഞ് നമ്മുടെ സിനിമ ആ സമയം തന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 9:30 തന്നെ സിനിമ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു 9 ആവുന്ന സമയത്തേ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടിയുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് രോമാഞ്ചം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. രോമാഞ്ചത്തിലെ തലതെറിച്ചവർ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് റിജിൻ അയച്ചിട്ടുണ്ട്. റിജിൻ ഇടയ്ക്കിടയ്ക്ക് പാട്ട് ചോദിക്കുന്ന ആളാണ്, എനിക്കറിയാം. ഇന്ന് എന്താണ് റിജിൻ തലതെറിച്ചവർ എന്നുള്ള പാട്ട് സെലക്ട് ചെയ്തത്? പിന്നെ ഹായ് പറഞ്ഞുകൊണ്ട് വേറൊരു സുഹൃത്ത്, 4126 അവസാനിക്കുന്ന നമ്പറിൽ നിന്നൊരു സുഹൃത്തിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഷിബിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സുധീർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. 1325 അവസാനിക്കുന്ന നമ്പറിൽ നിന്നും ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നവാസ് അജ്മാനിൽ നിന്നും അദ്ദേഹത്തിന് ഒരു പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിഥുൻ്റെ ഗുഡ് ആഫ്റ്റർനൂൺ കിട്ടിയിട്ടുണ്ട്. തിരിച്ചങ്ങോട്ടും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ കുറച്ച് കൂട്ടുകാർ പേര് വയ്ക്കാതെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേര് വയ്ക്കുകയാണെങ്കിൽ ഇനി വർത്തമാനം പറയാൻ വരുന്ന സമയത്ത് ഷുവറായിട്ടും ഞാൻ നിങ്ങളുടെ പേരും കൂടെ പറയുന്നതായിരിക്കും. ഹോം 92.2 FM മലയാളി ഡായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയാണ് നമ്മുടെ മലയാളി ഡായിലുള്ളത്.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കേരളത്തിൽ മഴ മുന്നറിയിപ്പ്, 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കെ യു ജനീഷ് കുമാർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 7 ജില്ലകളിലുണ്ടായിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. തുരങ്ക ഭാഗത്ത് രണ്ടിടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് ആശങ്ക കൂട്ടുന്നുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. മഴക്കെടുതിയിൽ കോന്നിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന MLA കെ യു ജനീഷ് കുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി പി സി വിഷ്ണുനാഥ്. കെ യു ജനീഷ് കുമാറിനൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് മന്ത്രിയുടെ മറുപടി. കെ യു ജനീഷ് കുമാർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നുവെന്നും താൻ അങ്ങോട്ട് വിളിച്ചാണ് ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള സന്നദ്ധത MLA അറിയിച്ചതെന്നും മന്ത്രി. MLA ഒരുമിച്ച് കോന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി. പാണക്കാട്ടെ മണ്ണിടിച്ചിലിന് അനധികൃതമായ പാറ പൊട്ടിക്കൽ കാരണമായെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ണ് മാറ്റാൻ മാത്രമാണ് മുനിസിപ്പാലിറ്റി അനുമതി നൽകിയത്. എന്നാൽ അതിന്റെ മറവിൽ പാറ പൊട്ടിച്ചു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. സ്ഥലത്ത് ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവൃത്തികളും അനുവദിക്കില്ലെന്ന് മന്ത്രി. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവുണ്ടായതിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അനാദരവാണ് മൃതദേഹത്തോട് കാണിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് കാര്യങ്ങൾ സംസാരിക്കും. ഇത്തരത്തിൽ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ജില്ലാ ഭരണകൂടമാണ് ആശുപത്രികൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതെന്നും മന്ത്രി. ആറന്മുളയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിഴ ചുമത്തിയ സംഭവത്തിൽ നടപടി. പിഴ ചുമത്തിയ MBD ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. MBD സ്ക്വാഡ് ഉദ്യോഗസ്ഥനെ ഗതാഗത വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ആറന്മുള MLA അബിൻ വർക്കി ഗതാഗത മന്ത്രിയുമായി നടത്തിയ ആശയവിനിമയത്തിന് പിന്നാലെയാണ് നടപടി. പിഴ അടയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് MLA നിർദ്ദേശം നൽകുകയായിരുന്നു. വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പാലക്കാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ മജിസ്ട്രേറ്റിന് മുന്നിലും പരാക്രമം കാട്ടി. ജാമ്യ പേപ്പറുകൾ വലിച്ചുകീറി പ്രതി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാത്രി മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ആയിരുന്നു പ്രതി വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. എമർജൻസി വിൻഡോ പാനൽ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി VD സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി പോസ്റ്റിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് ബേപ്പൂർ കക്കേടത്ത് ഹൌസിൽ നിധിനെയാണ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിൽ ലഹളിയുണ്ടാക്കാനും പൊതുസമാധാനം തകർക്കാനും ശ്രമിച്ചെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായ വെല്ലുവിളിയിൽ അർജുൻ ആയങ്കിയെ പൂട്ടാനൊരുങ്ങി പോലീസ്. പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ വ്യാപക പരിശോധന നടത്തി. എറണാകുളം ടവർ ലൊക്കേഷനിലാണ് ആയങ്കിയുടെ അവസാന ലൊക്കേഷൻ കാണിക്കുന്നത്. അതേസമയം ആയങ്കിയുടെ സമൂഹമാധ്യമം ഉപയോഗിക്കുന്നത് മറ്റൊരാളാണെന്നും പോലീസിന് സംശയമുണ്ട്. വടകര അധ്യാപകർ പ്രതിയായ MDMA കേസിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. അധ്യാപികമാർ വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിച്ചോ എന്നാണ് അന്വേഷണം. മയക്കുമരുന്ന് കൈമാറ്റത്തിനും പണ ഇടപാടിനും കുട്ടികളെ മറയാക്കിയോ എന്നാണ് പരിശോധന. പണ ഇടപാടിന് വിദ്യാർത്ഥികളുടെ അക്കൌണ്ട് ഉപയോഗിച്ചോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. FCRA ബില്ലിലെ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും ബഹളത്തിനിടെ പാസാക്കാൻ അനുവദിക്കാൻ പാടില്ലെന്നും കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് സഖ്യകക്ഷികൾ. ബിൽ കൊണ്ടുവന്നാൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥന. സഭയിൽ ഹാജരാകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണമെന്ന് ഇന്നലെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചിരുന്നു. അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷം നടത്തിവരുന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാജ്യസഭാ ചെയർമാൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. രാജ്യസഭാ ചെയർമാന്റെ നിർദ്ദേശത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തിരുന്നു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഉടൻ പാസാക്കാൻ കേന്ദ്ര നീക്കം സജീവമായിരിക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ. ഒരാഴ്ചയ്ക്കിടെ രണ്ട് തവണ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രതിനിധികൾ ആഭ്യന്തരമന്ത്രിയെ കണ്ടെങ്കിലും ബിൽ പിൻവലിക്കുമെന്ന സൂചനയൊന്നും ലഭിച്ചില്ലെന്നാണ് അറിയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലക്കി 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ബഫേഴ്സ് അഴിമതി കേസിലെ നിയമ നടപടികൾക്ക് അവസാനമായി. കേസിൽ സുപ്രീംകോടതി അന്തിമവിധി പ്രഖ്യാപിച്ചു. ഹിന്ദുജ സഹോദരന്മാരെയും സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായ ബഫേഴ്സിനെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് 2005 ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരായ അവസാന അപ്പീലും സുപ്രീംകോടതി തള്ളി. കേസ് മാറ്റിവെയ്ക്കാനുള്ള ആവശ്യം നിരസിക്കുകയും കൂടുതൽ വാദങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ അഭിഭാഷകൻ അജയ് കെ അഗർവാൾ നൽകിയ ഹർജി തള്ളുകയായിരുന്നു സുപ്രീംകോടതി. പേനയും കടലാസും ഒഴിവാക്കി നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് പരിഗണിച്ചു വരികയാണെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ചതിനാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും വേഗം വേണമെന്ന ഹർജിക്കാരായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെലിഫോൺ സംഭാഷണമാണ് ഇരുവരും നടത്തിയത്. പശ്ചിമേഷ്യയിലെ സമീപകാല സാഹചര്യങ്ങൾ നെതന്യാഹുവും നരേന്ദ്രമോദിയും വിലയിരുത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരുനേതാക്കളും അവലോകനം ചെയ്തു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളുമുണ്ടായി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലെ സുസ്ഥിരമായ പുരോഗതി ഇരുനേതാക്കളും അവലോകനം ചെയ്യുകയും ഇരുരാജ്യങ്ങളുടെയും പരസ്പര നേട്ടത്തിനായി വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തുവെന്ന് കേന്ദ്രത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ട്രംപ്. ഹോർമുസ് ജലപാത സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ആവർത്തിച്ച ഇറാൻ. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് US പിന്മാറിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന് നേരെ US തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാന്റെ അന്ത്യശാസനം. ട്രംപിനെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളടക്കം തന്ത്രപ്രധാന സ്ഥാനങ്ങൾ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ്. യമനിൽ വെടിനിർത്തൽ ലംഘിച്ച ഹൂതികളുടെ ആക്രമണം, 30 പേർ കൊല്ലപ്പെട്ടു. യമൻ എമർജൻസി ഫോഴ്സ് ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 2022 ശേഷമുള്ള വലിയ ആക്രമണമായിരുന്നു ഇത്. സൌദി അറേബ്യയിലെ നജ്രാനിൽ ഹൂതി ആക്രമണം, 11 പേർക്ക് പരിക്കേറ്റു. 7 സൌദി പൌരന്മാർക്കും 4 വിദേശികൾക്കുമാണ് പരിക്കേറ്റത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
4: ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ, ദി ട്രസ്റ്റഡ് പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
5: വെതർ അപ്ഡേറ്റ്
4: ബ്രോട്ട് യു ബൈ അൾട്രാസ് ഓട്ടോ എസി പാർട്സ്, നമ്പർ 1 ഓട്ടോ എസി സ്പെയർ പാർട്സ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 44 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 33%.
5: വെതർ അപ്ഡേറ്റ്
4: was brought to you by Altras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit altras.me.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

എങ്ങനെയുണ്ട് നമ്മുടെ ചെമ്പ് പാട്ട്? നല്ല ചൂട് ചൂട് പാട്ടാണ് കേട്ടോ. ചൂട് ചൂട് പാട്ടെന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് ഈ പാട്ട് റിലീസ് ചെയ്യുന്നത്. ഇത് പാടിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഗായികയാണ്, പുഷ്പവതി. പുഷ്പവതി പാടിയ പാട്ട് ഈ ചെമ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ ചെമ്പാവ് പുന്നലിൻ എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിലെ, അതുപോലെ തന്നെ സുലൈഖ മൻസിലെ ഹാലേദാ ആ പാട്ടും പാടിയിരിക്കുന്നത് നമ്മുടെ പുഷ്പവതിയാണ്. പക്ഷെ ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത പാട്ടാണെന്ന് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ലിറിക്സും ചെമ്പെല്ലാം, നമ്മുടെ സാധാരണ നമ്മുടെ ചെമ്പുണ്ടല്ലോ, ചെമ്പ്, സ്വർണം, വെള്ളി, ചെമ്പ് എന്നൊക്കെ പറയില്ല, ആ ചെമ്പിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുമുണ്ട്, കാരണം വളരെ ലളിതമായിട്ടുള്ള ലിറിക്സാണ്. അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നതും പുഷ്പവതി തന്നെയാണ്. ഈ ഒരു ഈ പാട്ടിൻ്റെ ഒരു ട്യൂണ് ഉണ്ടാക്കിയതും പുഷ്പവതിയാണ്. പക്ഷെ ബാക്കി അതിൻ്റെ മ്യൂസിക് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ചെമ്പ് പാട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ചൂടോടെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഇന്ന് സ്പെഷ്യലായിട്ട് ഈ ഒരു പാട്ട് നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ പ്ലേ ചെയ്യാമെന്ന് അങ്ങനെ പ്ലേ ചെയ്ത് തന്ന പാട്ടാണ് ഇത്. ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ മലയാളി ഡായിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ് കേൾക്കേണ്ട സമയമാണ്. ഇപ്പോൾ ട്രെൻഡിങ് സോങ് ഒന്ന് നമ്മുടെ ഖലീഫയിലെ അസലായവളി എന്നുള്ള പാട്ടാണ് ഉള്ളത്. അപ്പോൾ ആ പാട്ടിലേക്കാണ് ഇനി പോകുന്നത്. പാട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നോക്കിയിട്ട് വീണ്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: Malayalita!
4: Malayalita!
5: Kerala, Kerala.
0: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

0: ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. സാധാരണ ഇത് ഞാനാണ് പറയാറ്, ഇപ്പോഴും ഞാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരാൾ എനിക്ക് മെസ്സേജും കൂടെ അയച്ചിട്ടുണ്ട് കേട്ടോ. സുദീപാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒന്ന് പറയൂ ഷീബ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് സുദീപ് ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ എന്ന്. അത് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്നാണ് സുദീപ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നല്ല പാട്ട് അദ്ദേഹത്തിനും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യണം, വീക്കെൻഡ് ആശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നില്ലേ, ഞാൻ വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെയാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരിച്ചും ആ ഒരു സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ ഷിനുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, നവീൻ ദുബായിൽ നിന്നൊരു പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷിനുവിനും നവീനും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും അടുത്ത പാട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. നമുക്ക് കേട്ടിട്ട് വരാം. തമിഴ് പാട്ടിൻ്റെ സമയമാണ്, അതുകൊണ്ട് തന്നെ ഹായ് എന്ന പുതിയ നയൻതാര ചിത്രത്തിലെ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്, രസഗുല്ല സോങ്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Friday morning 6 to 7 a.m. Wake up call with Jaya only on Home 92.2 FM.
1: Wake up call with Jaya brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: Chuttu pullunna maribhoomi ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടി ഇറങ്ങി നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM ഓൺലി ഓൺ ഹോം 92.2 FM.
6: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
7: തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
8: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
7: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
8: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം ഉമ്മട ഓണം.
7: For details, call 050-426-0948.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഷിബിനാണ് പുതിയ 14-ാം രാവിന്റെ പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞത്. പുതിയ 14-ാം രാവിന്റെയും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഷിബിൻ വീക്കെൻഡ് ആശംസകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തിരിച്ചങ്ങോട്ടും വീക്കെൻഡ് ആശംസകൾ പറയുകയാണ്. ശാന്തിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്ന്. ഏതെങ്കിലും ഒരു പാട്ട് മതി എനിക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്തേക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുവറായിട്ടും അടുത്ത പാട്ട് വരുമ്പോൾ ശാന്തിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഷിബി കാലാപ്പനിയിലെ ചെമ്പൂവേ പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിനു വർഗീസിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. നവീൻ അതുപോലെ തന്നെ പേര് വെക്കാതെ ഒരു സുഹൃത്ത് ഹായ് പറഞ്ഞിട്ടുണ്ട്, 4126 അവസാനിക്കുന്ന നമ്പറിൽ നിന്നും. പിന്നെ മാത്യു ചായന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് മാത്യു ചായ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മിഥുൻ അതുപോലെ തന്നെ സിജു ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. സിജുവിന്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്യാം, കുറച്ചൊന്ന് കാത്തിരിക്കണം കേട്ടോ. ഷിഹാസിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. മെഹബൂബ, മെഹബൂബ ഹായ് മെഹബൂബ, പാവ മെഹബൂബ നേരത്തെ മെസ്സേജ് അയച്ചാണ്, ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലേ, സോറി കേട്ടോ. വേറെ മെസ്സേജൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ പേര് വിട്ടുപോയതാണെന്ന് തോന്നുന്നു. അതോ ഞാൻ നേരത്തെ പറഞ്ഞോ? കിളിയെല്ലാം പോയി പോയി മെഹബൂബ, പറന്നു പോയി. ഓക്കെ, എന്തായാലും അടുത്ത പാട്ട് ഞാൻ മെഹബൂബയ്ക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: യു ആർ ലിസണിംഗ് ടു മലയാളിട വിത്ത് ഷീബ.
2: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, മോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് ഞാൻ നമ്മുടെ ബിജു വിശ്വനാഥൻ പിള്ളയ്ക്ക് കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3102 അവസാനിക്കുന്ന നമ്പറിൽ നിന്നും ഒരു കൂട്ടുകാരൻ്റെ ഹായ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പേര് വയ്ക്കാതെയാണ് ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ അവസാനത്തെ 4 നമ്പർ പറയും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹായ് ഇത് എൻ്റെ നമ്പറാണല്ലോ. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല നമ്മുടെ നമ്പർ എവിടെ വിളിച്ച് അനൗൺസ് ചെയ്താലും. ഹലോ, ദയവായി നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം, ഈ നമ്പറിൽ അവസാനിക്കുന്ന വാഹനം മാറ്റിയിടുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ആരുടെ അത്, ആരുടെ കാറിനെ കുറിച്ചായിരിക്കും പറയുന്നതെന്ന്. കാരണം സ്വന്തം വണ്ടിയുടെ നമ്പർ അല്ലെങ്കിൽ സ്വന്തം ഫോൺ നമ്പറൊക്കെ മറന്നു പോകും അല്ലേ. അതിനൊരു കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. ഞാനീ പല സമയത്തും എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ചില സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്ന് പറയും, അതെ ശിവ, ഈ ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ടല്ലോ, അതുകൊണ്ട് മറ്റുള്ള വണ്ടി എടുക്കാനൊന്നും പറ്റുന്നില്ല, ഒന്ന് ഈ നമ്പർ പറയുമോ. ഈ അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ആ നമ്പർ വാങ്ങിച്ചിട്ട് ഈ നമ്പറിലുള്ള വാഹനം ഒന്ന് ദയവായി മാറ്റിക്കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണെന്ന്. ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയായിരിക്കും, പക്ഷെ നമ്പർ ഓർമ്മ കാണില്ല. ഇങ്ങനേ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. കുറേ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഞാൻ ചുമ്മാ സ്റ്റേജിൽ നിന്ന് ചോദിച്ചു, ചേട്ടാ അത് ചേട്ടൻ്റെ വണ്ടിയാണോ, അത് ഇദ്ദേഹത്തിൻ്റെ വണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ അയ്യോ ഇത് എൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് എണീച്ച് പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, സ്വന്തം പേര് വയ്ക്കാൻ മറന്നുപോയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറച്ച് കൂട്ടുകാർ. കേട്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കേട്ടില്ല. ഞാൻ അതിന് ചോദ്യമൊന്നും പറഞ്ഞില്ല എൻ്റെ ജിജിനെ. ഓക്കെ, ചുമ്മാ ഇവിടെ പാട്ടൊക്കെ കേൾപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രമോദ് വീക്കെൻഡ് അല്ലേ ഷീബ, നമുക്ക് മലബാരി ബാങ്കർ കേട്ടാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രമോദിൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഞാൻ എങ്ങനെ വേണ്ട എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പാട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. വീക്കെൻഡ് ആശംസകളൊക്കെ നേരുന്നു. പിന്നെ ഇന്ന് നമ്മുടെ തുടക്കം മൂവി കാണാനായിട്ടുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുള്ളവർ കൃത്യമായിട്ട് എത്തണം, കൃത്യസമയത്ത് തന്നെ എത്തണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം 9:30 ആണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്, കൃത്യമായിട്ടും ആ ഒരു സമയത്ത് തന്നെ നമ്മൾ തുടങ്ങും. അതുകൊണ്ട് നിങ്ങളൊരു 9 ആവുന്ന സമയത്ത് ഒരു 9:05, 9:10 ആയിരുന്നാലും കുഴപ്പമില്ല, അവിടെ എത്തണം, നിങ്ങളുടെ ടിക്കറ്റൊക്കെ കളക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ വിന്നേഴ്സ് ആയിട്ടുള്ളവർക്ക് നമ്മൾ ഇവിടുന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അങ്ങനെ സ്വന്തമായി മെസ്സേജ് കിട്ടിയവർ വേണം വരാനായിട്ട് ശ്രദ്ധിക്കാനെന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ശരി, 2 അവധി ഉള്ള കൂട്ടുകാരുണ്ട്, ഇല്ലാത്ത കൂട്ടുകാരുണ്ട്, എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുക. നല്ല പാട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ ഹോം 92.2 FM വെച്ചാൽ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, അതാണ് ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി 2-3 നല്ല അടിപൊളി പാട്ടങ്ങ് കേൾക്കാം, പോയിട്ട് വരട്ടെ. ടാറ്റാ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പാർലമെന്റിൽ തിടുക്കപ്പെട്ട് ബില്ല് പാസാക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം. മഴക്കെടുതി ആരോപണ പ്രത്യാരോപണവുമായി മന്ത്രി പി സി വിഷ്ണുനാഥും കെ യു ജനീഷ് കുമാറും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് യു ഡി എഫ് സർക്കാർ നടത്തുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസും യു ഡി എഫും ക്ഷേമ പെൻഷൻ നൽകുന്നതിന് എതിരായിരുന്നു. ക്ഷേമ പെൻഷൻ നടപ്പാക്കിയതും വർദ്ധിപ്പിച്ചതും എൽ ഡി എഫ് സർക്കാരാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഇല്ലാതാക്കാനാണ് ശ്രമം നടത്തുന്നത്. 62 ലക്ഷം പാവപ്പെട്ട മനുഷ്യരുടെ ആശാകേന്ദ്രമാണ് ക്ഷേമ പെൻഷൻ. 62 ലക്ഷം ജനങ്ങളെയും നിരത്തി വലിയ പ്രക്ഷോഭം നടത്തുമെന്നും എം വി ഗോവിന്ദൻ. സർക്കാർ ഉടൻ തീരുമാനം പിൻവലിക്കണമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 7 ജില്ലകളിലുണ്ടായിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ കോന്നിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന എംഎൽഎ കെ യു ജനീഷ് കുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി പി സി വിഷ്ണുനാഥ്. കെ യു ജനീഷ് കുമാറിനൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് മന്ത്രിയുടെ മറുപടി. കെ യു ജനീഷ് കുമാർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നുവെന്നും താൻ അങ്ങോട്ട് വിളിച്ചാണ് ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള സന്നദ്ധത എംഎൽഎ അറിയിച്ചതെന്നും മന്ത്രി. എംഎൽഎയുമായി ഒരുമിച്ച് കോന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി. മന്ത്രി പി സി വിഷ്ണുനാഥിനെതിരെ കെ യു ജനീഷ് കുമാർ എംഎൽഎ. മന്ത്രി കോന്നിക്കാരെ അവഗണിച്ചു. മന്ത്രി പി സി വിഷ്ണുനാഥ് ചിത്രങ്ങൾ പുറത്തുവിട്ടത് ജാള്യത മറയ്ക്കാൻ. മന്ത്രിക്ക് കാപട്യം. പ്രളയത്തിൽ രാഷ്ട്രീയം പറയാൻ താൻ ശ്രമിച്ചിട്ടില്ല. തന്റെ നാട്ടിലെ പാവങ്ങളുടെ കാര്യം താനല്ലാതെ മറ്റാരാണ് പറയുക? ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയാറില്ല. ഇപ്പോഴും മന്ത്രി പി സി വിഷ്ണുനാഥ് ദുരന്തമുഖത്ത് എത്താത്തതെന്താണ്? കെപിസിസി വൈസ് പ്രസിഡന്റിന്റെ നിലവാരത്തിൽ മന്ത്രി പ്രവർത്തിക്കാൻ പാടില്ലെന്നും എംഎൽഎ വിമർശിച്ചു. പാണക്കാട്ടെ മണ്ണിടിച്ചിലിന് അനധികൃതമായ പാറ പൊട്ടിക്കൽ കാരണമായെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ണ് മാറ്റാൻ മാത്രമാണ് മുനിസിപ്പാലിറ്റി അനുമതി നൽകിയത്. എന്നാൽ അതിന്റെ മറവിൽ പാറ പൊട്ടിച്ചു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. സ്ഥലത്ത് ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവൃത്തികളും അനുവദിക്കില്ലെന്ന് മന്ത്രി. ആറന്മുളയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിഴ ചുമത്തിയ സംഭവത്തിൽ നടപടി. പിഴ ചുമത്തിയ എം ബി ഡി ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. എം ബി ഡി സ്ക്വാഡ് ഉദ്യോഗസ്ഥനെ ഗതാഗത വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ആറന്മുള എംഎൽഎ അബിൻ വർക്കി ഗതാഗത മന്ത്രിയുമായി നടത്തിയ ആശയവിനിമയത്തിന് പിന്നാലെയാണ് നടപടി. പിഴയടയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് എംഎൽഎ നിർദ്ദേശം നൽകുകയായിരുന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പുയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി മുൻ വൈദ്യുതി മന്ത്രി എം എം മണി. തമിഴ്നാട് സർക്കാരിന് തീരുമാനമെടുത്ത് അവിടെ വയ്ക്കാനേ സാധിക്കൂ. നിലവിലുള്ള ജലനിരപ്പുയർത്താൻ കേരളം അനുവദിക്കരുത്. തമിഴ്നാടിന് ഇപ്പോൾ കൊടുക്കുന്ന അളവിൽ വെള്ളം കൊടുക്കണം. കേരളത്തിന്റെ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകണമെന്ന എം എം മണി. ഏത് വിജയ് സർക്കാരായാലും തീരുമാനം നടപ്പാക്കാൻ പറ്റില്ലെന്നും മുൻ വൈദ്യുതി മന്ത്രി. വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പാലക്കാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ മജിസ്ട്രേറ്റിന് മുന്നിലും പരാക്രമം കാട്ടി. ജാമ്യ പേപ്പറുകൾ വലിച്ചുകീറി പ്രതി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാത്രി മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ആയിരുന്നു പ്രതി വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. എമർജൻസി വിൻഡോ പാനൽ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി പോസ്റ്റിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് ബേപ്പൂർ കക്കേടത്ത് ഹൌസിൽ നിധിനെയാണ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിൽ ലഹളയുണ്ടാക്കാനും പൊതുസമാധാനം തകർക്കാനും ശ്രമിച്ചെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായ വെല്ലുവിളിയിൽ അർജുൻ ആയങ്കിയെ പൂട്ടാനൊരുങ്ങി പോലീസ്. പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ വ്യാപക പരിശോധന നടത്തി. എറണാകുളം ടവർ ലൊക്കേഷനിലാണ് ആയങ്കിയുടെ അവസാന ലൊക്കേഷൻ കാണിക്കുന്നത്. അതേസമയം ആയങ്കിയുടെ സമൂഹമാധ്യമം ഉപയോഗിക്കുന്നത് മറ്റൊരാളാണെന്നും പോലീസിന് സംശയമുണ്ട്. വടകര അധ്യാപകർ പ്രതിയായ എം ഡി എം എ കേസിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. അധ്യാപികമാർ വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിച്ചോ എന്നാണ് അന്വേഷണം. മയക്കുമരുന്ന് കൈമാറ്റത്തിനും പണ ഇടപാടിനും കുട്ടികളെ മറയാക്കിയോ എന്നാണ് പരിശോധന. പണ ഇടപാടിന് വിദ്യാർത്ഥികളുടെ അക്കൌണ്ട് ഉപയോഗിച്ചോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിടുക്കപ്പെട്ട് ബില്ലുകൾ പാസാക്കുന്നതിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്നത് പോലെയാണ് കേന്ദ്രം പാർലമെന്റിൽ ബില്ലുകൾ പാസാക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ ഡെറിക് ഒബ്രിയൻ വിമർശിച്ചു. സുപ്രധാന ബില്ലുകളാണ് ഇത്തരത്തിൽ ഒരു ചർച്ചയുമില്ലാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസാക്കുന്നതെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. സുപ്രീംകോടതി ഭേദഗതി ബിൽ വെറും 4 മിനിറ്റ് കൊണ്ടും ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ടാക്സേഷൻ ആന്റ് അതർ ലോസ് ഭേദഗതി ബിൽ എന്നിവ 3 വീതം മിനിറ്റുകളുമെടുത്താണ് പാസാക്കിയതെന്ന് ഡെറിക് ചൂണ്ടിക്കാട്ടി. പാർലമെന്റിനെ ബിജെപി പരിഹസിക്കുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും പാർലമെന്റ് കൃത്യമായി നടക്കുന്നുണ്ടെന്നും നിയമനിർമ്മാണ നടപടികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു ഡെറിക് ഒബ്രിയൻ. പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളും ബഹളങ്ങളും കാരണം സഭയിൽ ചർച്ചകളുടെ സമയം കുറഞ്ഞുവെന്ന് കിരൺ റിജിജു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുമാണ്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള ഒരു നിർദ്ദേശവും നിലവിലില്ലെന്നും കിരൺ റിജിജു അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ നിന്നും വിമത നീക്കം നടത്തി പുറത്തുവന്ന എംപിമാർക്ക് ധൈര്യം പകർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ എംപിമാർക്കൊരുക്കിയ പ്രത്യേക പ്രഭാത ഭക്ഷണ വിരുന്നിലാണ് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. തൃണമൂൽ വിട്ടെത്തിയ 20 പേരും ഉദ്ധവിന്റെ ശിവസേന വിട്ടെത്തിയ 6 പേരും ഉൾപ്പെടെ 45 എംപിമാരാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചിലക്കി 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ബഫേഴ്സ് അഴിമതി കേസിലെ നിയമ നടപടികൾക്ക് അവസാനമായി. കേസിൽ സുപ്രീംകോടതി അന്തിമവിധി പ്രഖ്യാപിച്ചു. ഹിന്ദുജ സഹോദരന്മാരെയും സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായ ബഫേഴ്സിനെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് 2005 ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരായ അവസാന അപ്പീലും സുപ്രീംകോടതി തള്ളി. കേസ് മാറ്റിവെയ്ക്കാനുള്ള ആവശ്യം നിരസിക്കുകയും കൂടുതൽ വാദങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ അഭിഭാഷകൻ അജയ് കെ അഗർവാൾ നൽകിയ ഹർജി തള്ളുകയായിരുന്നു സുപ്രീംകോടതി. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ വിവാഹമോചന ഹർജി കേസ് പിൻവലിച്ച് ഭാര്യ സംഗീത. ചെങ്കൽപ്പേട്ട് കുടുംബകോടതിയിലെ കേസാണ് പിൻവലിച്ചത്. ജൂൺ 15 കോടതി കേസ് പരിഗണിച്ചെങ്കിലും ഇരുവിഭാഗവും ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇറാൻ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ട്രംപ്. ഹോർമുസ് ജലപാത സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ആവർത്തിച്ച ഇറാൻ. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് US പിന്മാറിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന് നേരെ US തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാന്റെ അന്ത്യശാസനം. ട്രംപിനെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളടക്കം തന്ത്രപ്രധാന സ്ഥാനങ്ങൾ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ്. യമനിൽ വെടിനിർത്തൽ ലംഘിച്ച ഹൂതികളുടെ ആക്രമണം, 30 പേർ കൊല്ലപ്പെട്ടു. യമൻ എമർജൻസി ഫോഴ്സ് ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 2022 ശേഷമുള്ള വലിയ ആക്രമണമായിരുന്നു ഇത്. ആക്രമണത്തെ ആരോഗ്യമന്ത്രി ഖാസിം ബഹിബാഹ് ശക്തമായി അപലപിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും സുസ്ഥിരതയും തകർക്കുന്ന ലക്ഷ്യത്തോടെയാണ് വഞ്ചനാപരമായ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. സൌദി അറേബ്യയിലെ നജ്രാനിൽ ഹൂതി ആക്രമണം, 11 പേർക്ക് പരിക്കേറ്റു. 7 സൌദി പൌരന്മാർക്കും 4 വിദേശികൾക്കുമാണ് പരിക്കേറ്റത്. നബിദിനം യുവയിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ചയാണ് അവധി. സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് അവധി ഒരുപോലെ ബാധകമായിരിക്കും. വാരാന്ത്യം ഉൾപ്പെടെ പ്രവാസികൾക്ക് തുടർച്ചയായി 3 ദിവസത്തെ നീണ്ട അവധി ഇതോടെ ലഭിക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. യു എയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യു എ യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
0: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.
3: മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് 2018 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം തുടക്കം. അപ്രതീക്ഷിതമായി മുന്നിലേക്ക് എത്തുന്ന അപകടങ്ങളെ അതിജീവിക്കാനുള്ള നായികയുടെ പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഇമോഷണൽ ത്രില്ലർ ചിത്രം. വിസ്മയ മോഹൻലാലിനൊപ്പം ഒരു സർപ്രൈസ് കഥാപാത്രവുമായി മോഹൻലാലും, ഒപ്പം ആശിഷ് ജോൺ ആന്റണി, സായ് കുമാർ, മനോജ് കെ ജയൻ, മിയ ജോർജ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തുന്നു തുടക്കം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പാർലമെന്റിൽ തിടുക്കപ്പെട്ട ബില്ല് പാസാക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം. മഴക്കെടുതി ആരോപണ പ്രത്യാരോപണവുമായി മന്ത്രി പി സി വിഷ്ണുനാഥും കെ യു ജനീഷ് കുമാറും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് യു ഡി എഫ് സർക്കാർ നടത്തുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസും യു ഡി എഫും ക്ഷേമ പെൻഷൻ നൽകുന്നതിന് എതിരായിരുന്നു. ക്ഷേമ പെൻഷൻ നടപ്പാക്കിയതും വർദ്ധിപ്പിച്ചതും എൽ ഡി എഫ് സർക്കാരാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഇല്ലാതാക്കാനാണ് ശ്രമം നടത്തുന്നത്. 62 ലക്ഷം പാവപ്പെട്ട മനുഷ്യരുടെ ആശാകേന്ദ്രമാണ് ക്ഷേമ പെൻഷൻ. 62 ലക്ഷം ജനങ്ങളെയും നിരത്തി വലിയ പ്രക്ഷോഭം നടത്തുമെന്നും എം വി ഗോവിന്ദൻ. സർക്കാർ ഉടൻ തീരുമാനം പിൻവലിക്കണമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 7 ജില്ലകളിലുണ്ടായിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ കോന്നിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന എംഎൽഎ കെ യു ജനീഷ് കുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി പി സി വിഷ്ണുനാഥ്. കെ യു ജനീഷ് കുമാറിനൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് മന്ത്രിയുടെ മറുപടി. കെ യു ജനീഷ് കുമാർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നുവെന്നും താൻ അങ്ങോട്ട് വിളിച്ചാണ് ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള സന്നദ്ധത എംഎൽഎ അറിയിച്ചതെന്നും മന്ത്രി. എംഎൽഎയുമായി ഒരുമിച്ച് കോന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി. മന്ത്രി പി സി വിഷ്ണുനാഥിനെതിരെ കെ യു ജനീഷ് കുമാർ എംഎൽഎ. മന്ത്രി കോന്നിക്കാരെ അവഗണിച്ചു. മന്ത്രി പി സി വിഷ്ണുനാഥ് ചിത്രങ്ങൾ പുറത്തുവിട്ടത് ജാള്യത മറയ്ക്കാൻ. മന്ത്രിക്ക് കാപട്യം. പ്രളയത്തിൽ രാഷ്ട്രീയം പറയാൻ താൻ ശ്രമിച്ചിട്ടില്ല. തന്റെ നാട്ടിലെ പാവങ്ങളുടെ കാര്യം താനല്ലാതെ മറ്റാരാണ് പറയുക. ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയാറില്ല. ഇപ്പോഴും മന്ത്രി പി സി വിഷ്ണുനാഥ് ദുരന്തമുഖത്ത് എത്താത്തതെന്താണ്? കെപിസിസി വൈസ് പ്രസിഡന്റിന്റെ നിലവാരത്തിൽ മന്ത്രി പ്രവർത്തിക്കാൻ പാടില്ലെന്നും എംഎൽഎ വിമർശിച്ചു. പാണക്കാട്ടെ മണ്ണിടിച്ചിലിന് അനധികൃതമായ പാറ പൊട്ടിക്കൽ കാരണമായെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ണ് മാറ്റാൻ മാത്രമാണ് മുനിസിപ്പാലിറ്റി അനുമതി നൽകിയത്. എന്നാൽ അതിന്റെ മറവിൽ പാറ പൊട്ടിച്ചു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. സ്ഥലത്ത് ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവൃത്തികളും അനുവദിക്കില്ലെന്ന് മന്ത്രി. ആറന്മുളയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിഴ ചുമത്തിയ സംഭവത്തിൽ നടപടി. പിഴ ചുമത്തിയ എംബിഡി ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. എംബിഡി സ്ക്വാഡ് ഉദ്യോഗസ്ഥനെ ഗതാഗത വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ആറന്മുള എംഎൽഎ അബിൻ വർക്കി ഗതാഗത മന്ത്രിയുമായി നടത്തിയ ആശയവിനിമയത്തിന് പിന്നാലെയാണ് നടപടി. പിഴയടയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് എംഎൽഎ നിർദ്ദേശം നൽകുകയായിരുന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പുയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി മുൻ വൈദ്യുതി മന്ത്രി എം എം മണി. തമിഴ്നാട് സർക്കാരിന് തീരുമാനമെടുത്ത് അവിടെ വയ്ക്കാനേ സാധിക്കൂ. നിലവിലുള്ള ജലനിരപ്പുയർത്താൻ കേരളം അനുവദിക്കരുത്. തമിഴ്നാടിന് ഇപ്പോൾ കൊടുക്കുന്ന അളവിൽ വെള്ളം കൊടുക്കണം. കേരളത്തിന്റെ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകണമെന്ന എം എം മണി. ഏത് വിജയ് സർക്കാരായാലും തീരുമാനം നടപ്പാക്കാൻ പറ്റില്ലെന്നും മുൻ വൈദ്യുതി മന്ത്രി. വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പാലക്കാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ മജിസ്ട്രേറ്റിന് മുന്നിലും പരാക്രമം കാട്ടി. ജാമ്യ പേപ്പറുകൾ വലിച്ചുകീറി പ്രതി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാത്രി മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ആയിരുന്നു പ്രതി വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. എമർജൻസി വിൻഡോ പാനൽ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി പോസ്റ്റിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് ബേപ്പൂർ കക്കേടത്ത് ഹൌസിൽ നിധിനെയാണ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിൽ ലഹളിയുണ്ടാക്കാനും പൊതുസമാധാനം തകർക്കാനും ശ്രമിച്ചെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായ വെല്ലുവിളിയിൽ അർജുൻ ആയങ്കിയെ പൂട്ടാനൊരുങ്ങി പോലീസ്. പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ വ്യാപക പരിശോധന നടത്തി. എറണാകുളം ടവർ ലൊക്കേഷനിലാണ് ആയങ്കിയുടെ അവസാന ലൊക്കേഷൻ കാണിക്കുന്നത്. അതേസമയം ആയങ്കിയുടെ സമൂഹമാധ്യമം ഉപയോഗിക്കുന്നത് മറ്റൊരാളാണെന്നും പോലീസിന് സംശയമുണ്ട്. വടകര അധ്യാപകർ പ്രതിയായ MDMA കേസിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. അധ്യാപികമാർ വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിച്ചോ എന്നാണ് അന്വേഷണം. മയക്കുമരുന്ന് കൈമാറ്റത്തിനും പണ ഇടപാടിനും കുട്ടികളെ മറയാക്കിയോ എന്നാണ് പരിശോധന. പണ ഇടപാടിന് വിദ്യാർത്ഥികളുടെ അക്കൌണ്ട് ഉപയോഗിച്ചോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിടുക്കപ്പെട്ട് ബില്ലുകൾ പാസാക്കുന്നതിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. മാഗി ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് പോലെയാണ് കേന്ദ്രം പാർലമെന്റിൽ ബില്ലുകൾ പാസാക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ ഡെറിക് ഒബ്രിയൻ വിമർശിച്ചു. സുപ്രധാന ബില്ലുകളാണ് ഇത്തരത്തിൽ ഒരു ചർച്ചയുമില്ലാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസാക്കുന്നതെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. സുപ്രീംകോടതി ഭേദഗതി ബിൽ വെറും 4 മിനിറ്റ് കൊണ്ടും ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ടാക്സേഷൻ ആൻഡ് അതർ ലോസ് ഭേദഗതി ബിൽ എന്നിവ 3 വീതം മിനിറ്റുകളുമെടുത്താണ് പാസാക്കിയതെന്ന് ഡെറിക് ചൂണ്ടിക്കാട്ടി. പാർലമെന്റിനെ ബിജെപി പരിഹസിക്കുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും പാർലമെന്റ് കൃത്യമായി നടക്കുന്നുണ്ടെന്നും നിയമനിർമ്മാണ നടപടികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു ഡെറിക് ഒബ്രിയൻ. പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളും ബഹളങ്ങളും കാരണം സഭയിൽ ചർച്ചകളുടെ സമയം കുറഞ്ഞുവെന്ന് കിരൺ റിജിജു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുമാണ്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള ഒരു നിർദ്ദേശവും നിലവിലില്ലെന്നും കിരൺ റിജിജു അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ നിന്നും വിമത നീക്കം നടത്തി പുറത്തുവന്ന എംപിമാർക്ക് ധൈര്യം പകർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ എംപിമാർക്കൊരുക്കിയ പ്രത്യേക പ്രഭാത ഭക്ഷണ വിരുന്നിലാണ് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. തൃണമൂൽ വിട്ടെത്തിയ 20 പേരും ഉദ്ധവിന്റെ ശിവസേന വിട്ടെത്തിയ 6 പേരും ഉൾപ്പെടെ 45 എംപിമാരാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചിലക്കി 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ബഫേഴ്സ് അഴിമതിക്കേസിലെ നിയമ നടപടികൾക്ക് അവസാനമായി. കേസിൽ സുപ്രീംകോടതി അന്തിമവിധി പ്രഖ്യാപിച്ചു. ഹിന്ദുജ സഹോദരന്മാരെയും സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായ ബഫേഴ്സിനെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് 2005 ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരായ അവസാന അപ്പീലും സുപ്രീംകോടതി തള്ളി. കേസ് മാറ്റിവെയ്ക്കാനുള്ള ആവശ്യം നിരസിക്കുകയും കൂടുതൽ വാദങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ അഭിഭാഷകൻ അജയ് കെ അഗർവാൾ നൽകിയ ഹർജി തള്ളുകയായിരുന്നു സുപ്രീംകോടതി. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ വിവാഹമോചന ഹർജി കേസ് പിൻവലിച്ച് ഭാര്യ സംഗീത. ചെങ്കൽപ്പേട്ട് കുടുംബകോടതിയിലെ കേസാണ് പിൻവലിച്ചത്. ജൂൺ 15 കോടതി കേസ് പരിഗണിച്ചെങ്കിലും ഇരുവിഭാഗവും ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇറാൻ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ട്രംപ്. ഹോർമുസ് ജലപാത സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ആവർത്തിച്ച ഇറാൻ. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് US പിന്മാറിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന് നേരെ US തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാന്റെ അന്ത്യശാസനം. ട്രംപിനെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളടക്കം തന്ത്രപ്രധാന സ്ഥാനങ്ങൾ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ്. യമനിൽ വെടിനിർത്തൽ ലംഘിച്ച ഹൂതികളുടെ ആക്രമണം, 30 പേർ കൊല്ലപ്പെട്ടു. യമൻ എമർജൻസി ഫോഴ്സ് ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 2022 ശേഷമുള്ള വലിയ ആക്രമണമായിരുന്നു ഇത്. ആക്രമണത്തെ ആരോഗ്യമന്ത്രി ഖാസിം ബഹിബാഹ് ശക്തമായി അപലപിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും സുസ്ഥിരതയും തകർക്കുന്ന ലക്ഷ്യത്തോടെയാണ് വഞ്ചനാപരമായ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. സൌദി അറേബ്യയിലെ നജ്രാനിൽ ഹൂതി ആക്രമണം, 11 പേർക്ക് പരിക്കേറ്റു. 7 സൌദി പൌരന്മാർക്കും 4 വിദേശികൾക്കുമാണ് പരിക്കേറ്റത്. നബിദിനം, യുഎഇ പൊതു അവധി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ചയാണ് അവധി. സർക്കാർ, സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് അവധി ഒരുപോലെ ബാധകമായിരിക്കും. വാരാന്ത്യം ഉൾപ്പെടെ പ്രവാസികൾക്ക് തുടർച്ചയായി 3 ദിവസത്തെ നീണ്ട അവധി ഇതോടെ ലഭിക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. ഹോം 92.2 FM-ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
4: ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ, ദി ട്രസ്റ്റഡ് പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
6: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 43 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ്
5: 35%. Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 FM. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. ഹാപ്പി അല്ലേ നിങ്ങൾ എല്ലാവരും? ഹാപ്പി അല്ലെങ്കിലും ഹാപ്പി ആയിട്ട് പ്രിറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ചില വികാരങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ, നമ്മളിങ്ങനെ പ്രിറ്റൻഡ് ചെയ്ത് അത് നമ്മളുടെ ഒരു സ്ഥായി ഭാവമായിട്ട് അങ്ങ് മാറും. ധൈര്യത്തെ കുറിച്ചിട്ട് മണ്ട ഏതോ മഹാനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്രേ. ധൈര്യശാലിയായിട്ട് അഭിനയിച്ച് ഇവഞ്ച്വലി താനൊരു ധൈര്യശാലിയായി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞ മഹാൻ വേറെ ആരും അല്ല, നെപ്പോളിയനാണ്. നിങ്ങൾ വിചാരിച്ചാണ് ഞാനായിരിക്കും പറഞ്ഞതെന്ന്. അല്ലല്ല, അങ്ങനെ കുറേ വലിയ സാധനങ്ങളൊക്കെ ചില വലിയ മഹാരഥന്മാരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞ പോലെ സന്തോഷം നമ്മൾ പ്രിറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യൂണിവേഴ്സ് അത്തരത്തിൽ കോൺസ്പെയർ ചെയ്യപ്പെടും എന്ന് തന്നെയാണ് പല ഹാപ്പിനെസ് തിയറിസ്റ്റുകളും പറയുന്നത്. പലപ്പോഴും നമുക്ക് മനുഷ്യന് സ്വാഭാവികമായിട്ടും ഈ ദുഃഖങ്ങളെ, സങ്കടങ്ങളെ, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ എപ്പോഴും ഓർത്തോർത്തിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സംഘർഷത്തിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സുഖമുള്ളൊരു പരിപാടിയാണ്. നമ്മളതിനെ ആസ്വദിക്കുന്നൊരു പരിപാടി തന്നെയാണ്. പക്ഷേ അതിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ നമുക്കുള്ള സന്തോഷങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, ഉള്ള സൗഹൃദങ്ങളെ കുറിച്ചിട്ട് സന്തോഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഉള്ള ബന്ധങ്ങളെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, വിൽ ബി ഇവൻച്വലി വെരി മച്ച് ഹാപ്പി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസിൻ്റെ സന്ദേശത്തോടു കൂടി തന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീക്കെൻഡ് അങ്ങോട്ട് ആരംഭിച്ചിരിക്കുകയാണ്. സന്തോഷമുള്ളൊരു വാർത്ത ഇന്ന് ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഓണക്കാലത്ത് നാട്ടിലായിരുന്നെങ്കിൽ മിനിമം ഇപ്പം ഒന്നാം ഓണം, രണ്ടാം ഓണം, അവിട്ടം, ചതയം എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാല് ദിവസത്തെ അവധിയെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിക്കാമായിരുന്നു എന്നൊക്കെ കരുതിയിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നാട്ടിലെന്തായാലും ഓണത്തിൻ്റെ ആഘോഷങ്ങളും ആ ഒരു ആരവങ്ങളുടെയൊക്കെ നടുവിൽ നിൽക്കുന്ന സമയത്ത് നമ്മളും ഒരു ദിവസം എക്സ്ട്രാ അവധി കിട്ടിയായിരുന്നെങ്കിൽ സന്തോഷിക്കാമായിരുന്നു എന്ന് കരുതിയിരുന്നവർക്കായി ഇതാ ഒരു അവധി പ്രഖ്യാപനം കൂടി ഇന്നത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ആക്ച്വലി എവിടെ നിന്നായിരുന്നു? അതെ, നമ്മുടെ മിലാദ് ഈ ഷെരീഫിൻ്റെ ഭാഗമായിട്ട്, നബിദിനത്തിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന 28-ാം തീയതി, അതെ, ഓഗസ്റ്റ് 28-ാം തീയതി നമുക്ക് അവധിയായിരിക്കും എന്നുള്ള ഒരു സംഗതിയാണ് ശരിക്കും ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീക്കെൻഡ് കൂടി ചേർത്ത് ഏറെക്കുറെ 3 ദിവസത്തേക്ക് കിടിലും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഒരു ട്രെൻഡിങ് ട്രാക്കായിട്ട് ഓടി തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളോടൊപ്പം ഒരു കലാകാരൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഒരു റാപ്പ് യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി മാറ്റിയിരിക്കുന്ന ഒരു കലാകാരൻ കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജിനോ സേവിയർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാം. ഒരു ട്രെൻഡിങ് ട്രാക്ക് കഴിഞ്ഞ് തിരികെ എത്താം.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: होम 92.2 FM. होम इज अ फीलिंग. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2
5: FM.
4: Home is a feeling.
6: Hello. എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
1: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫ് ആണ് കൂടെ ഉള്ളത്. പക്ഷേ ഞാൻ മാത്രമല്ല, ഈ സമയത്ത് നേരത്തെ നമ്മുടെ ഒരു വീക്കെൻഡിന്റെ ഭാഗമായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. തന്റെ ഇൻഡിപെൻഡന്റ് വർക്ക്സിലൂടെ ശരിക്കും ഒരു വലിയ റേഞ്ച് ഓഫ് ഓഡിയൻസിന്, വളരെ യുണീക്ക് ആയിട്ടുള്ള തന്റെ ട്രാക്കുകളിലൂടെ സ്വന്തമാക്കിയിരിക്കുന്ന യങ് മ്യൂസീഷ്യൻ. വി ആർ ഹാവിംഗ് ജിനു സേവിയർ വിത്ത് അസ് ഓൺ ഹോം 92.2 എഫ്എം. വെൽക്കം ജിനു, വെൽക്കം ടു ഹോം. ശരിക്കും ഇപ്പോ ജിനു ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ജിനുവിന്റെ ഏറ്റവും പുതിയ ട്രാക്ക്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരുടെ കാര്യത്തിൽ തന്നെ പുരുഷന്മാരെക്കാൾ എത്രയോ ശക്തരാണ് സ്ത്രീകൾ എന്ന് പലപ്പോഴും നമ്മൾ പറയേണ്ടി വരും. കാരണം അവരോരോ ദിവസവും കടന്നു വരേണ്ടി വരുന്ന വെല്ലുവിളികൾ, അവർ ഓരോ ദിവസവും അവരുടെ യാത്രയുടെ ഭാഗമായിട്ട് അവർ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പലപ്പോഴും നമ്മൾ പുരുഷന്മാർ എത്രത്തോളം പ്രിവിലേജ്ഡ് ആണ് എന്നുള്ളത് നമ്മളെ ബോധിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. എന്തായാലും ട്രിബ്യൂട്ട് ടു ദ എൻറ്റയർ വുമൻസ് ഔട്ട് ഡെയർ. എല്ലാവർക്കും വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു പുതിയ ട്രാക്ക് ആക്ച്വലി യൂട്യൂബിൽ റിലീസായിട്ട് ഗംഭീര റെസ്പോൺസുകളോടെ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളപ്പോൾ ആ ഒരു ട്രാക്കിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷേ ഈ ഒരു ട്രാക്കിന്റെ പേര് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒരു എന്താ പറയുന്നത്, ഒരു പോപ്പ് കൾച്ചറിൽ ഒരു ഫൈറ്റ് മോഡിലുള്ള ഒരു സംഗതി ആയിരിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ആ ട്രാക്കിലെ വരികൾ നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത്, ഞാൻ എന്തായാലും ജിനുവിന്റെ വാക്കുകളിലേക്ക് പോകുന്നതിന് മുൻപേ ആ ഒരു ട്രാക്ക് ആദ്യമേ തന്നെ പ്ലേ ചെയ്യാന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ആ പാട്ടിലെ വരികളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ വരികളിലൂടെ ജിനുവിന്റെ ആ ഒരു ശബ്ദത്തിൽ നിങ്ങൾ കാതോർക്കുന്ന സമയത്ത്, അതിന്റെ ആ ഒരു ഡെപ്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പാട്ട് കൺവേ ചെയ്യുന്ന ആശയം എത്രത്തോളം വലുതാണ് എന്നുള്ളത്. എന്തായാലും നമുക്ക് വിതൗട്ട് എനി ഡിലേ ആ ഒരു ട്രാക്കിലേക്ക് തന്നെ കയറാം.

0: യെസ്, തടവറകൾ തകരണ നാള് അത് ഇന്നാണ്. ശരിക്കും അവരുടെ മുന്നിലുള്ള എല്ലാ ഷാക്കിൾസും ബ്രേക്ക് ചെയ്ത് സ്ത്രീകൾ മുന്നേറുന്നതിനെ കുറിച്ചിട്ട് വളരെ എന്താ പറയുന്നത്, ആ ഒരു ഫയർ ശരിക്കും നമുക്ക് ആ ഒരു ശബ്ദത്തിൽ തന്നെ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഒരു ശബ്ദത്തിന്റെ ഉടമ, ഈ ഒരു സംഗീതത്തിന്റെ ഉടമ, ഈ ഒരു ട്രാക്കിന്റെ ഉടമ, വി ആർ ഹാവിംഗ് ജിനു സേവിയർ വിത്ത് എസ് ഓൺ ഹോം 92.2 FM. വെൽക്കം ജിനു, വെൽക്കം വൺസ് അഗെയിൻ. നമ്മുടെ ട്രാക്ക് നമ്മൾ കേട്ടു, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഹോം എഫ്എമ്മിന്റെ പ്രിയപ്പെട്ട ലിസണേഴ്സും എല്ലാവരും കേട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത്?
1: പ്രത്യേകിച്ച് അങ്ങനെ ഒരു മോട്ടീവ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറെ പാട്ടുകൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നതാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് ഒരു പാട്ട് വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു, എങ്ങനെയുള്ള വരികളാണ് നമുക്ക് വേണ്ടത്.
0: ശരി,
1: അപ്പോഴാണ് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരുന്നത്, പെൺകുട്ടികൾക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറെ ഇഷ്യൂസും കാര്യങ്ങളും. അപ്പൊ ഇതിന്റെ വരികൾ എഴുതിയത് സംഗീത് മാറാങ്കൂടാണ്, എന്റെ സുഹൃത്താണ്. കുറെ പാട്ടുകൾ എഴുതിയിട്ടുള്ളതാണ്, അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുള്ളതാണ് അതിനു മുമ്പ്. അപ്പൊ ഞാൻ സംഗീതിനോട് പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒരു മ്യൂസിക് ഇട്ട് കൊടുത്തായിരുന്നു. ഇങ്ങനത്തെ ഒരു മ്യൂസിക്കിന്റെ ഉള്ളിൽ കംഫർട്ടബിൾ ആവുന്ന വരികളാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു സംഗീതം എഴുതി തന്നു. പക്ഷെ അതൊരു വളരെ രസകരമായിട്ടൊരു വെസ്റ്റേൺ റാപ്പിലേക്ക് നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്.
0: അവരുടെ
1: പവർ,
0: ശരി,
1: ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു.
0: ഈ പേര് എവിടെന്ന് കിട്ടിയത്? ഇടിമഴ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഭയങ്കര ക്യാച്ച് ആണല്ലോ അത്.
1: അത് ആ വരികളിൽ നിന്ന് തന്നെ വന്നതാണ്,
0: ശരി,
1: ഇടിമഴ എന്ന് പറയുന്നത്. അത് ആ ഒരു മുഴക്കം, കാരണം ആ ബീറ്റ് കണ്ടില്ലേ,
0: ശരി,
1: ആ ഒരു ബീറ്റോട് കൂടി തന്നെ വരുമ്പോ
0: നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് ഇടിമഴ എന്ന് പറയുന്ന ആ ഒരു ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ എല്ലാ മേഖലകളിലും ഇദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സിനിമ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ എല്ലാ മേഖലകളിലേക്കും തന്റേതായിട്ടുള്ള കൈമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ജിനു. അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രൊഫൈൽ തന്നെ പറയാനാണെങ്കിൽ സിനിമകളുടെ സംവിധായകനായും എത്രയോ സിനിമകളിലുള്ള അഭിനയ പാഠവുമായിട്ടും ആൻഡ് സംഗീതത്തിലൂടെയും ഗായകനായിട്ടും അതിന്റെ പെർഫോമൻസിലൂടെയും അഭിനയത്തിലൂടെയും എല്ലാം തന്നെ സിനിമയുടെ സമസ്ത മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന റോൾ എന്താണ്?
1: സംഗീതം തന്നെയാണ്. സംഗീതത്തിനോടാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം. കാരണം മ്യൂസിക് അങ്ങനെ ചെയ്യണമെന്നൊന്നും അങ്ങനെ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈയിടെയായിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അനസ് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അവൻ മെലഡി കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ മെലഡി കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറെ മെലഡിയുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. പക്ഷെ ഈ പാട്ടൊന്നും റീച്ച് ആവാത്തുള്ള ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, കാരണം ഇതിന്റെ പുറകിൽ അറിയാലോ, എഫേർട്ട് മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടല്ലോ. അപ്പം ലാസ്റ്റ് ഈ പാട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഈ പാട്ടും കൂടി ചെയ്ത് നോക്കാം, എന്നിട്ട് അത് ക്യാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പരിപാടി നോക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മാറി. അപ്പോഴും അപ്കമിങ് മ്യൂസിക്കുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഞാനിപ്പോ ഓണത്തിന്റെ പാട്ടൊക്കെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊരു വെസ്റ്റേൺ ടൈപ്പ് യുണീക് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ചെയ്തത്.
0: മേഴ്സി ബാൻഡ് എന്റർടൈൻമെന്റ്സ് അല്ലേ?
1: അതെ അതെ, മേഴ്സി ബാൻഡ്
0: എന്റർടൈൻമെന്റ്. അതിന്റെ ബാനറിലാണ് നമ്മൾ എല്ലാ വർക്ക്സും ചെയ്തു വരാറുള്ളത്.
1: മ്യൂസിക് പ്രൊഡക്ഷൻ നമ്മൾ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ പിന്നെ ഞാൻ എന്റെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ അനസിന്റെ പോലെയല്ല. അപ്പൊ എനിക്ക് ഞാൻ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ്. ഞാൻ എന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണത് എന്റെ മകനോടാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്, അറിയാലോ. അപ്പൊ അവൻ അവനായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കിട്ടും.
0: അതിൽ മകന്റെ പേര് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ മകനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമുക്കിത് പ്രതിപാദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ, ഏറ്റവും ചെറിയ പ്രായത്തിൽ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട്, ഇപ്പൊ മൂന്ന് സിനിമകളല്ലേ, മൂന്ന് സിനിമകൾ സംവിധാനം ചെയ്തുകൊണ്ട് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കയറിയിരിക്കുന്ന ഒരു മലയാളി. ആ മലയാളി പയ്യന്റെ പേരാണ് ആഷിഖ് ജിനു സേവിയർ. ആ ആഷിഖ് ജിനു സേവിയറിന്റെ പിതാവായിട്ടുള്ള ജിനു സേവിയർ ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഷിഖിന്റെ ഏറ്റവും വലിയ പിന്തുണയായിട്ട്, ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റമായിട്ട് കൂടെ നിൽക്കുന്ന ആ ഒരു അച്ഛനാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോ മകൻ പിന്തുണയായിട്ട് നിൽക്കുകയാണ് കൂടെ തന്നെ.
1: അല്ല, ഞാൻ അവനോട് ചോദിക്കാറുണ്ട്, അവന എല്ലാം ഈ മീഡിയ സൈഡ് എല്ലാം അവൻ അപ്ഡേറ്റഡ് ആണ്. അപ്പൊ ഞാൻ അവനോട് ഡിസ്കസ് ചെയ്തിട്ടാണ് അടുത്ത ട്രെൻഡ് എന്താണ്, എങ്ങനത്തെയാണ് ട്രെൻഡ്. അപ്പൊ ഞാൻ ആ ഒരു ട്രെൻഡിൽ വെച്ചിട്ട് ഇപ്പോഴത്തെ, കാരണം എന്റെ ഏജ് വെച്ചിട്ട് ഇപ്പോഴത്തെ ട്രെൻഡുമായിട്ടാണ് ഒത്തുപോകില്ല. അപ്പോഴേക്കും അങ്ങനെയാണ് ഈ ഒരു വെസ്റ്റേൺ റാപ്പിലേക്ക് ഒരു, കാരണം നമ്മള് ആ ഈ പാട്ട് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു ഹോളിവുഡ് ലെവലിലുള്ള ഒരു ഇംഗ്ലീഷ് സോങ്
0: തീർച്ചയായിട്ടും
1: മലയാളവും ചെയ്യാമല്ലോ നമുക്ക്. ആ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു മ്യൂസിക്കും ആ ഓർക്കസ്ട്രേഷനും യൂസ് ചെയ്തിട്ട് ഇതിന്റെ പ്രോഗ്രാമിംഗ് ചെയ്യണത് ജോബി പ്രൈമോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അടുത്ത ആളാണ്. എന്റെ ആ ഒരു ജോണർ എന്താണ്, എന്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് പുള്ളിക്കാരൻ അതിനനുസരിച്ച് എനിക്ക് പ്രോഗ്രാമിംഗ്
0: തീർച്ചയായിട്ടും
1: ചെയ്തത്.
0: അല്ല, അതിന്റെ പ്രോഗ്രാമിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ആ ഒരു പാട്ട് കേൾക്കുന്ന ഒരു ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു ചടുലത എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കണക്ടിവിറ്റി ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ
1: എംപവർമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. കൂടുതലും ഇപ്പൊ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ഫീമെയിൽസ് അറിയാലോ, നമ്മൾ വീട്ടിലെ ജോലികളും എല്ലാം കഴിഞ്ഞും പിന്നെ അവര് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സങ്കടങ്ങളും മനസ്സിൽ അമർത്തിക്കൊണ്ട്. ഇപ്പൊ ആണുങ്ങളുടെ അത്രയും ഫ്രീഡം നമുക്ക് ചിലപ്പം നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലുള്ള സ്ത്രീകൾക്ക് അത്രയധികം കിട്ടണം.
0: അല്ല, തീർച്ചയായിട്ടും നമുക്കറിയാം, കാരണം പലയിടങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാർ കുറച്ചുകൂടെ പ്രിവിലേജ്ഡ് ആണ്. നമ്മുടെ ആ ഒരു പ്രിവിലേജ് കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സ്ത്രീ കടന്നു വരേണ്ടി വരുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോ കാണുന്ന ഏതൊരു വലിയ വിജയിച്ച മനുഷ്യരാണെങ്കിലും നമ്മൾ ആ ഒരു ജേണിയിലേക്കുള്ള യാത്രയിൽ ഒരു പുരുഷൻ നേരിടേണ്ടി വരുന്നതിന്റെ ഇരട്ടി സ്ട്രഗിളുകളായിരിക്കാം ഒരു സ്ത്രീ ആ ഒരു പൊസിഷൻ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി നേരിടേണ്ടി വരിക. അപ്പോൾ അതിനെ തന്നെയാണ് ഇവിടെ നമ്മുടെ
1: എനർജിയാണ് എടുത്ത് ആ ഒരു സോങ്ങിലൂടെ. എനിക്ക് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്യുമ്പോൾ ഒരു യുണീക്കായിട്ട് ഒരു ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ പരിതപിക്കുകയൊന്നുമല്ല, അവരുടെ ആ ഒരു അവരെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഈ ഒരു ട്രാക്കിലൂടെ. ശരിക്കും അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻസിനെ, അവരുടെ എഫോർട്ടിനെ, അവരുടെ സ്ട്രഗിളിനെ എല്ലാം തന്നെ സെലിബ്രേറ്റ് ചെയ്ത് അവർക്കുള്ള ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ഈ ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ട്രാക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ആൻഡ് ജിനുവിന്റെ ഏറ്റവും വലിയൊരു പാഷൻ എന്താണ്, ഇത് ഇപ്പോൾ എന്റർടൈൻമെന്റ് മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്, സിനിമയുടെ തന്നെ പല മേഖലകളിലേക്ക് എത്തുന്ന ഒരാളാണ്, തീർച്ചയായിട്ടും ഒരു പാരമ്പര്യം, സിനിമാ പാരമ്പര്യത്തോടു കൂടി തന്നെ ജീവിച്ചിരുന്ന ഒരാളാണ് അല്ലേ, കുട്ടിക്കാലം മുതലേ ഈ ഒരു
1: സിനിമാ
0: സെന്റേഡ് ആയിട്ടുള്ള ആള് തന്നെയാണ്. അപ്പം ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പാഷനായിട്ട് ഏറ്റവും കൂടെ ചേർത്ത് പിടിക്കുന്ന സംഗതി എന്താണ്? സംഗീതം തന്നെയാണോ?
1: എനിക്ക് സംഗീതം തന്നെയാണ്. മ്യൂസിക്കിനോട് അത്രയും ഒരു വല്ലാത്തൊരു ഒരു അഭിനിവേശമുണ്ട്. അതെ അതെ അതെ, മ്യൂസിക്കിനോട് എനിക്ക് അപ്കമിങ് ഞാനിപ്പോ ഓൾറെഡി 4 പാട്ട് ഓൾറെഡി ചെയ്തു വെച്ച്
0: കഴിഞ്ഞു.
1: ഞാൻ ഇനിയിപ്പോ ഇവിടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഓണോടിപ്പിച്ച് ഞാൻ ഇപ്പൊ ചെല്ലാണ് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഓണത്തിന്റെ പാട്ട് അപ്പൊ ഷൂട്ട് ചെയ്യാണ് ചെയ്യാണ്. പിന്നെ അതിന് പുറകെ തന്നെ വേറെ റാപ്പ് സോങ് ചെയ്തു വെച്ചിട്ടുണ്ട്.
0: അത് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള?
1: അത് ഒരു സുഹൃത്ത് ബന്ധത്തിന്റെയും അതുപോലെ തന്നെ ആ സുഹൃത്ത് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെയിനിന്റെയും
0: അല്ല, നമ്മളിപ്പോ തന്നെ നോക്കുകയാണെങ്കിലും നമ്മുടെ ഒരു കൺവെൻഷണൽ ശൈലി മാറിയിട്ട് മുൻപൊരു കാലം വരെ ഒരു ഇപ്പം മറ്റ് ഇൻഡസ്ട്രീസിൽ മറ്റ് മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഹോളിവുഡിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഇൻഡി വോക്സ് കുറെ വർഷമായിട്ട് തന്നെ പ്രിവൈൽഡ് ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളായിട്ട് നമുക്കറിയാം, ഇപ്പോൾ റിക്കി മാർട്ടിൻ ആവട്ടെ അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൺ ആവട്ടെ, ഇവരെല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളായിട്ട്
1: വന്നിട്ടുള്ളവരാണ്.
0: മലയാളത്തിൽ നാമമാത്രമായിട്ടുള്ള ആൽബങ്ങൾ പലയിടത്തു നിന്നും വന്നിട്ടുണ്ടെങ്കിലും ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇൻഡസ്ട്രിക്ക് അത്രമാത്രം വലിയൊരു സ്വീകാര്യത വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ 4-5 വർഷത്തിനിടയിലാണ് വലിയൊരു ബൂം സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം സാധ്യതകൾ ഈ ഇൻഡിപെൻഡന്റ് ഇപ്പോൾ സിനിമയുമായിട്ടോ ഒന്നും മറ്റോ അസോസിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ തന്നെ ഇൻഡി വോക്സിലൂടെ ഇപ്പോൾ സ്പോട്ടിഫൈ പോലെയുള്ള യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിലൂടെ എത്രമാത്രം ഒരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്?
1: ഇവിടെ ഓഡിയൻസ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ട്രെൻഡിന് ഓരോ കാലഘട്ടത്തിലും ഓരോ ട്രെൻഡ് ഉണ്ടല്ലോ. ഇപ്പൊ മെലഡി ആസ്വദിച്ചിരുന്ന വെച്ചാൽ ഇപ്പൊ 90s ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മെലഡീസ് ആയിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് നമ്മുടെ ഇപ്പൊ സൗത്ത് ഇന്ത്യ എന്നാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലുള്ള മൂവീസിൽ നിന്ന് വരുന്ന പാട്ടുകളാണെങ്കിലും അല്ലെങ്കിലും ഓക്കെ. പക്ഷെ ഇപ്പോൾ ഉള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള കുട്ടികൾ കുറേ കൂടി അപ്ഡേറ്റഡ് ആണ്.
0: തീർച്ചയായിട്ടും അതെ.
1: അപ്പൊ നമുക്ക് കൊടുക്കേണ്ട ഒരു ഒരു ഓൺ മ്യൂസിക്കുകളായിരിക്കണം, നമ്മൾ വേറെ ഒരു കമ്പാരിസൺ തോന്നരുത് മറ്റുള്ള പാട്ടുകൾ. ഇപ്പൊ എനിക്കും ആ ഒരു നിർബന്ധമുണ്ട്, ഞാൻ ചെയ്യുന്ന പാട്ടുകൾ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. ഞാൻ മ്യൂസിക് ചെയ്തു കഴിഞ്ഞാലും അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വേറെ ഏതെങ്കിലും പാട്ടുകളായിട്ട് ഒരു കമ്പാരിസൺ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഓൺ കണ്ടന്റ് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് എനിക്ക്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ നമ്മൾ കൊടുക്കുമ്പം ഈ ഒരു ജനറേഷനിൽ ഞാൻ കണ്ടിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ ഓക്കെയാണ്.
0: അല്ല, ഈ അടുത്തൊരു മ്യൂസീഷ്യൻ പറയുന്ന ഒരു സംഗതി കേട്ടതാണ്, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ തലമുറയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ഒരു വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അതിനെ കൃത്യമായി മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ അനിവാര്യമായിട്ടുള്ളൊരു ഒരു കാര്യമാണെന്ന്. കാരണം ജനങ്ങളിലേക്ക് അത് എത്തിച്ച് നമ്മളൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു കലാസൃഷ്ടി എല്ലാ രംഗങ്ങളിലേക്ക് എത്തൂ എന്നുള്ളൊരു സംഗതി. അത് എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണോ?
1: 100% അത് നമുക്ക് നല്ല കണ്ടന്റ് ആണെങ്കിൽ ഒരു പുള്ളിങ് വേണം എന്തായാലും. ഇപ്പൊ നമുക്കൊരു എനർജി വേണമല്ലോ, ഇപ്പം ഒന്ന് സ്റ്റാർട്ടപ്പ് കിട്ടണമല്ലോ എന്ത്
0: കാര്യത്തിനായാലും.
1: ഒരു പുള്ളിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ആളുകളിലേക്ക് ഒന്ന് സ്പ്ലിറ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസ് എടുത്തോളൂ. നല്ലതാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് എടുത്തോളും. ആ ഒരു ബൂമിങ് കിട്ടിയാൽ മതി നമുക്ക്.
0: തീർച്ചയായിട്ടും
1: ഞാനൊരു നല്ല സാധനം കണ്ടു, അത് കൊള്ളാം. എനിക്കിപ്പം സംഗീതാസ്വാദകനാണെന്നുണ്ടെങ്കിൽ ഇടതൊന്ന് കണ്ടു നോക്കുന്ന പറഞ്ഞ് എന്റെ
0: മ്യൂസിക്
1: അറിയാവുന്ന എന്റെ ഒരു 4 സർക്കിൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇപ്പൊ കൊടുക്കുമ്പോൾ അവർക്കും ഉണ്ടാവുമല്ലോ അവരുടെ നെറ്റ്വർക്ക്.
0: തീർച്ചയായിട്ടും
1: അങ്ങനെ എന്തായാലും പോവും. അതിപ്പം മ്യൂസിക് മാത്രമല്ല എന്ത് കണ്ടന്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ സോഷ്യൽ മീഡിയയിലൂടെ പോകും.
0: അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ട്ലി. അപ്പൊ എന്തായാലും ഇടിമുഴക്കത്തിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ജിനു സേവിയർ ആണ് നമ്മളോടൊപ്പം ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ആൽബം, പുതിയ ആൽബം അല്ലേ, ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആൽബം
1: ആണ് റിലീസ് ആയത്.
0: ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ പറയുമെങ്കിലും ഈ ഓണം പ്രമാണിച്ച് പുള്ളിയുടെ അടുത്ത വർക്ക്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ
1: ഓൾറെഡി അതിന്റെ പ്രീ പ്രൊഡക്ഷൻ,
0: അതിന്റെ കൂടെ പ്രൊഡക്ഷനിലൂടെയാണ്. അപ്പൊ എന്തായാലും ഇടിമുഴക്കം ഇതുവരെയും നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കുക മാത്രമല്ല, ഇടിമഴ ഇടിമുഴക്കം എന്നുള്ളത് നമ്മുടെ പ്രോഗ്രാമിംഗ് ഹെഡ് ജയമാം എന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞപ്പോഴത്തേക്കും ജിനുബ്രോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇടിമുഴക്കം എന്റെ അടുത്ത് പറഞ്ഞു. ഞാനിങ്ങനെ ഇടിമുഴക്കം സ്ക്രോൾ ചെയ്ത് തപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ കിട്ടുന്നില്ല. പിന്നീടാണ് ഇടിമഴയാണെന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ പേരെന്റെ മനസ്സിൽ ഉറച്ചു പോയതുണ്ടാണ് കേട്ടോ. ഇടിമഴ, നിങ്ങൾ ഇടിമഴ എന്ന് ഇടിമഴ ജിനു സേവിർ എന്ന് യൂട്യൂബിൽ പോയിട്ട് ഇപ്പൊ മിക്കവരും ഡ്രൈവ് ചെയ്യായിരിക്കും. അപ്പൊ ചിലപ്പോൾ അവർക്ക് വീഡിയോ കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾ
1: ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് എല്ലായിടത്തും
0: റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഞാൻ കണ്ടു, ഞാൻ കണ്ടു കുറെ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് കുറെ പെൺകുട്ടികൾ തന്നെ ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് നിങ്ങളും കാണുക ആൻഡ് ആ ഒരു വിഷ്വൽ ക്വാളിറ്റി. കാരണം നമ്മൾ പലപ്പോഴും ഒരു റാൻഡം ട്രാക്ക് ക്രിയേറ്റ് ചെയ്തിടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഏറ്റവും മികച്ച വിഷ്വൽസുമായി കോർത്ത് ഇണക്കിക്കൊണ്ട് തന്നെ ആ ഒരു ഫീൽ കാണുന്ന ഏതൊരാൾക്കും കിട്ടുന്ന തരത്തിലേക്കാണ് അവർ ആ ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ കമ്പൽസറി ആയിട്ടും വീട്ടിലെത്തിയിട്ട് ഇടിമഴ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തായാലും ജിനു ബ്രോ, താങ്ക് യു സോ മച്ച്. പരിമിതമായ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നാണ് വന്നതെന്ന് അറിയാം, പക്ഷേ പരിമിതമായിട്ടുള്ള ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മളുമായിട്ട് ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിന് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ അപ്കമിംഗ് പ്രൊഡക്ട്സ്. അതിപ്പോൾ സിനിമയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ട്രാക്സ് ആയിട്ടാണെങ്കിലും എല്ലാം തന്നെ ഏറ്റവും മികച്ച വർക്ക്സുമായിട്ട് വരിക. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇത് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എൻ്റെ മലയാളി ഓഡിയൻസ്. താങ്ക് യു സോ മച്ച്.
1: വീണ്ടും കാണും വരെ വണക്കം.
0: ഹാപ്പി ഓണം എല്ലാവർക്കും ഇൻ അഡ്വാൻസ്. കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. വി വേർ ഹാവിംഗ് അവർ വെരി ഓൺ മ്യൂസീഷ്യൻ ജിനു സേവിയർ വിത്ത് അസ്. ഹോം എഫ്എം
2: പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പാർലമെന്റിൽ തിടുക്കപ്പെട്ട് ബില്ല് പാസാക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം. മഴക്കെടുതി ആരോപണ പ്രത്യാരോപണവുമായി മന്ത്രി പി സി വിഷ്ണുനാഥും കെ യു ജനീഷ് കുമാറും. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാൻ യു ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നുവെന്ന് സി പി എം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് യു ഡി എഫ് സർക്കാർ നടത്തുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസും യു ഡി എഫും ക്ഷേമ പെൻഷൻ നൽകുന്നതിന് എതിരായിരുന്നു. ക്ഷേമ പെൻഷൻ നടപ്പാക്കിയതും വർദ്ധിപ്പിച്ചതും എൽ ഡി എഫ് സർക്കാരാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഇല്ലാതാക്കാനാണ് ശ്രമം നടത്തുന്നത്. 62 ലക്ഷം പാവപ്പെട്ട മനുഷ്യരുടെ ആശാകേന്ദ്രമാണ് ക്ഷേമ പെൻഷൻ. 62 ലക്ഷം ജനങ്ങളെയും നിരത്തി വലിയ പ്രക്ഷോഭം നടത്തുമെന്നും എം വി ഗോവിന്ദൻ. സർക്കാർ ഉടൻ തീരുമാനം പിൻവലിക്കണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 7 ജില്ലകളിലുണ്ടായിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. തുരങ്കഭാഗത്ത് രണ്ടിടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് ആശങ്ക കൂട്ടുന്നുണ്ട്. പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. മഴക്കെടുതിയിൽ കോന്നിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന എം എൽ എ കെ യു ജനീഷ് കുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി പി സി വിഷ്ണുനാഥ്. കെ യു ജനീഷ് കുമാറിനൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് മന്ത്രിയുടെ മറുപടി. കെ യു ജനീഷ് കുമാർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നുവെന്നും താൻ അങ്ങോട്ട് വിളിച്ചാണ് ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള സന്നദ്ധത എം എൽ എ അറിയിച്ചതെന്നും മന്ത്രി. എംഎൽഎയുമായി ഒരുമിച്ച് കോന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി. മന്ത്രി പി സി വിഷ്ണുനാഥിനെതിരെ കെ യു ജനീഷ് കുമാർ എംഎൽഎ. മന്ത്രി കോന്നിക്കാരെ അവഗണിച്ചു. മന്ത്രി പി സി വിഷ്ണുനാഥ് ചിത്രങ്ങൾ പുറത്തുവിട്ടത് ജാള്യത മറയ്ക്കാൻ. മന്ത്രിക്ക് കാപട്യം. പ്രളയത്തിൽ രാഷ്ട്രീയം പറയാൻ താൻ ശ്രമിച്ചിട്ടില്ല. തന്റെ നാട്ടിലെ പാവങ്ങളുടെ കാര്യം താനല്ലാതെ മറ്റാരാണ് പറയുക. ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയാറില്ല. ഇപ്പോഴും മന്ത്രി പി സി വിഷ്ണുനാഥ് ദുരന്തമുഖത്ത് എത്താത്തതെന്താണ്? കെ പി സി സി വൈസ് പ്രസിഡന്റിന്റെ നിലവാരത്തിൽ മന്ത്രി പ്രവർത്തിക്കാൻ പാടില്ലെന്നും എംഎൽഎ വിമർശിച്ചു. പാണക്കാട്ടെ മണ്ണിടിച്ചിലിന് അനധികൃതമായ പാറ പൊട്ടിക്കൽ കാരണമായെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ണ് മാറ്റാൻ മാത്രമാണ് മുനിസിപ്പാലിറ്റി അനുമതി നൽകിയത്. എന്നാൽ അതിന്റെ മറവിൽ പാറ പൊട്ടിച്ചു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. സ്ഥലത്ത് ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവൃത്തികളും അനുവദിക്കില്ലെന്ന് മന്ത്രി. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവുണ്ടായതിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അനാദരവാണ് മൃതദേഹത്തോട് കാണിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് കാര്യങ്ങൾ സംസാരിക്കും. ഇത്തരത്തിൽ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ജില്ലാ ഭരണകൂടമാണ് ആശുപത്രികൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതെന്നും മന്ത്രി. ആറന്മുളയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിഴ ചുമത്തിയ സംഭവത്തിൽ നടപടി. പിഴ ചുമത്തിയ എം ബി ഡി ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. എം ബി ഡി സ്ക്വാഡ് ഉദ്യോഗസ്ഥനെ ഗതാഗത വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ആറന്മുള എം എൽ എ അബിൻ വർക്കി ഗതാഗത മന്ത്രിയുമായി നടത്തിയ ആശയവിനിമയത്തിന് പിന്നാലെയാണ് നടപടി. പിഴയടയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് എം എൽ എ നിർദ്ദേശം നൽകുകയായിരുന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പുയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി മുൻ വൈദ്യുതി മന്ത്രി എം എം മണി. തമിഴ്നാട് സർക്കാരിന് തീരുമാനമെടുത്ത് അവിടെ വയ്ക്കാനേ സാധിക്കൂ. നിലവിലുള്ള ജലനിരപ്പുയർത്താൻ കേരളം അനുവദിക്കരുത്. തമിഴ്നാടിന് ഇപ്പോൾ കൊടുക്കുന്ന അളവിൽ വെള്ളം കൊടുക്കണം. കേരളത്തിന്റെ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകണമെന്ന എം എം മണി. ഏത് വിജയ് സർക്കാരായാലും തീരുമാനം നടപ്പാക്കാൻ പറ്റില്ലെന്നും മുൻ വൈദ്യുതി മന്ത്രി. വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പാലക്കാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ മജിസ്ട്രേറ്റിന് മുന്നിലും പരാക്രമം കാട്ടി. ജാമ്യ പേപ്പറുകൾ വലിച്ചുകീറി പ്രതി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാത്രി മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ആയിരുന്നു പ്രതി വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. എമർജൻസി വിൻഡോ പാനൽ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി പോസ്റ്റിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് ബേപ്പൂർ കക്കേടത്ത് ഹൌസിൽ നിധിനെയാണ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിൽ ലഹളയുണ്ടാക്കാനും പൊതുസമാധാനം തകർക്കാനും ശ്രമിച്ചെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായ വെല്ലുവിളിയിൽ അർജുൻ ആയങ്കിയെ പൂട്ടാനൊരുങ്ങി പോലീസ്. പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ വ്യാപക പരിശോധന നടത്തി. എറണാകുളം ടവർ ലൊക്കേഷനിലാണ് ആയങ്കിയുടെ അവസാന ലൊക്കേഷൻ കാണിക്കുന്നത്. അതേസമയം ആയങ്കിയുടെ സമൂഹമാധ്യമം ഉപയോഗിക്കുന്നത് മറ്റൊരാളാണെന്നും പോലീസിന് സംശയമുണ്ട്. വടകര അധ്യാപകർ പ്രതിയായ MDMA കേസിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. അധ്യാപികമാർ വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിച്ചോ എന്നാണ് അന്വേഷണം. മയക്കുമരുന്ന് കൈമാറ്റത്തിനും പണ ഇടപാടിനും കുട്ടികളെ മറയാക്കിയോ എന്നാണ് പരിശോധന. പണ ഇടപാടിന് വിദ്യാർത്ഥികളുടെ അക്കൌണ്ട് ഉപയോഗിച്ചോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിടുക്കപ്പെട്ട് ബില്ലുകൾ പാസാക്കുന്നതിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. മാഗി ന്യൂഡിൽസ് ഉണ്ടാക്കുന്നതുപോലെയാണ് കേന്ദ്രം പാർലമെന്റിൽ ബില്ലുകൾ പാസാക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും രാജ്യസഭാ MPയുമായ ഡെറിക് ഒബ്രിയൻ വിമർശിച്ചു. സുപ്രധാന ബില്ലുകളാണ് ഇത്തരത്തിൽ ഒരു ചർച്ചയുമില്ലാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസാക്കുന്നതെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. സുപ്രീംകോടതി ഭേദഗതി ബിൽ വെറും 4 മിനിറ്റ് കൊണ്ടും ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ടാക്സേഷൻ ആൻഡ് അതർ ലോസ് ഭേദഗതി ബിൽ എന്നിവ 3 വീതം മിനിറ്റുകളുമെടുത്താണ് പാസാക്കിയതെന്ന് ഡെറിക് ചൂണ്ടിക്കാട്ടി. പാർലമെന്റിനെ BJP പരിഹസിക്കുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും പാർലമെന്റ് കൃത്യമായി നടക്കുന്നുണ്ടെന്നും നിയമനിർമ്മാണ നടപടികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു ഡെറിക് ഒബ്രിയൻ. പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളും ബഹളങ്ങളും കാരണം സഭയിൽ ചർച്ചകളുടെ സമയം കുറഞ്ഞുവെന്ന് കിരൺ റിജിജു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുമാണ്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള ഒരു നിർദ്ദേശവും നിലവിലില്ലെന്നും കിരൺ റിജിജു അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ നിന്നും വിമത നീക്കം നടത്തി പുറത്തുവന്ന MPമാർക്ക് ധൈര്യം പകർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ MPമാർക്കൊരുക്കിയ പ്രത്യേക പ്രഭാത ഭക്ഷണ വിരുന്നിലാണ് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. തൃണമൂൽ വിട്ടെത്തിയ 20 പേരും ഉദ്ധവിന്റെ ശിവസേന വിട്ടെത്തിയ 6 പേരും ഉൾപ്പെടെ 45 MPമാരാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചിലക്കി 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ബഫേഴ്സ് അഴിമതി കേസിലെ നിയമ നടപടികൾക്ക് അവസാനമായി. കേസിൽ സുപ്രീംകോടതി അന്തിമവിധി പ്രഖ്യാപിച്ചു. ഹിന്ദുജ സഹോദരന്മാരെയും സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായ ബഫേഴ്സിനെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് 2005 ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരായ അവസാന അപ്പീലും സുപ്രീംകോടതി തള്ളി. കേസ് മാറ്റിവെയ്ക്കാനുള്ള ആവശ്യം നിരസിക്കുകയും കൂടുതൽ വാദങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ അഭിഭാഷകൻ അജയ് കെ അഗർവാൾ നൽകിയ ഹർജി തള്ളുകയായിരുന്നു സുപ്രീംകോടതി. പേനയും കടലാസും ഒഴിവാക്കി നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് പരിഗണിച്ചു വരികയാണെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ചതിനാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും വേഗം വേണമെന്ന ഹർജിക്കാരായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ വിവാഹമോചന ഹർജി കേസ് പിൻവലിച്ച് ഭാര്യ സംഗീത. ചെങ്കൽപ്പേട്ട് കുടുംബകോടതിയിലെ കേസാണ് പിൻവലിച്ചത്. June 15 കോടതി കേസ് പരിഗണിച്ചെങ്കിലും ഇരുവിഭാഗവും ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെലിഫോൺ സംഭാഷണമാണ് ഇരുവരും നടത്തിയത്. പശ്ചിമേഷ്യയിലെ സമീപകാല സാഹചര്യങ്ങൾ നെതന്യാഹുവും നരേന്ദ്രമോദിയും വിലയിരുത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരുനേതാക്കളും അവലോകനം ചെയ്തു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളുമുണ്ടായി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലെ സുസ്ഥിരമായ പുരോഗതി ഇരുനേതാക്കളും അവലോകനം ചെയ്യുകയും ഇരുരാജ്യങ്ങളുടെയും പരസ്പര നേട്ടത്തിനായി വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തുവെന്ന് കേന്ദ്രത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ട്രംപ്. ഹോർമുസ് ജലപാത സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ആവർത്തിച്ച ഇറാൻ. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് US പിന്മാറിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന് നേരെ US തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാന്റെ അന്ത്യശാസനം. ട്രംപിനെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളടക്കം തന്ത്രപ്രധാന സ്ഥാനങ്ങൾ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ്. യമനിൽ വെടിനിർത്തൽ ലംഘിച്ച ഹൂതികളുടെ ആക്രമണം. 30 പേർ കൊല്ലപ്പെട്ടു. യമൻ എമർജൻസി ഫോഴ്സ് ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 2022 ശേഷമുള്ള വലിയ ആക്രമണമായിരുന്നു ഇത്. ആക്രമണത്തെ ആരോഗ്യമന്ത്രി ഖാസിം ബഹിബാഹ് ശക്തമായി അപലപിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും സുസ്ഥിരതയും തകർക്കുന്ന ലക്ഷ്യത്തോടെയാണ് വഞ്ചനാപരമായ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. സൌദി അറേബ്യയിലെ നജ്രാനിൽ ഹൂദി ആക്രമണം. 11 പേർക്ക് പരിക്കേറ്റു. 7 സൌദി പൗരന്മാർക്കും 4 വിദേശികൾക്കുമാണ് പരിക്കേറ്റത്. നബിദിനം യുഎയിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ചയാണ് അവധി. സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് അവധി ഒരുപോലെ ബാധകമായിരിക്കും. വാരാന്ത്യം ഉൾപ്പെടെ പ്രവാസികൾക്ക് തുടർച്ചയായി 3 ദിവസത്തെ നീണ്ട അവധി ഇതോടെ ലഭിക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിയുടെ ബർദുബായ് മേഖലയിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 43 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 35%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: തിരികെത്താം ഹോം 92.2 എഫ് എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മുടെ ഇവിടെ ശരിക്കും ദുബായ് പോലീസിന്റെ ഓരോ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, വാർത്തകൾ, അവരുടെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പല കോൺസെപ്റ്റുകളൊക്കെ പുറത്തു വരുന്ന സമയത്ത് എനിക്ക് ഈ മാർവലിന്റെ ഒക്കെ ചില അപ്ഗ്രേഡഡ് സിനിമകളുണ്ടല്ലോ, ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഹൈപ്പർ റിയാലിറ്റി സിനിമകൾ, എനിക്ക് അതുപോലെയാണ് തോന്നാറുള്ളത്. കാരണം അത്രമാത്രം നമ്മൾ പോലും ചിന്തിക്കുന്നതിന്, അല്ലെങ്കിൽ വരുന്ന ഒരു ഭാവി കാലത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മികവ് മുന്നേറ്റമൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ദുബായ് പോലീസ് ഇന്ന് ലോകത്തുള്ള മറ്റേതൊരു പോലീസ് സേനയേക്കാൾ എത്രയോ മുൻപിലാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചാലഞ്ചസിനെ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചിട്ടുള്ള പോലീസ് സേവനങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹൊറൈസൺ എക്സ് എന്ന് പറയുന്ന പുതിയ സംരംഭം ദുബായ് പോലീസ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ദുബായ് പോലീസിന്റെ ഫ്യൂച്ചർ ഫോർസൈറ്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ ഒരു പദ്ധതി കൊണ്ട് പുതിയ ആശയങ്ങളെ ഏറ്റവും പ്രായോഗികമായിട്ടുള്ള, പ്രാക്ടിക്കൽ ആയിട്ടുള്ള പദ്ധതികളാക്കി മാറ്റുന്നതിലൂടെ സ്ഥാപനങ്ങളുടെ ഭാവി ആൻഡ് അവരുടെ ഭാവി സന്നദ്ധതയും അതോടൊപ്പം തന്നെ പോലീസിന്റെ സേവനങ്ങളുടേതായിട്ടുള്ള ആ ഒരു കാര്യക്ഷമതയും കാര്യങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കേട്ടോ. ഒരു സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള പോരായ്മകൾ, മാറ്റങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ്, ഡേറ്റയും ടെക്നോളജിയും ഒക്കെ തന്നെ ഏറ്റവും നവീകരിച്ച് അതിൽ ഏറ്റവും മികച്ച രീതിയിലാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പല മേഖലകൾ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ഹൊറൈസോൺ എക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തന്നെ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എല്ലാ പോലീസ് വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടെയുള്ള ശില്പശാലകൾ സംഘടിപ്പിച്ച് ഏറ്റവും മികച്ച ആശയങ്ങൾ കണ്ടെത്തി എല്ലാവരിൽ നിന്നും ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ടുള്ള കോൺട്രിബ്യൂട്ടീവ് ഐഡിയാസും കാര്യങ്ങളും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഭാവിയിലേക്ക് വേണ്ടി ഒരു പോലീസ് സംവിധാനം കരുതലോടുകൂടി മുന്നേറുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരെത്രമാത്രം ജനങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ജസ്റ്റ് ഒരു മെസ്സേജിലൂടെ നമ്മുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും അടിച്ചു മാറ്റാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു റാൻഡം ലിങ്കിലൂടെ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല ഡേറ്റാസും ചോർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് 5-ഓ 10-ഓ വർഷത്തിന് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരോട് പറഞ്ഞിരുന്നാൽ, അല്ലെങ്കിൽ 10-ഓ 20-ഓ വർഷത്തിന് മുമ്പ് ഒരു 2004-2005 ആരെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളാണ്, ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ക്രൈമുകളാണ്. ഈ ക്രൈമുകളെ ശരിക്കും ഒരു പെട്ടെന്നൊരു സിസ്റ്റത്തിന്റെ മുന്നിലേക്ക് ഈ ക്രൈമുകൾ ആദ്യമായി വരുന്ന സമയത്ത് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പോലും ലോകം മുഴുവൻ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തേണ്ടതായിട്ട് വരും. എന്നാൽ അത്തരത്തിൽ ഭാവിയിൽ സംഭവിച്ചേക്കാൻ പോകുന്ന, ഭാവിയിലേക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ ഈ ഓടുന്ന കുട്ടിക്ക് ഒരു മുഴുവൻ മുന്നേ എന്ന് പറയുമല്ലോ, അതുപോലെ കൃത്യമായിട്ട് മുന്നേ കൂട്ടി കണ്ട്, കാലേ കൂട്ടി കണ്ട് പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ദുബായ് പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു വലിയ മാതൃക.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
2: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury-inspired perfumes at affordable prices.

0: ഓണത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: All right, തിരികെ എത്താം. ഹോം 92.2 എഫ്എമ്മിൽ ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ ചെറിയൊരു തലവേദനയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഒരു നടുവേദനയായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായിട്ടോ ഒക്കെ നമുക്ക് വരുന്ന സമയത്ത് അതിനെ വളരെ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്നവരാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ചിലപ്പോൾ ചില വലിയ രോഗങ്ങളുടെയൊക്കെ ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കാം ഇത്തരം ചെറിയ ലക്ഷണങ്ങളായിട്ട് നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നവ എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും ഇത് ഹെൽത്ത് ടിപ്സിനുള്ള സമയമാണ്. ലെറ്റ്സ് ഗോ ടു ഹെൽത്ത് ടിപ്സ്.
3: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് ടു യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
2: ദാറ്റ്സ് റൈറ്റ്. ഷുഗറിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഷുഗർ ഫ്രീ ഡയറ്റുകൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അത് ജീവിതത്തിൻ്റെ ഒരു ശരിയാക്കി മാറ്റുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു മാസം പഞ്ചസാര കഴിക്കാതിരുന്നാൽ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക എന്നുള്ളത്. ഒരു മാസം കൃത്യമായിട്ട് ഷുഗർ കഴിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് കുറയും കേട്ടോ. അതായത് അനാവശ്യമായിട്ടുള്ള കലോറികളൊക്കെ ഒഴിവാകുന്നതോടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയുകയും നമ്മുടെ തടി കുറയാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുകയും ചെയ്യും. ഉന്മേഷം, പ്രത്യേകിച്ചും മധുരം കഴിക്കുമ്പോഴുള്ള പെട്ടെന്നുള്ള ആ ഒരു തളർച്ച മാറിയിട്ട് നമുക്കൊരു ദിവസം മുഴുവൻ ഏറ്റവും എനർജറ്റിക് ആയിട്ട് ഉന്മേഷത്തോടെ ഇരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മുടെ ആ ഒരു രോഗപ്രതിരോധ ശേഷി ഭയങ്കരമായിട്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഭയങ്കര എൻറിച്ച്ഡ് ആവും എന്നും പറയുന്നുണ്ട്. ശരീരത്തിലെ വീക്കം കുറയുന്നതിലൂടെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ കുറയുകയും നമ്മുടെ ആരോഗ്യം അത് ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. ആൻഡ് ഏറ്റവും വലിയ കാര്യം, പ്രത്യേകിച്ചും ഈ ഷുഗർ കട്ടൊക്കെ എടുക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകളിൽ ഒന്നാണ് ഏറ്റവും നല്ല സ്കിൻ ഉണ്ടായി എടുക്കുക എന്നുള്ളത്. അല്ലേ, ഏറ്റവും തിളക്കമുള്ള ചർമ്മം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാനും ചർമ്മത്തിലെ ചുളിവുകൾ മാറാനും സ്വാഭാവികമായിട്ടുള്ള തിളക്കം ലഭിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ പോലെ ഷുഗർ കട്ട്. ആൻഡ് നല്ല ഉറക്കം ഏറ്റവും ബേസിക്കായിട്ട് കിട്ടുന്ന ഒരു കാര്യങ്ങളൊന്നാണ്. നമ്മുടെ രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് കൃത്യമാകുന്നതോടെ രാത്രിയിൽ നമുക്ക് ഈ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കാത്ത വിധം ഏറ്റവും ആഴത്തിലുള്ള ഉറക്കം നമുക്ക് കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ്. സോ സ്ഥിരമായിട്ടല്ലെങ്കിലും ഷുഗർ കട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു സംഗതി തന്നെയാണ്. ആൻഡ് യെസ്, അറ്റ് ദിസ് മൊമെൻ്റ് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചിട്ട് വളരെ കോൺഷ്യസ് ആയിരിക്കും. പ്രത്യേകിച്ചും ജീവിക്കുന്നത് UAE-യിലാണെങ്കിലും നമ്മുടെ മനസ്സ് മുഴുവൻ പലപ്പോഴും നാട്ടിലായിരിക്കും. നാട്ടിലെ വീട്ടിലുള്ള നമ്മുടെ പേരൻസിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും. അവരുടെ ആരോഗ്യത്തെ കുറിച്ചിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ചില സമയത്ത് അവരതിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ വരുത്തുമ്പോൾ, കൃത്യമായിട്ട് ഡോക്ടർ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാതെ വരുമ്പോൾ, കൃത്യമായിട്ട് മരുന്ന് കഴിക്കാതെ വരുമ്പോൾ നമ്മൾ പേരൻസിനെ ശകാരിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ സ്വന്തം ആരോഗ്യത്തെ കുറിച്ചിട്ട് എത്രമാത്രം ചിന്തിക്കുന്നു എന്നുള്ള കാര്യം അത് വളരെ സംശയമുള്ള ഒന്നാണ്. കാരണം ദുബായിൽ ഈ ഒരു തിരക്കേറെ ജീവിതത്തിനിടയിൽ പലപ്പോഴും നമ്മുടെ ആരോഗ്യ പരിശോധനകൾ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. സമയം കിട്ടുമ്പോൾ നോക്കാം എന്നുള്ള സമീപനം ചിലപ്പോൾ നമ്മൾ ലേറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ടാക്കിയേക്കാം എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മിനിമം വർഷത്തിൽ ഒരിക്കലെങ്കിലും ഏറ്റവും സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യ പരിശോധന നമ്മൾ നടത്തിയിരിക്കുക. ഏറ്റവും ആവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, ഇമേജിംഗ് സ്റ്റഡീസ്, ഡോക്ടർ കൺസൾട്ടേഷൻ ഒക്കെ തന്നെ നമ്മുടെ ലൈഫ് റൊട്ടീൻ്റെ ഭാഗമാക്കി മാറ്റുക. കാരണം നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ പേരൻസിന് ഏറ്റവും ആവശ്യം നമ്മുടെ സാന്നിധ്യമാണ്. അതിന് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ ഒരു രോഗവും നമ്മളിൽ വളരാൻ വേണ്ടിയിട്ടുള്ള അവസരം നമ്മളായിട്ട് ഒരുക്കി കൊടുക്കരുത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ MVR-നെ കുറിച്ച് തന്നെയാണ്. ഇത്തരത്തിൽ രോഗനിർണ്ണയം നടത്തുന്നതിന് എന്തെങ്കിലും സംശയങ്ങളുള്ള സമയത്ത് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു അസ്വസ്ഥതകൾ വരുന്ന സമയത്ത് അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തി കൃത്യമായി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഏറ്റവും മികച്ച കേന്ദ്രങ്ങളിലൊന്ന് തന്നെയാണ് ദുബായ് ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. കാരണം എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യവുമായിട്ടാണ് അവർ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ദുബായ് എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ്, ഈസിലി ആക്സസിബിൾ ആണ്. മാത്രമല്ല ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിങ് പാക്കേജുകൾ ഒക്കെ ചെയ്യുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ രോഗനിർണ്ണയമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വൈവിധ്യങ്ങളായിട്ടുള്ള പാക്കേജുകളാണ് അവരിപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ബേസിക് പാക്കേജുകളുണ്ട്, അഡ്വാൻസ്ഡ് പാക്കേജുകളുണ്ട്, മെൻസിനും വിമൻസിനുമുള്ള സെപ്പറേറ്റ് പാക്കേജുകളുണ്ട്. ആൻഡ് എല്ലാ പാക്കേജുകളിലും 50% മുകളിൽ ഉള്ള ഡിസ്കൗണ്ടും, അതായത് പോക്കറ്റ് കാലിയാവുമെന്ന് പേടിച്ചിട്ടാണല്ലോ നമ്മൾ പലപ്പോഴും ഇത്തരം ചെക്കപ്പുകൾക്കൊക്കെ ഒരു കാലതാമസം വരുത്തുന്നത്, നാട്ടിൽ പോകുമ്പോൾ നോക്കാമെന്നൊക്കെ കരുതുന്നത്. എന്നാൽ നാട്ടിൽ പോലും ചിലവാകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവിടെ പോയി ഒരു വലിയ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്കിപ്പോൾ നേരിടുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു കൺസൾട്ടേഷനും കൃത്യമായ അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം അടുത്ത പ്രൊസീജിയേഴ്സ് ലേക്ക് കടന്നാൽ മതി. 9611050860 9611 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്.
3: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. എൻവിആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ. Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ஒரு ஆபீஸ்ல நின்னா என்ன கூட ஒரு ஜனம் இல்ல. நாங்க கூட யாரு?
2: இங்கன கரையில என்ன? அண்ணன் பிரச்சனை என்ன? லைசென்ஸ் உண்டாயிட்டு கார் இல்லாததல்ல. அல்மராய கார் அண்ட் பிரசிடென்ட்ஸ் உள்ளப்போ ஆ காரியத்தில் டென்ஷன் வேண்டா. யுஏயிலே യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമരായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
3: ഏറ്റവും
4: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും.
2: കോൾ 0507898939.

0: അപ്പൊ എന്തായാലും നമുക്ക് ഇന്നൊരു മൂവി സ്ക്രീനിങ് ഉണ്ട്. ഞാനിപ്പോ ടിക്കറ്റ് തരുന്നില്ല. ഓൾറെഡി ഇന്നലെ വരെയുള്ള കോൺടെസ്റ്റിലൂടെ നമ്മൾ കുറെ പേർക്ക് ടിക്കറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് സുഹൃത്തുക്കളുടെ, പ്രത്യേകിച്ചും ഇമ്മാനുവലിന്റെയൊക്കെ മെസ്സേജ് കാണുമ്പോഴത്തേക്ക്, ഇമ്മാനുവലൊക്കെ നമ്മുടെ എല്ലാ കോൺടെസ്റ്റിലും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ്, അങ്ങനെ ഒരുപാട് പേര് കേട്ടോ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല, സോറി. എന്തായാലും ഇന്ന് വൈകുന്നേരത്താണ് മൂവി സ്ക്രീൻ. ടിക്കറ്റ് കിട്ടിയിട്ടുള്ള വിന്നേഴ്സായിട്ടുള്ളവരൊക്കെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുക. ആൻഡ് മാത്രമല്ല, നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. റിവ്യൂസും റെസ്പോൺസുകളും ഒക്കെ നോക്കുന്ന സമയത്താണെങ്കിലും വിസ്മയ മോഹൻലാലിന്റെ തുടക്കം ഗംഭീരമാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ്. പ്രത്യേകിച്ചും ഒരു നമ്മൾ പ്രതീക്ഷിച്ച ഒരു സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക്, ഒരു ഫാമിലി എന്റർടൈനർ പ്രതീക്ഷിച്ച് പോയവർക്ക് ഒരു കിടുക്കാച്ചി ആക്ഷൻ പാക്ഡ് സിനിമയാണ് അത്ര നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ആശിഷ് ജോ ആന്റണി, ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ, അദ്ദേഹത്തിന്റെയൊക്കെ ഗംഭീര പെർഫോമൻസുകളാണ്, ലാലേട്ടന്റെയൊക്കെ ഗസ്റ്റ് അപ്പിയറൻസ് കിടിലമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവ്യൂ ഞങ്ങൾ തിങ്കളാഴ്ച വന്നിട്ട് ആ സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് ഇതുവരെയും ടിക്കറ്റ് കിട്ടിയിട്ടുള്ള ലിസണേഴ്സ്, പ്ലീസ് നിങ്ങൾ കൃത്യസമയത്ത് തന്നെ അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ടു ദ വൺസ് ഹു ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടിക്കറ്റ് കിട്ടാതെ പോയവർക്ക് ഞാൻ സഹർഷം മാപ്പ് ചോദിക്കുന്നു. ഗൈസ്, കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആഴ്ച അടുത്ത പടങ്ങൾ വരുന്നുണ്ട്. ഖലീഫ ഉണ്ട്, ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഉണ്ട്, വൻ വൻ പരിപാടികൾ അടുത്ത ആഴ്ച ഇരിക്കുകയാണ്. ഈ ആഴ്ച കിട്ടാത്തവർക്കൊക്കെ അടുത്ത ആഴ്ചകളിൽ സിനിമകൾക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കും. ഇതെൻ്റെ അഷുറൻസ് ആണ്, എൻ്റെ വാക്കാണ്, വാക്കാണ് ഏറ്റവും വലിയ സത്യം അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത് മൊയ്തീൻ? എനിവേ, എന്തായാലും കേട്ടുകൊണ്ടേ ഇരിക്കും ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹാവ്

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: You are listening to Back to Home with Asif.
2: Stay connected with Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
0: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
12: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
13: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
14: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 058582920.
14: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
15: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
16: ശ്രദ്ധിക്കണ്ട.
15: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
17: അണ്ണം പേടിക്കണ്ട,
18: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
15: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
16: അണ്ണ ശ്രദ്ധിക്ക.
19: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
2: You're listening to Home 92.2 FM. Home

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പാർലമെന്റിൽ തിടുക്കപ്പെട്ട് ബില്ല് പാസാക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം. മഴക്കെടുതി ആരോപണ പ്രത്യാരോപണവുമായി മന്ത്രി പി സി വിഷ്ണുനാഥും കെ യു ജനീഷ് കുമാറും. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാൻ യു ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നുവെന്ന് സി പി എം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് യു ഡി എഫ് സർക്കാർ നടത്തുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസും യു ഡി എഫും ക്ഷേമ പെൻഷൻ നൽകുന്നതിന് എതിരായിരുന്നു. ക്ഷേമ പെൻഷൻ നടപ്പാക്കിയതും വർദ്ധിപ്പിച്ചതും എൽ ഡി എഫ് സർക്കാരാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഇല്ലാതാക്കാനാണ് ശ്രമം നടത്തുന്നത്. 62 ലക്ഷം പാവപ്പെട്ട മനുഷ്യരുടെ ആശാ കേന്ദ്രമാണ് ക്ഷേമ പെൻഷൻ. 62 ലക്ഷം ജനങ്ങളെയും നിരത്തി വലിയ പ്രക്ഷോഭം നടത്തുമെന്നും എം വി ഗോവിന്ദൻ. സർക്കാർ ഉടൻ തീരുമാനം പിൻവലിക്കണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 7 ജില്ലകളിലുണ്ടായിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. തുരങ്ക ഭാഗത്ത് രണ്ടിടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് ആശങ്ക കൂട്ടുന്നുണ്ട്. പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. മഴക്കെടുതിയിൽ കോന്നിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന എംഎൽഎ കെ യു ജനീഷ് കുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി പി സി വിഷ്ണുനാഥ്. കെ യു ജനീഷ് കുമാറിനൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് മന്ത്രിയുടെ മറുപടി. കെ യു ജനീഷ് കുമാർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നുവെന്നും താൻ അങ്ങോട്ട് വിളിച്ചാണ് ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള സന്നദ്ധത എംഎൽഎ അറിയിച്ചതെന്നും മന്ത്രി. എംഎൽഎയുമായി ഒരുമിച്ച് കോന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി. മന്ത്രി പി സി വിഷ്ണുനാഥിനെതിരെ കെ യു ജനീഷ് കുമാർ എംഎൽഎ. മന്ത്രി കോന്നിക്കാരെ അവഗണിച്ചു. മന്ത്രി പി സി വിഷ്ണുനാഥ് ചിത്രങ്ങൾ പുറത്തുവിട്ടത് ജാള്യത മറയ്ക്കാൻ. മന്ത്രിക്ക് കാപട്യം. പ്രളയത്തിൽ രാഷ്ട്രീയം പറയാൻ താൻ ശ്രമിച്ചിട്ടില്ല. തന്റെ നാട്ടിലെ പാവങ്ങളുടെ കാര്യം താനല്ലാതെ മറ്റാരാണ് പറയുക? ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയാറില്ല. ഇപ്പോഴും മന്ത്രി പി സി വിഷ്ണുനാഥ് ദുരന്തമുഖത്ത് എത്താത്തതെന്താണ്? കെ പി സി സി വൈസ് പ്രസിഡന്റിന്റെ നിലവാരത്തിൽ മന്ത്രി പ്രവർത്തിക്കാൻ പാടില്ലെന്നും എംഎൽഎ വിമർശിച്ചു. പാണക്കാട്ടെ മണ്ണിടിച്ചിലിന് അനധികൃതമായ പാറ പൊട്ടിക്കൽ കാരണമായെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ണ് മാറ്റാൻ മാത്രമാണ് മുനിസിപ്പാലിറ്റി അനുമതി നൽകിയത്. എന്നാൽ അതിന്റെ മറവിൽ പാറ പൊട്ടിച്ചു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. സ്ഥലത്ത് ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവൃത്തികളും അനുവദിക്കില്ലെന്ന് മന്ത്രി. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവുണ്ടായതിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അനാദരവാണ് മൃതദേഹത്തോട് കാണിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് കാര്യങ്ങൾ സംസാരിക്കും. ഇത്തരത്തിൽ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ജില്ലാ ഭരണകൂടമാണ് ആശുപത്രികൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതെന്നും മന്ത്രി. ആറന്മുളയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിഴ ചുമത്തിയ സംഭവത്തിൽ നടപടി. പിഴ ചുമത്തിയ എം ബി ഡി ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. എം ബി ഡി സ്ക്വാഡ് ഉദ്യോഗസ്ഥനെ ഗതാഗത വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ആറന്മുള എംഎൽഎ അബിൻ വർക്കി ഗതാഗത മന്ത്രിയുമായി നടത്തിയ ആശയവിനിമയത്തിന് പിന്നാലെയാണ് നടപടി. പിഴയടയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് എംഎൽഎ നിർദ്ദേശം നൽകുകയായിരുന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പുയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി മുൻ വൈദ്യുതി മന്ത്രി എം എം മണി. തമിഴ്നാട് സർക്കാരിന് തീരുമാനമെടുത്ത് അവിടെ വയ്ക്കാനേ സാധിക്കൂ. നിലവിലുള്ള ജലനിരപ്പുയർത്താൻ കേരളം അനുവദിക്കരുത്. തമിഴ്നാടിന് ഇപ്പോൾ കൊടുക്കുന്ന അളവിൽ വെള്ളം കൊടുക്കണം. കേരളത്തിന്റെ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകണമെന്ന എം എം മണി. ഏത് വിജയ് സർക്കാരായാലും തീരുമാനം നടപ്പാക്കാൻ പറ്റില്ലെന്നും മുൻ വൈദ്യുതി മന്ത്രി. വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പാലക്കാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ മജിസ്ട്രേറ്റിന് മുന്നിലും പരാക്രമം കാട്ടി. ജാമ്യ പേപ്പറുകൾ വലിച്ചുകീറി പ്രതി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാത്രി മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ആയിരുന്നു പ്രതി വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. എമർജൻസി വിൻഡോ പാനൽ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി പോസ്റ്റിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് ബേപ്പൂർ കക്കേടത്ത് ഹൌസിൽ നിധിനെയാണ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിൽ ലഹളയുണ്ടാക്കാനും പൊതുസമാധാനം തകർക്കാനും ശ്രമിച്ചെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായ വെല്ലുവിളിയിൽ അർജുൻ ആയങ്കിയെ പൂട്ടാനൊരുങ്ങി പോലീസ്. പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ വ്യാപക പരിശോധന നടത്തി. എറണാകുളം ടവർ ലൊക്കേഷനിലാണ് ആയങ്കിയുടെ അവസാന ലൊക്കേഷൻ കാണിക്കുന്നത്. അതേസമയം ആയങ്കിയുടെ സമൂഹമാധ്യമം ഉപയോഗിക്കുന്നത് മറ്റൊരാളാണെന്നും പോലീസിന് സംശയമുണ്ട്. വടകര അധ്യാപകർ പ്രതിയായ MDMA കേസിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. അധ്യാപികമാർ വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിച്ചോ എന്നാണ് അന്വേഷണം. മയക്കുമരുന്ന് കൈമാറ്റത്തിനും പണ ഇടപാടിനും കുട്ടികളെ മറയാക്കിയോ എന്നാണ് പരിശോധന. പണ ഇടപാടിന് വിദ്യാർത്ഥികളുടെ അക്കൌണ്ട് ഉപയോഗിച്ചോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിടുക്കപ്പെട്ട ബില്ലുകൾ പാസാക്കുന്നതിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. മാഗി ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് പോലെയാണ് കേന്ദ്രം പാർലമെന്റിൽ ബില്ലുകൾ പാസാക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ ഡെറിക് ഒബ്രിയൻ വിമർശിച്ചു. സുപ്രധാന ബില്ലുകളാണ് ഇത്തരത്തിൽ ഒരു ചർച്ചയുമില്ലാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസാക്കുന്നതെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. സുപ്രീംകോടതി ഭേദഗതി ബിൽ വെറും 4 മിനിറ്റ് കൊണ്ടും ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ടാക്സേഷൻ ആൻഡ് അതർ ലോസ് ഭേദഗതി ബിൽ എന്നിവ 3 വീതം മിനിറ്റുകളുമെടുത്താണ് പാസാക്കിയതെന്ന് ഡെറിക് ചൂണ്ടിക്കാട്ടി. പാർലമെന്റിനെ BJP പരിഹസിക്കുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും പാർലമെന്റ് കൃത്യമായി നടക്കുന്നുണ്ടെന്നും നിയമനിർമ്മാണ നടപടികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു ഡെറിക് ഒബ്രിയൻ. പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളും ബഹളങ്ങളും കാരണം സഭയിൽ ചർച്ചകളുടെ സമയം കുറഞ്ഞുവെന്ന് കിരൺ റിജിജു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുമാണ്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള ഒരു നിർദ്ദേശവും നിലവിലില്ലെന്നും കിരൺ റിജിജു അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ നിന്നും വിമത നീക്കം നടത്തി പുറത്തുവന്ന MPമാർക്ക് ധൈര്യം പകർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ MPമാർക്കൊരുക്കിയ പ്രത്യേക പ്രഭാത ഭക്ഷണ വിരുന്നിലാണ് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. തൃണമൂൽ വിട്ടെത്തിയ 20 പേരും ഉദ്ധവിന്റെ ശിവസേന വിട്ടെത്തിയ 6 പേരും ഉൾപ്പെടെ 45 MPമാരാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചിലക്കി 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ബഫേഴ്സ് അഴിമതി കേസിലെ നിയമ നടപടികൾക്ക് അവസാനമായി. കേസിൽ സുപ്രീംകോടതി അന്തിമവിധി പ്രഖ്യാപിച്ചു. ഹിന്ദുജ സഹോദരന്മാരെയും സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായ ബഫേഴ്സിനെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് 2005 ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരായ അവസാന അപ്പീലും സുപ്രീംകോടതി തള്ളി. കേസ് മാറ്റിവെയ്ക്കാനുള്ള ആവശ്യം നിരസിക്കുകയും കൂടുതൽ വാദങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ അഭിഭാഷകൻ അജയ് കെ അഗർവാൾ നൽകിയ ഹർജി തള്ളുകയായിരുന്നു സുപ്രീംകോടതി. പേനയും കടലാസും ഒഴിവാക്കി നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് പരിഗണിച്ചു വരികയാണെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ചതിനാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും വേഗം വേണമെന്ന ഹർജിക്കാരായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ വിവാഹമോചന ഹർജി കേസ് പിൻവലിച്ച് ഭാര്യ സംഗീത. ചെങ്കൽപ്പേട്ട് കുടുംബകോടതിയിലെ കേസാണ് പിൻവലിച്ചത്. June 15 കോടതി കേസ് പരിഗണിച്ചെങ്കിലും ഇരുവിഭാഗവും ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെലിഫോൺ സംഭാഷണമാണ് ഇരുവരും നടത്തിയത്. പശ്ചിമേഷ്യയിലെ സമീപകാല സാഹചര്യങ്ങൾ നെതന്യാഹുവും നരേന്ദ്രമോദിയും വിലയിരുത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളുമുണ്ടായി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലെ സുസ്ഥിരമായ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യുകയും ഇരുരാജ്യങ്ങളുടെയും പരസ്പര നേട്ടത്തിനായി വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തുവെന്ന് കേന്ദ്രത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ട്രംപ്. ഹോർമുസ് ജലപാത സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ആവർത്തിച്ച ഇറാൻ. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് US പിന്മാറിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന് നേരെ US തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാന്റെ അന്ത്യശാസനം. ട്രംപിനെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളടക്കം തന്ത്രപ്രധാന സ്ഥാനങ്ങൾ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ്. യമനിൽ വെടിനിർത്തൽ ലംഘിച്ച ഹൂതികളുടെ ആക്രമണം, 30 പേർ കൊല്ലപ്പെട്ടു. യമൻ എമർജൻസി ഫോഴ്സ് ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 2022 ശേഷമുള്ള വലിയ ആക്രമണമായിരുന്നു ഇത്. ആക്രമണത്തെ ആരോഗ്യമന്ത്രി ഖാസിം ബഹിബാഹ് ശക്തമായി അപലപിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും സുസ്ഥിരതയും തകർക്കുന്ന ലക്ഷ്യത്തോടെയാണ് വഞ്ചനാപരമായ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. സൌദി അറേബ്യയിലെ നജ്രാനിൽ ഹൂദി ആക്രമണം. 11 പേർക്ക് പരിക്കേറ്റു. 7 സൌദി പൗരന്മാർക്കും 4 വിദേശികൾക്കുമാണ് പരിക്കേറ്റത്. നബിദിനം യുഎയിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ചയാണ് അവധി. സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് അവധി ഒരുപോലെ ബാധകമായിരിക്കും. വാരാന്ത്യം ഉൾപ്പെടെ പ്രവാസികൾക്ക് തുടർച്ചയായി 3 ദിവസത്തെ നീണ്ട അവധി ഇതോടെ ലഭിക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.

വനിതകൾക്കും കുട്ടികൾക്കും കൂടുതൽ കരുതൽ നൽകുന്നതിന്റെ ഭാഗമായിട്ട് പീപ്പിൾ സെന്റേഡ് കെയർ കേന്ദ്രങ്ങൾ തുറക്കുകയാണ് ദുബായ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമുക്കിവിടെയുള്ള യുഎയിലുള്ള വനിതകളുടെയും കുട്ടികളുടെയൊക്കെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും ആൻഡ് അതോടൊപ്പം തന്നെ അവരുടെ റിഹാബിലിറ്റേഷനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് അത് കൂടുതൽ ഫലപ്രദമാക്കി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ പീപ്പിൾ സെന്റേഡ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ മോഡൽ ഇപ്പോൾ ദുബായ് അവതരിപ്പിച്ചിരിക്കുന്നത്. ദുബായിലെ ബന്ധപ്പെട്ട ഗവൺമെന്റ് ഏജൻസികളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഈ ഒരു മാതൃക വഴി ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾക്കോ അല്ലെങ്കിൽ ചൂഷണത്തിനോ ഒക്കെ ഇരയാകേണ്ടി വന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടുന്ന സുരക്ഷിതമായിട്ടുള്ള താമസം, അവർക്ക് കിട്ടേണ്ട ഒരു മെന്റൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട് ഉണ്ടല്ലോ, ആ ഒരു സപ്പോർട്ട്, അതോടൊപ്പം നിയമപരമായിട്ടുള്ള സഹായങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ ഈ ഡൊമസ്റ്റിക് വയലൻസുകളുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ദിനേന കാണാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ആ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറ്റവും മികച്ച പരിരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ദുബായ് ഇപ്പോൾ ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾക്കും വനിതകൾക്കുമൊക്കെയുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റീസ്, അതോടൊപ്പം അവർക്ക് മെന്റലി ആൻഡ് സോഷ്യലി ഉള്ള സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന നിയമസഹായങ്ങൾ നൽകുക, അവരുടെ ആരോഗ്യ പരിചരണം ഏറ്റെടുത്ത് ചെയ്യുക ആൻഡ് റിഹാബിലിറ്റേഷൻ പരിപാടികളൊക്കെ തന്നെ ഒരൊറ്റ സംവിധാനത്തിലൂടെ ലഭ്യമാക്കുക എന്നാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതും കേട്ടോ. സഹായം ആവശ്യമുള്ളവർക്ക് അതിവേഗത്തിലും ആൻഡ് ഏറ്റവും മാനുഷികമായും സമഗ്രമായിട്ടുള്ള സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ലോങ് ടേമിലേക്കുള്ള അവരുടെ ക്ഷേമവും. ഇപ്പോൾ നമ്മളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഹെഡ്ലൈൻസ് പോലെ തന്നെ പല വാർത്തകളിലും പല ഇരകളുടെ പേരുകൾ മാറി മാറി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഇരകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാറില്ല. ഇതിൻ്റെ ബ്രേക്കിങ്ങിൽ, ലൈം ലൈറ്റിൽ ഇവർ കത്തി നിൽക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് വീഡിയോസും അവർക്ക് വേണ്ടുന്ന ഐക്യദാർഢ്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുമെങ്കിലും അവരുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അറിയാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദീർഘകാലമായിട്ടുള്ള അവരുടെ ഒരു ലോങ് ടൈം ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അവർക്കുള്ള ഒരു സോഷ്യൽ റിഹാബിലിറ്റേഷൻ ശക്തിപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് ദുബായ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ഇനിഷ്യേറ്റീവ് ഫ്രം ദി സൈഡ് ഓഫ് ദുബായ് അതോറിറ്റീസ്. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: கிண்ணம் துள்ளி துளும் புன்னச்சேல.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
3: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
4: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
3: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
4: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
3: For details, call 050-426-0948.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
3: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു?
4: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
3: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR, ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
4: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
3: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
5: You are listening to Home.

തെലുങ്ക് സിനിമ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ചിരഞ്ജീവിയുടെയും റാം ചരണിന്റെയും അല്ലു അർജുന്റെയും ജൂനിയർ എൻടിആറിന്റെയും ഒക്കെ ഉൾപ്പെടെ നമ്മൾ കണ്ടു ശീലിച്ച അല്ലു ടെംപ്ലേറ്റ് സിനിമകളുണ്ട്, ബാലകൃഷ്ണയുടെ ഉൾപ്പെടെയുള്ള സിനിമകൾ. കാരണം ഒരിടിക്ക് ട്രെയിൻ വരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്രമാത്രം വളരെ സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള നായകനും ആ നായകന് വേണ്ടിയിട്ട് ആ സിനിമയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ചില ഇമ്പാക്ട്ഫുൾ സീനുകളും അതോടൊപ്പം തന്നെ ഒരു നാലോ അഞ്ചോ ഡാൻസ് നമ്പറുകൾ അതും തിയേറ്റർ മുഴുവൻ ഇളക്കുന്ന അത്തരം ഫെസ്റ്റീവ് മോഡ് സിനിമകൾ മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഹൈപ്പർ റിയാലിറ്റി സിനിമകളുടെ ഇൻഡസ്ട്രി ആയിട്ടാണ് തെലുങ്കിനെ പലപ്പോഴും പറയാറുള്ളത്. എങ്കിലും ഇപ്പോഴങ്ങനെ അല്ല, പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ

0: സാധാരണക്കാരുടെ കഥകൾ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരുടെ നായകനായി കടന്നു വരികയും അതിൻ്റെ അത്തരത്തിൽ വലിയൊരു ഫാൻ ബേസ് സൃഷ്ടിക്കുകയും ചെയ്ത നടനാണ് നാനി. നാനിയുടെ ആ ഒരു ടൈറ്റിൽ ടാഗ് തന്നെ അങ്ങനെയാണ്, നാച്ചുറൽ സ്റ്റാർ എന്നാണ് നാനിയെ വിളിക്കുന്നത് കേട്ടോ. അവിടെ പവർ സ്റ്റാർ ഉണ്ട്, മെഗാ സ്റ്റാർ ഉണ്ട്, ആൻഡ് അങ്ങനെ കുറേ സ്റ്റാർസിൻ്റെ ഇടയിൽ സ്റ്റൈലിഷ് സ്റ്റാർ ഉണ്ട്. അല്ലു അർജുൻ ആണല്ലോ സ്റ്റൈലിഷ് സ്റ്റാർ. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു നാച്ചുറൽ സ്റ്റാർ, വളരെ ഓർഗാനിക്കായിട്ടെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു നായകൻ എന്ന നിലയിലാണ് നാനിക്ക് ആ ഒരു വിളിപ്പേരുള്ളത്. അപ്പോൾ അത് നാനി വീണ്ടും പ്രൂവ് ചെയ്യാണ്. ശരിക്കും ഒരുപാട് ഒരുപാട് ഇപ്പോൾ ദസറ എന്ന് പറഞ്ഞൊരു പടം പുള്ളി ചെയ്തത്, ഈച്ച, അങ്ങനെ എത്രയോ പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നാനി ഒരു ലെവൽ മുകളിലാണ് എന്ന് തന്നെ പറയാം. നാനിയുടെ പുതിയ പടത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, പാരഡൈസ് എന്ന് പറഞ്ഞ ട്രെയിലർ കേട്ടോ. ശരിക്കും ഭയങ്കര, ആദ്യമേ അതിൻ്റെ ഒരു ഇനിഷ്യൽ ടീസർ പുറത്തുവിട്ട സമയത്തെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു ട്രെയിലറാണ്, ഒരു ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട് തന്നെ പറയാം. അതിൻ്റെ തമിഴ് ട്രെയിലറാണ് ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു തമിഴിന് വേണ്ടിയിട്ടും നാനി തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു മോഡുലേഷൻ ആവട്ടെ, അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാവട്ടെ, എല്ലാം തന്നെ ഒരു ഒരു ഒരു ഒരു പ്രത്യേകത നിറഞ്ഞ പടം. സാധാരണ നമ്മൾ കാണുന്ന ഈ റെബല്യസ് ക്യാരക്ടേഴ്സിനെയൊക്കെക്കാൾ ഉപരിയായിട്ട് ഇതൊരു സംതിങ് ഇസ് ദെയർ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ട്രെയിലറാണ് ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. പാരഡൈസ് എന്നാണ് പടത്തിൻ്റെ പേര്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർതുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പ്രശംസകൾ ഇഷ്ടമല്ലാത്തവർ ആരുമില്ല. നമ്മളെ ആരെങ്കിലും അംഗീകരിക്കുന്നത്, നമ്മളെ പ്രശംസിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും ചില സമയങ്ങളിലെങ്കിലും നമ്മൾ ഈ പ്രശംസകൾ ഓവർലോഡ് ആവുന്ന സമയത്ത് ഓക്വേർഡ് ആവാറുണ്ട് അല്ലെ? ആൻഡ് ഇതിനെ കുറിച്ചിട്ട് വേറൊരു വലിയ അവസ്ഥയെ ഇതൊരു അവസ്ഥയായിട്ട് കണ്ട് ചില പേരും ടേമും ഒക്കെ ഇതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാനത്ര വലിയ സംഭവമൊന്നും അല്ല, എത്ര പ്രശംസ ലഭിച്ചു കഴിഞ്ഞാലും ഒരു ആത്മവിശ്വാസമില്ലാത്ത ഒരു അവസ്ഥ തോന്നുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്നുള്ളത്. നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സംഗതി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ വലിയ വിജയങ്ങളോ അല്ലെങ്കിൽ കഴിവുകളോ ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഞാനിതൊന്നും അർഹിക്കുന്നില്ല, ഞാൻ ആളുകളെ പറ്റിക്കുകയാണ് എന്ന് വേണമെങ്കിൽ എൻ്റെ കഴിവില്ലായ്മ വെളിച്ചത്ത് വരാം എന്ന് സ്വയം തോന്നുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. ഉദാഹരണം പറയാനാണെങ്കിൽ ഞാൻ വേറെ ആരെക്കുറിച്ചും പറയുന്നില്ല, ഞാനിപ്പോൾ എൻ്റെ ജോലിയെക്കുറിച്ച് പറയാം. ഞാൻ ചിലപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് പഠിച്ച് പല വിഷയങ്ങളും എടുത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ആൻഡ് ഇവിടെ വന്ന് എഫോർട്ട് ഇട്ട് ഞാനിത് സംസാരിച്ച് റേഡിയോ ഷോ ചെയ്യുകയാണ് എന്ന് വേണമെങ്കിൽ കരുതാം. അറ്റ് ദ സെയിം ടൈം ഞാൻ കരുതുന്നത് അങ്ങനെയല്ല എന്ന് വെച്ചോ. ഞാൻ കരുതുന്നത് ഓ ഞാൻ ഭയങ്കര ഉടായ്പും ഭയങ്കര ഉഴപ്പുമാണ്, ഞാനിങ്ങനെ വന്നിരുന്ന് എനിക്ക് വായി വരുന്ന എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് പോകുമ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ കാണുന്ന ചില കാര്യങ്ങൾ എടുത്തങ്ങ് പറയുകയാണ്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ലാവിഷാക്കി ഞാനങ്ങ് തീർക്കുകയാണ് പരിപാടി എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വരികയും ആൻഡ് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തോ കൃത്രിമം കാണിക്കുന്നുണ്ട്. നമ്മൾ ആരെയും ദ്രോഹിക്കുക എന്നുള്ളതല്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനോട് ഞാനിപ്പോൾ നീതി പുലർത്തുന്നില്ലേ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. പഠനത്തിലും ജോലിയിലും ഒക്കെ വളരെ ഉയർന്ന വിജയം നേടുന്ന ആളുകളിൽ ഇത് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള നിരവധി സെലിബ്രിറ്റീസ് ആക്ച്വലി ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, നമ്മൾ ചിലപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പേ ചെയ്യുന്ന ഒരു ജോലിയിലായിരിക്കും ഉള്ളത്, പക്ഷേ ഒരു പോയിന്റിൽ നമുക്ക് തോന്നുകയാണ് നമ്മൾ ഇന്ന് കിട്ടുന്ന ഈ ഒരു റിസപ്ഷൻ അനുസൃതമായിട്ടുള്ള ഒരു എഫോർട്ടോ ഒരു കോൺട്രിബ്യൂഷനോ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്നുള്ളൊരു സംശയം നമ്മുടെ ഉള്ളിൽ തോന്നുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംശയം അത് റാൻഡംലി എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ അതൊരു എക്സ്ട്രീം പോയിന്റ് കഴിഞ്ഞതിന് ശേഷം അത് നമ്മളെ തന്നെ കാർന്നു നിന്ന തരത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു സിൻഡ്രോമിലേക്ക് നമ്മൾ പോകാറുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. ചുമ്മാ ഒരു അറിവായതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോ, നിങ്ങൾ ആർക്കെങ്കിലും ഇത്തരത്തിലൊക്കെ തോന്നലുകൾ എപ്പോഴെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം. എന്തായാലും കേട്ടുകൊണ്ടേ ഇരിക്കൂ, ഇപ്പോൾ അങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഒക്കെ കേട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കാണ്ടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ട,
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാണ്.
12: അണ്ണ ശ്രദ്ധിക്ക.
13: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പാർലമെന്റിൽ തിടുക്കപ്പെട്ട് ബില്ല് പാസാക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം. മഴക്കെടുതി ആരോപണ പ്രത്യാരോപണവുമായി മന്ത്രി പി സി വിഷ്ണുനാഥും കെ യു ജനീഷ് കുമാറും. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാൻ യു ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നുവെന്ന് സി പി എം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് യു ഡി എഫ് സർക്കാർ നടത്തുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസും യു ഡി എഫും ക്ഷേമ പെൻഷൻ നൽകുന്നതിന് എതിരായിരുന്നു. ക്ഷേമ പെൻഷൻ നടപ്പാക്കിയതും വർദ്ധിപ്പിച്ചതും എൽ ഡി എഫ് സർക്കാരാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഇല്ലാതാക്കാനാണ് ശ്രമം നടത്തുന്നത്. 62 ലക്ഷം പാവപ്പെട്ട മനുഷ്യരുടെ ആശാ കേന്ദ്രമാണ് ക്ഷേമ പെൻഷൻ. 62 ലക്ഷം ജനങ്ങളെയും നിരത്തി വലിയ പ്രക്ഷോഭം നടത്തുമെന്നും എം വി ഗോവിന്ദൻ. സർക്കാർ ഉടൻ തീരുമാനം പിൻവലിക്കണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 7 ജില്ലകളിലുണ്ടായിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. തുരങ്കഭാഗത്ത് രണ്ടിടങ്ങളിലായാണ് ചെറിയ തോതിൽ മണ്ണിടിഞ്ഞത്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത് ആശങ്ക കൂട്ടുന്നുണ്ട്. പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് കുതിരാൻ തുരങ്കം. ഈ തുരങ്കത്തിന്റെ മുകൾ ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. മഴക്കെടുതിയിൽ കോന്നിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന എംഎൽഎ കെ യു ജനീഷ് കുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി പി സി വിഷ്ണുനാഥ്. കെ യു ജനീഷ് കുമാറിനൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് മന്ത്രിയുടെ മറുപടി. കെ യു ജനീഷ് കുമാർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നുവെന്നും താൻ അങ്ങോട്ട് വിളിച്ചാണ് ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള സന്നദ്ധത എംഎൽഎ അറിയിച്ചതെന്നും മന്ത്രി. എംഎൽഎയുമായി ഒരുമിച്ച് കോന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി. മന്ത്രി പി സി വിഷ്ണുനാഥിനെതിരെ കെ യു ജനീഷ് കുമാർ എംഎൽഎ. മന്ത്രി കോന്നിക്കാരെ അവഗണിച്ചു. മന്ത്രി പി സി വിഷ്ണുനാഥ് ചിത്രങ്ങൾ പുറത്തുവിട്ടത് ജാള്യത മറയ്ക്കാൻ. മന്ത്രിക്ക് കാപട്യം. പ്രളയത്തിൽ രാഷ്ട്രീയം പറയാൻ താൻ ശ്രമിച്ചിട്ടില്ല. തന്റെ നാട്ടിലെ പാവങ്ങളുടെ കാര്യം താനല്ലാതെ മറ്റാരാണ് പറയുക. ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയാറില്ല. ഇപ്പോഴും മന്ത്രി പി സി വിഷ്ണുനാഥ് ദുരന്തമുഖത്ത് എത്താത്തതെന്താണ്? കെ പി സി സി വൈസ് പ്രസിഡന്റിന്റെ നിലവാരത്തിൽ മന്ത്രി പ്രവർത്തിക്കാൻ പാടില്ലെന്നും എംഎൽഎ വിമർശിച്ചു. പാണക്കാട്ടെ മണ്ണിടിച്ചിലിന് അനധികൃതമായ പാറ പൊട്ടിക്കൽ കാരണമായെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ണ് മാറ്റാൻ മാത്രമാണ് മുനിസിപ്പാലിറ്റി അനുമതി നൽകിയത്. എന്നാൽ അതിന്റെ മറവിൽ പാറ പൊട്ടിച്ചു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. സ്ഥലത്ത് ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവൃത്തികളും അനുവദിക്കില്ലെന്ന് മന്ത്രി. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവുണ്ടായതിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അനാദരവാണ് മൃതദേഹത്തോട് കാണിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് കാര്യങ്ങൾ സംസാരിക്കും. ഇത്തരത്തിൽ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ജില്ലാ ഭരണകൂടമാണ് ആശുപത്രികൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതെന്നും മന്ത്രി. ആറന്മുളയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ ഓഫ് റോഡ് വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിഴ ചുമത്തിയ സംഭവത്തിൽ നടപടി. പിഴ ചുമത്തിയ എം ബി ഡി ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. എം ബി ഡി സ്ക്വാഡ് ഉദ്യോഗസ്ഥനെ ഗതാഗത വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ആറന്മുള എംഎൽഎ അബിൻ വർക്കി ഗതാഗത മന്ത്രിയുമായി നടത്തിയ ആശയവിനിമയത്തിന് പിന്നാലെയാണ് നടപടി. പിഴയടയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് എംഎൽഎ നിർദ്ദേശം നൽകുകയായിരുന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പുയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി മുൻ വൈദ്യുതി മന്ത്രി എം എം മണി. തമിഴ്നാട് സർക്കാരിന് തീരുമാനമെടുത്ത് അവിടെ വയ്ക്കാനേ സാധിക്കൂ. നിലവിലുള്ള ജലനിരപ്പുയർത്താൻ കേരളം അനുവദിക്കരുത്. തമിഴ്നാടിന് ഇപ്പോൾ കൊടുക്കുന്ന അളവിൽ വെള്ളം കൊടുക്കണം. കേരളത്തിന്റെ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകണമെന്ന എം എം മണി. ഏത് വിജയ് സർക്കാരായാലും തീരുമാനം നടപ്പാക്കാൻ പറ്റില്ലെന്നും മുൻ വൈദ്യുതി മന്ത്രി. വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പാലക്കാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ മജിസ്ട്രേറ്റിന് മുന്നിലും പരാക്രമം കാട്ടി. ജാമ്യ പേപ്പറുകൾ വലിച്ചുകീറി പ്രതി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇന്നലെ രാത്രി മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു പ്രതി വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. എമർജൻസി വിൻഡോ പാനൽ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി പോസ്റ്റിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നോർത്ത് ബേപ്പൂർ കക്കേടത്ത് ഹൌസിൽ നിധിനെയാണ് കോഴിക്കോട് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹത്തിൽ ലഹളിയുണ്ടാക്കാനും പൊതുസമാധാനം തകർക്കാനും ശ്രമിച്ചെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായ വെല്ലുവിളിയിൽ അർജുൻ ആയങ്കിയെ പൂട്ടാനൊരുങ്ങി പോലീസ്. പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ വ്യാപക പരിശോധന നടത്തി. എറണാകുളം ടവർ ലൊക്കേഷനിലാണ് ആയങ്കിയുടെ അവസാന ലൊക്കേഷൻ കാണിക്കുന്നത്. അതേസമയം ആയങ്കിയുടെ സമൂഹമാധ്യമം ഉപയോഗിക്കുന്നത് മറ്റൊരാളാണെന്നും പോലീസിന് സംശയമുണ്ട്. വടകര അധ്യാപകർ പ്രതിയായ MDMA കേസിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. അധ്യാപികമാർ വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിച്ചോ എന്നാണ് അന്വേഷണം. മയക്കുമരുന്ന് കൈമാറ്റത്തിനും പണ ഇടപാടിനും കുട്ടികളെ മറയാക്കിയോ എന്നാണ് പരിശോധന. പണ ഇടപാടിന് വിദ്യാർത്ഥികളുടെ അക്കൌണ്ട് ഉപയോഗിച്ചോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിടുക്കപ്പെട്ട ബില്ലുകൾ പാസാക്കുന്നതിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. മാഗി ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് പോലെയാണ് കേന്ദ്രം പാർലമെന്റിൽ ബില്ലുകൾ പാസാക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ ഡെറിക് ഒബ്രിയൻ വിമർശിച്ചു. സുപ്രധാന ബില്ലുകളാണ് ഇത്തരത്തിൽ ഒരു ചർച്ചയുമില്ലാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസാക്കുന്നതെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. സുപ്രീംകോടതി ഭേദഗതി ബിൽ വെറും 4 മിനിറ്റ് കൊണ്ടും ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ടാക്സേഷൻ ആൻഡ് അതർ ലോസ് ഭേദഗതി ബിൽ എന്നിവ 3 വീതം മിനിറ്റുകളുമെടുത്താണ് പാസാക്കിയതെന്ന് ഡെറിക് ചൂണ്ടിക്കാട്ടി. പാർലമെന്റിനെ BJP പരിഹസിക്കുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും പാർലമെന്റ് കൃത്യമായി നടക്കുന്നുണ്ടെന്നും നിയമനിർമ്മാണ നടപടികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു ഡെറിക് ഒബ്രിയൻ. പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളും ബഹളങ്ങളും കാരണം സഭയിൽ ചർച്ചകളുടെ സമയം കുറഞ്ഞുവെന്ന് കിരൺ റിജിജു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുമാണ്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള ഒരു നിർദ്ദേശവും നിലവിലില്ലെന്നും കിരൺ റിജിജു അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ നിന്നും വിമത നീക്കം നടത്തി പുറത്തുവന്ന MPമാർക്ക് ധൈര്യം പകർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ MPമാർക്കൊരുക്കിയ പ്രത്യേക പ്രഭാത ഭക്ഷണ വിരുന്നിലാണ് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. തൃണമൂൽ വിട്ടെത്തിയ 20 പേരും ഉദ്ധവിന്റെ ശിവസേന വിട്ടെത്തിയ 6 പേരും ഉൾപ്പെടെ 45 MPമാരാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചിലക്കി 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ബൊഫേഴ്സ് അഴിമതി കേസിലെ നിയമ നടപടികൾക്ക് അവസാനമായി. കേസിൽ സുപ്രീംകോടതി അന്തിമവിധി പ്രഖ്യാപിച്ചു. ഹിന്ദുജ സഹോദരന്മാരെയും സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായ ബൊഫേഴ്സിനെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് 2005 ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരായ അവസാന അപ്പീലും സുപ്രീംകോടതി തള്ളി. കേസ് മാറ്റിവെയ്ക്കാനുള്ള ആവശ്യം നിരസിക്കുകയും കൂടുതൽ വാദങ്ങൾ കേൾക്കാൻ തയ്യാറാകാതെ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ അഭിഭാഷകൻ അജയ് കെ അഗർവാൾ നൽകിയ ഹർജി തള്ളുകയായിരുന്നു സുപ്രീംകോടതി. പേനയും കടലാസും ഒഴിവാക്കി നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് പരിഗണിച്ചു വരികയാണെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ചതിനാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും വേഗം വേണമെന്ന ഹർജിക്കാരായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ വിവാഹമോചന ഹർജി കേസ് പിൻവലിച്ച് ഭാര്യ സംഗീത. ചെങ്കൽപ്പേട്ട് കുടുംബകോടതിയിലെ കേസാണ് പിൻവലിച്ചത്. June 15 കോടതി കേസ് പരിഗണിച്ചെങ്കിലും ഇരുവിഭാഗവും ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെലിഫോൺ സംഭാഷണമാണ് ഇരുവരും നടത്തിയത്. പശ്ചിമേഷ്യയിലെ സമീപകാല സാഹചര്യങ്ങൾ നെതന്യാഹുവും നരേന്ദ്രമോദിയും വിലയിരുത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളുമുണ്ടായി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലെ സുസ്ഥിരമായ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യുകയും ഇരു രാജ്യങ്ങളുടെയും പരസ്പര നേട്ടത്തിനായി വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തുവെന്ന് കേന്ദ്രത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ട്രംപ്. ഹോർമുസ് ജലപാത സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ആവർത്തിച്ച ഇറാൻ. എന്നാൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് US പിന്മാറിയാലും ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന് നേരെ US തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാന്റെ അന്ത്യശാസനം. ട്രംപിനെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളടക്കം തന്ത്രപ്രധാന സ്ഥാനങ്ങൾ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ്. യമനിൽ വെടിനിർത്തൽ ലംഘിച്ച ഹൂതികളുടെ ആക്രമണം. 30 പേർ കൊല്ലപ്പെട്ടു. യമൻ എമർജൻസി ഫോഴ്സ് ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. 2022 ശേഷമുള്ള വലിയ ആക്രമണമായിരുന്നു ഇത്. ആക്രമണത്തെ ആരോഗ്യമന്ത്രി ഖാസിം ബഹിബാഹ് ശക്തമായി അപലപിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും സുസ്ഥിരതയും തകർക്കുന്ന ലക്ഷ്യത്തോടെയാണ് വഞ്ചനാപരമായ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. സൌദി അറേബ്യയിലെ നജ്രാനിൽ ഹൂദി ആക്രമണം. 11 പേർക്ക് പരിക്കേറ്റു. 7 സൌദി പൌരന്മാർക്കും 4 വിദേശികൾക്കുമാണ് പരിക്കേറ്റത്. നബിദിനം യുഎയിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ചയാണ് അവധി. സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് അവധി ഒരുപോലെ ബാധകമായിരിക്കും. വാരാന്ത്യം ഉൾപ്പെടെ പ്രവാസികൾക്ക് തുടർച്ചയായി 3 ദിവസത്തെ നീണ്ട അവധി ഇതോടെ ലഭിക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

0: യു എയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന്
1: അവരുടെ വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ

0: 58582-9220.
1: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
2: Perfumed by Moj Perfumes, a perfume supermarket for luxury-inspired perfumes at affordable prices.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: You're tuned into Home 92.2 FM. Home is a feeling.
14: Back to
15: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിൽ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif. Asif.
2: Yada gumbare. Vada. Vada.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
4: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
4: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
13: Stay connected with Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: For details, call 050-426-0948.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: Dhana dhadi nakat. ധാധിന്നാ ധാന ധീന ധീന

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
9: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
12: For our special packages, call now or WhatsApp to 055-666-5859.
13: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
7: കണ്ണതി കടകണമുണ്ടത്തി പരലിന്റെ കണ്ണു ജല ജല